ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 58 മിനിറ്റും 32 സെക്കൻഡുമായി. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഏവർക്കും പ്രഭാത പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 4, കുലവർഷം 1201 മിഥുനം 11, 2026 ജൂൺ 25 വ്യാഴാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം. ചെണ്ടുമല്ലി കൃഷിക്കായി എങ്ങനെ തയ്യാറെടുക്കാം. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി. ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചവക്കാട്. ആരോഗ്യജാലകം. മഴക്കാല രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. ഇന്ന് 15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കലിക്കട്ട് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കലിക്കട്ട് റോഡ്, മഞ്ചേരി. കാവ്യധാര. ടാഗോറിന്റെ ഇന്ന് സ്വാതന്ത്ര്യഗാഥ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിക്കുന്നത് രതീഷ് കുമാർ. 7:50 സുമ്ന ബാം മൾട്ടിറബ് കായിക ലോകം, തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം.

0: தயாராகியது மிதுன் பாஸ்கரன். 7:55 கொரம்பையில் ஹாஸ்பிட்டல், பாண்டிக்காடு ரோடு, மஞ்சேரி பாட்டுப்பலிமா. 8 எஃப் எம் பிரதான வார்த்தைகள். ஆரிய ஐகேர் ஹாஸ்பிட்டல் வடக்கே ஸ்டாண்ட் திருச்சூர் ட்ரெயின் சமயம். തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസന്റ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപുരം അസബ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വാക്കും പൊരുളും. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചപ്പ് കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം രചന ഡോക്ടർ ടി പി മെഹ്റൂഫ് രാജ്. 8:55 സസ്നേഹം എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൾ എം എസ് സാബിറ പങ്കുവയ്ക്കുന്നു. 9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത്, എൻ എച്ച് എം സ്പോൺസർ ചെയ്യുന്ന പരിപാടികൾ. തുടർന്ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ശേഷം കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 നിശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഡയലേ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന വിവിധ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:40 മുതൽ ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ വിവിധ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Prime Minister Narendra Modi chaired the 52nd meeting of Pragati, the ICT-enabled multimodal platform for proactive governance and timely implementation at Seva Teerth in New Delhi yesterday. During the meeting, Mr. Modi reviewed 4 major infrastructure projects in the road, power, industrial corridor and metro rail sectors across 4 states, involving an investment of around 30,000 crore rupees. The Prime Minister stressed that delays in infrastructure projects lead to cost escalation and deprive citizens and industries of timely benefits. He directed the concerned ministries and state governments to resolve bottlenecks in a mission mode and ensure close monitoring of project implementation. Mr. Modi underlined the need for clear accountability, faster response mechanisms, and stronger coordination among law enforcement agencies, banks, and digital platforms. House-to-house enumeration of Special Intensive Revision or SIR of electoral rolls is set to start in Delhi from the 30th of this month. In this regard, the Chief Electoral Officer or CEO of Delhi chaired a meeting with the representatives of political parties regarding SIR in New Delhi yesterday. The CEO office said representatives of various political parties including Bharatiya Janata Party, Aam Aadmi Party and Indian National Congress attended the meeting. The CEO informed them about the main objective of SIR. No eligible citizen is left out while no ineligible person is included in the electoral roll. Samvidhan Hatya Divas is being observed today. It serves as a reminder of what happened when the Constitution of India was trampled over on 25th June 1975. It is also a day to pay homage to each and every person who suffered due to the excesses of the emergency. On this day in 1975, the emergency was declared amid growing

0: political unrest and judicial developments that had undermined the legitimacy of the government led by the then Prime Minister Indira Gandhi. Following the proclamation, several constitutional safeguards were suspended. The Ministry of Culture is organizing the closing ceremony of year-long programs in New Delhi today, marking the completion of 50 years since the imposition of the emergency. The Department of Rural Development will organize a national workshop on leveraging AI in rural development in New Delhi today. The Ministry of Rural Development said that the day-long event will serve as a collaborative platform to align cutting-edge technological innovations with grassroots developmental needs of rural India. Key stakeholders like Niti Aayog, the India AI Mission, leading industry consultancies, technology startups, academia, and knowledge partners will deliberate on the transformative potential of artificial intelligence in accelerating rural development outcomes. Prime Minister Narendra Modi has congratulated Armenia's Prime Minister Nikol Pashinyan and his party on their victory in the recently held parliamentary elections. Mr. Modi received a call from his Armenian counterpart yesterday. Prime Minister Modi thanked him for facilitating the evacuation of Indian nationals stranded in Iran following the recent developments in West Asia. In a social media post, Prime Minister Modi said they reaffirmed the shared commitment to further strengthen the warm and multifaceted partnership between India and Armenia across key sectors. In men's cricket, a two-match multi-day series between India A and Sri Lanka A will begin at the Gaul International Stadium in Sri Lanka this morning. The match will begin at 10 a.m. Both four-day test matches of the series will be played at the same venue. Dhruv Jurail leads the India A side. In the ICC Women's T20 World Cup, India will take on Bangladesh in the Group A clash at the Emirates Old Trafford in Manchester today. The match is scheduled to begin at 7 p.m. Indian time. Harmanpreet Kaur-led women in blue are currently placed second in the group, while Bangladesh are placed fourth due to lower net run rate. And Hockey India has announced the 24-member Indian Junior Women's Squad for the Exposure Tour of the United Kingdom from 5th to 14th of next month. Under its new coach Tim White, the team will play 7 matches across Scotland and England as part of its preparations for the upcoming international competitions, including the Junior Asia Cup. The young squad will be led by captain Khaidam Shelema Janu. During the 9-day exposure tour, Indian team will play 2 matches against Scotland senior women's team and matches against junior sides from US, England and Belgium. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്.
3: സൗഹൃദം ഒരു സുഹൃതമാണ്. ഒരു നല്ല സൗഹൃദം ആഗ്രഹിക്കാത്തവർ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം, എന്നാൽ അത് തീർത്തും വിരളമായിരിക്കും. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാണല്ലോ ചൊല്ല്. ഫ്രണ്ട്ഷിപ്പിനെ ഭയത്തോടെ നോക്കിക്കാണുന്നവരും ഒട്ടനവധിയുണ്ട്. വാർത്താമാധ്യമങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടിയ ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ ഷിപ്പ് തകരുന്നത് ഒട്ടും മോശമില്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്നത് വസ്തുതയാണ്. ഇതിന്റെ തെളിവാണ് കുഞ്ഞുങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവരും സമപ്രായക്കാരുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്നത്. ഒരു മുൻപരിചയമില്ലെങ്കിലും ചെറിയ കുട്ടികൾ അമ്മമാരുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ പരസ്പരം സന്തോഷം പങ്കിടുകയും കളിപ്പാട്ടങ്ങൾ പരസ്പരം വച്ചു നീട്ടുന്നതും കാണാം. അധികം താമസിയാതെ ആ കുട്ടികൾ ഊർന്നിറങ്ങി കളികളിൽ ഏർപ്പെടുന്നതും നാം കാണുന്നു. നിഷ്കളങ്കമാണ് അവരുടെ സ്നേഹം. കുഞ്ഞുങ്ങൾ വളർന്ന് മുതിർന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ പഴയ സൗഹൃദ രീതി മാറുന്നു. ഈ ഘട്ടത്തിൽ സുഹൃത്ത് ഒരു തുണയായി എപ്പോഴും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും അത്തരം ഒരു സുഹൃത്തിനെ എവിടെയും കാണുന്നില്ലല്ലോ എന്നോർത്ത് മനസ്സ് ഉഴറുന്നതും നാം അറിയുന്നു. ഒരു കല്യാണം, ഒരു വിരുന്ന്, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷങ്ങൾ, ഇവയിലൊക്കെ പങ്കെടുക്കാൻ ഒരു ഉത്തമ സുഹൃത്ത് കൂടെ വേണം. അവയെക്കുറിച്ച് വിലയിരുത്താനും അഭിപ്രായങ്ങളും അനുഭൂതികളും പങ്കുവെച്ച് നിറയെ പൊട്ടിച്ചിരിക്കാനും ആർത്തുല്ലസിക്കാനും കുടുംബത്തിൽ പറ്റില്ല. അതിന് സുഹൃദയം ഉള്ള ഒരാൾ വേണം, സുഹൃത്തുക്കൾ തന്നെ വേണം. ആ ഇടപെടൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നു, അതിന് ഊടും പാവും നെയ്യുന്നു. ഇവിടെയാണ് ഫ്രണ്ട്ഷിപ്പ്.

0: ഫെലോഷിപ്പിന്റെ ഉന്നത ശ്രേണി നാം തിരിച്ചറിയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലൂടെ മനസ്സിന്റെ അരിപ്പയിൽ നാം അറിയാതെ സുഹൃത്തുക്കൾ ഊർന്നു പോകുന്നത് നാം അറിയും. പല ഘട്ടങ്ങളിലൂടെ വല്ലതും തടഞ്ഞാൽ ഭാഗ്യം. എന്നാൽ അത് അത്ര എളുപ്പമല്ലാത്തപ്പോൾ നാം അറിയാതെ നമ്മളിൽ കടന്നുകൂടിയവർക്ക് മനസ്സിന്റെ ഒരു കോണിൽ മാർക്കുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആർക്കും നൂറിൽ നൂറ് കിട്ടിയെന്ന് വരില്ല, അവർ മാർക്കിട്ടാൽ നമുക്കും കിട്ടില്ലെന്ന് സമാധാനിക്കണം. തമ്മിൽ ഭേദം തോമ്മൻ എന്ന പഴമൊഴി ഇടപെടലുകളിൽ സൂക്ഷിക്കാം. ഇത്രയും പറഞ്ഞത് സൗഹൃദം എന്നും സൗഹൃദം മാത്രമായി സൂക്ഷിക്കുകയും ഇടപെടലുകൾ തീർത്തും സുതാര്യമായിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതുകൊണ്ടാണ്. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട, ഇത് പഴമൊഴി. കണ്ണാടിക്ക് വില കൂടിയിരുന്ന കാലത്ത് കണ്ടുവച്ച സൂത്രപ്പണിയൊന്ന് കരുതി ആരും ഇതിനെ പുച്ഛിച്ച് തള്ളേണ്ട കാര്യമില്ല. മുഖശ്രീ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടിക്ക് അപ്പുറം നല്ല സുഹൃത്ത് എന്ന കണ്ണാടി ഒരു വ്യക്തിക്ക് കൂടിയേ തീരൂ. നമ്മുടെ ശ്രീയും അശ്രീയും വ്യക്തിത്വവും ഒന്നായി അളന്നു കുറിച്ചു വയ്ക്കുന്നവനാണ് നല്ല സുഹൃത്ത്. നമ്മുടെ കഴിവും കഴിവ് കേടും യഥാസമയം നമ്മെ അറിയിക്കുന്നു. നല്ല കാര്യങ്ങളിൽ കഴിവ് വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. മാർഗങ്ങൾ ആരാഞ്ഞ് നമ്മെ ആ വഴിക്ക് നയിക്കുന്നു. ആശയും നിരാശയും ഒരുപോലെ പങ്കുവയ്ക്കുമ്പോഴും അതിൽ ആമഗ്നരാകാതിരിക്കാൻ സുഹൃത്തിന്റെ ഹൃത്ത് എന്നും നാം അറിയാതെ നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കും. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുള്ളവൻ എന്ന് തന്നെയാണ് അർത്ഥം. ഇത് പറയുമ്പോൾ ആരും സുഹൃത്തിന് അടിപ്പെട്ട് കഴിയണം എന്നല്ല, സുഹൃത്ത് വേണം, പക്ഷെ അത് നമ്മുടെ പരിധിക്കുള്ളിലാകാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം.
1: എഫ് വയലറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9447323169.
2: നമ്പർ ആവർത്തിക്കാം,
1: 9447323169.
3: സുഭാഷിതം.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

ട്രെയിൻ സമയം ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44 1-6-5-2-7 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 1-6-3-0-8 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5-6-3-2-2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ട്രെയിൻ സമയം

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് ഇന്ത്യയിൽ 1975 ജൂൺ 25 21 മാസക്കാലം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. 1977 മാർച്ച് 23 വരെ നീണ്ട അടിയന്തരാവസ്ഥക്കാലത്ത് പൌരാവകാശങ്ങളും ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളും നിരോധിക്കപ്പെട്ടു. 1977 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയടക്കം പരാജയപ്പെട്ടതിനെ തുടർന്ന് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു.
0: ചരിത്രപഥം.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ മഴക്കാല രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ.

7:40 ആയുരാരോഗ്യത്തിൽ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി. പ്രസീദ സംസാരിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: ചെണ്ടുമല്ലി കൃഷിക്കായി എങ്ങനെ തയ്യാറെടുക്കാം? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർകോയ.
4: അതിപുരാതന കാലം മുതലേ നമ്മുടെ എല്ലാം വീട്ടുമുറ്റത്തും നാട്ടിലും കണ്ടുവന്നിരുന്ന ഒരു പൂവായിരുന്നു മല്ലിക അഥവാ ചെണ്ടുമല്ലി. വിവിധ കളറിലും രൂപത്തിലുമുള്ള മല്ലിക ചെടികൾ നമ്മുടെ നാട്ടിലും വീട്ടുമുറ്റത്തും ഉണ്ടായിരുന്നു. മുൻവർഷങ്ങളിലെ മൂപ്പത്തിയ പൂക്കൾ ഉണക്കി സൂക്ഷിച്ച് മഴയുടെ തുടക്കത്തിൽ തന്നെ തൈകൾ പാകി മുളപ്പിച്ച് പറിച്ചു നടുന്നത് നമ്മുടെയെല്ലാം ശീലമായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യ ആഘോഷമായ ഓണത്തെ വരവേൽക്കാനുള്ള 10 മുതൽ 10 ദിവസം പൂക്കളം തീർക്കുന്നതിലെ മുഖ്യ പൂവിനമാണ് മല്ലിക. സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവും ജീവിതശൈലികളും തിരക്കിട്ട ജോലികളും അലസതയും മല്ലികയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അന്യസംസ്ഥാന പൂക്കളുടെ വരവും നമ്മുടെ നാട്ടിലെ നിറസാന്നിധ്യമായിരുന്ന മല്ലിക ചെടികളുടെ സംരക്ഷണം ഇല്ലാതാക്കി. അല്പം സൂര്യപ്രകാശവും നല്ലപോലെ നീർവാർച്ചയും ലഭിക്കുന്ന സ്ഥലം ഉള്ളവർക്ക് സ്വന്തമായി വാണിജ്യാടിസ്ഥാനത്തിലും കൃഷിയാവുന്ന ഒരു കൃഷി ഇനമാണ് മല്ലിക കൃഷി. ഏത് പ്രായത്തിലുള്ളവർക്കും അനായാസം ചെയ്യാവുന്നതും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമായ മല്ലിക കൃഷിക്ക് നമ്മുടെ നാട്ടിലും പ്രിയമേറി വരുന്നു. മല്ലിക കൃഷി എന്ന രീതി, നല്ലപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതുമായ സ്ഥലത്ത് അത്തത്തിന് 55 മുതൽ 60 ദിവസം മുൻപേ

0: മല്ലിക തൈകൾ നടാം. ഇതിനായി ചുരുങ്ങിയത് 6 ഇഞ്ച് താഴ്ചയിൽ നിലം ഇളക്കി കുമ്മായമിട്ട് 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ വീതിയിലും ആവശ്യാനുസരണം നീളത്തിലുമുള്ള തടങ്ങളെടുത്ത് അതിൽ ആട്ടിൻ കാഷ്ടം, പൊടിച്ചത്, ചാണകപ്പൊടി, FACT ഓർഗാനിക് പ്ലസ് എന്നിവ മിക്സ് ചെയ്ത് 30 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെ അകലത്തിൽ 10 മുതൽ 15 ദിവസം വരെ മൂപ്പത്തിയ തൈകൾ പറിച്ചു നട്ട് ഒരാഴ്ചയാകുമ്പോൾ 19 19 19 എന്ന വളം 3 ഗ്രാം വീതം തളിക്കുകയും വേണം. നമ്മുടെ പ്രദേശത്ത് തൈകൾ 30 സെന്റിമീറ്ററിന് പകരം 40 മുതൽ 50 സെന്റിമീറ്റർ വരെ അകലത്തിൽ നടുന്നതാണ് കൂടുതൽ വിളവ് ലഭിക്കാൻ നല്ലതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ 40 മുതൽ 50 സെന്റിമീറ്റർ അകലത്തിൽ തൈകൾ നടാൻ വേണ്ടി ശ്രമിക്കണം.
1: വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർഗോയയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9495095266. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.

0: ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ അൽ റെഹാൻ കണ്ണാശുപത്രി
3: സൊവേരിയൻ കോമ്പാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ
0: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ
3: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി
3: ബ്രാഞ്ചുകൾ എടപ്പാൾ തിരൂർ ആന്റർപ്രയാർ
2: ദൃഷ്ടി
4: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനാനുമതി UDFന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിദേശ സംഭാവന നിയന്ത്രണം ചട്ടഭേദഗതിയിൽ വൻ ആശങ്ക. വിശ്വനാഥ് സിൻഹ അടുത്ത ചീഫ് സെക്രട്ടറി. തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അസാധു. സത്യപ്രതിജ്ഞയ്ക്ക് ദൈവനാമം അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്ന് ഹൈക്കോടതി. ഡൽഹിയിൽ രണ്ടു ദിവസമായി നടന്ന ഇന്ത്യ US വ്യാപാര ചർച്ച പൂർണ്ണം. ഇസ്രായേലിന്റെ ലക്ഷ്യം ഗാസയിലെ വംശഹത്യ. UN അന്വേഷണ റിപ്പോർട്ട്. PM ശ്രീ നിയമസഭയിൽ വാക്പോരും ഇറങ്ങിപ്പോക്കും. കക്കയത്ത് 1000 MW ശേഷിയുള്ള പമ്പ്ഡ് സ്റ്റോറേജ് വരുന്നു. വടക്കൻ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഇത് പരിഹാരമാകും. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഉദ്ഘാടനം 28-ാം തീയതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല. വിശദീകരണവുമായി കേന്ദ്രം. അയോധ്യ സംഭാവന തട്ടിപ്പ്, 17 പേർക്കെതിരെ കേസെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ തുടർച്ചയായ 2-ാം ജയത്തോടെ കെ ഗ്രൂപ്പിൽ നിന്ന് കൊളംബിയ നോക്കൌട്ടിൽ. എൽ ഗ്രൂപ്പിൽ ക്രൊയേഷ്യ ഏകപക്ഷീയമായ 1 ഗോളിന് പനാമയെ കീഴടക്കി. ഇംഗ്ലണ്ട് ഖാന മത്സരം ഗോൾരഹിത സമനിലയിൽ. ഏഷ്യൻ കപ്പ് വോളിബോളിൽ ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെതിരെ മത്സരിക്കും. മത്സരം രാത്രി 7 മണിക്ക്.
5: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ഇപ്പൊ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
2: വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞു, പവന് 104,800 രൂപ. തങ്കം 10 ഗ്രാമിന് 143,600 രൂപയാണ് വില. വെള്ളി കിലോയ്ക്ക് 233,000. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,200 രൂപയാണ് വില. വടകര 23,970 രൂപ. മാനന്തവാടിയിൽ 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 12,800 രൂപ. വടകരയിൽ 15,500 രൂപയാണ് വില. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 പാലക്കാട് 21,000 രൂപയാണ് വില. പൊന്നാനിയിൽ 15,000 രൂപ. കോഴിക്കോട് 15,240 രൂപ. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ 9,000 രൂപ. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,000 രൂപയാണ് വില. മാനന്തവാടിയിൽ 23,500 രൂപ. ഏലം കിലോഗ്രാമിന് കോഴിക്കോട് 2,800 രൂപ. മാനന്തവാടിയിൽ 3,300 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപയാണ് വില. പൊന്നാനിയിൽ 4,000 രൂപ. കൊട്ടക്കപ്പ് കോഴിക്കോട് പഴയത് 36,000 രൂപ. കോഴിക്കോട് പുതിയത് 36,000 രൂപ. മാനന്തവാടിയിൽ 34,000 രൂപയാണ് പുതിയതിന്റെ വില. പുകയിലം മീനമ്പാളയം ക്വിന്റലിന് പാലക്കാട് 21,000 രൂപയാണ് വില. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരിയിൽ നാടൻ 67,500 രൂപ. കോഴിക്കോട് നാടൻ 66,500 രൂപ. ചുക്ക ക്വിന്റലിന് പാലക്കാട് 30,000 രൂപ. കോഴിക്കോട് 26,000 രൂപ. മാനന്തവാടിയിൽ 22,500 രൂപ. ഇഞ്ചി കോഴിക്കോട് പുതിയത് 8,900 രൂപയാണ് ക്വിന്റലിന്റെ വില. മാനന്തവാടിയിൽ പഴയത് 6,700 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,400 രൂപയാണ് വില. മാനന്തവാടിയിൽ 2,200 രൂപ. ശർക്കര ക്വിന്റലിന് പാലക്കാട് 5,500 രൂപ. കോഴിക്കോട് 5,200 രൂപ. മാനന്തവാടി പാണ്ടി 4,900 രൂപ. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000 രൂപയാണ് വില. ചിറ്റൂരിൽ 16,500 രൂപ. കോഴിക്കോട് 13,000 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 700 രൂപ. മാനന്തവാടിയിൽ ലഗോൺ 730 രൂപ. കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 8,200 രൂപ. മാനന്തവാടിയിൽ 6,800 രൂപയാണ് വില. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,440 രൂപയാണ് വില. കോഴിക്കോട് 4,400 രൂപ. മാനന്തവാടിയിൽ 4,450 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16,000 രൂപ. മാനന്തവാടിയിൽ 16,000 രൂപ. നെന്തർക്കായ ക്വിന്റലിന് പാലക്കാട് 4,500 രൂപയാണ് വില. മഞ്ചേരിയിൽ 2,200 രൂപ. കോഴിക്കോട് 4,300 രൂപ. അരി മീഡിയം ജീരകശാല 18,300 രൂപയാണ് വില. പാലക്കാട് മട്ട 4,700 രൂപ. ബോധന 3,750 രൂപ. അരി മാനന്തവാടി ഗന്ധകശാല 18,700 രൂപ. മട്ട 4,600 രൂപ. കുറുവ 4,500 രൂപ.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: ഇനി മൃത്യുഞ്ജയം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഒരു ഗാനം കേൾക്കാം. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്ക് കാരണമാകുമെന്നും പൌരന്മാർക്കും വ്യവസായങ്ങൾക്കും സമയബന്ധിതമായ ആനുകൂല്യങ്ങൾ നഷ്ടമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ കാര്യക്ഷമമായ ആസൂത്രണത്തിനും സമയബന്ധിതമായ നിർവഹണത്തിനും പിഎം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികളും പൊതുജനങ്ങളുടെ പരാതികളും യോഗം അവലോകനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഊഷ്മളവും ബഹുമുഖവുമായ പങ്കാളിത്തം പ്രധാന മേഖലകളിൽ വ്യാപിപ്പിക്കുന്നതിന് പരസ്പര പ്രതിബദ്ധത അറിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും.

ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവച്ച് വട്ടമിട്ട് പറക്കാൻ നിർദ്ദേശിച്ചതിനിടെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൃത്യമായ നികുതി ഭരണത്തിലൂടെയും ഖജനാവിന്റെ ചോർച്ച തടഞ്ഞും ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്നും കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന് ലക്ഷ്യമെന്നും VD സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 241 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും 7 പേർ രോഗം ബാധിച്ച് മരിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 വയസ്സിന് താഴെ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 5 വയസ്സിന് താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തൃശൂർ ഇഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങൾക്ക് കൃത്യമായ നയങ്ങളുണ്ടെന്നും മെന്റർ ടീച്ചർമാരുടെ വിജ്ഞാപനവും നടപടികളും PSC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും നടന്നു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MVijin MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാന്റിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഖത്തറിനെയും സ്വിറ്റ്സർലാന്റ് 1-2 കാനഡയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് എ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയയും മെക്സിക്കോ ചെക്കിയെയും നേരിടുകയാണ്. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കടുത്ത പോരാട്ടത്തിൽ സഹ ആതിഥേയരായ കാനഡയെ 1-2 മറികടന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് 1-ഓടുകൂടി നോക്കൌട്ട് റൌണ്ടിലെത്തി. 3 നിന്ന് 7 സ്വിറ്റ്സർലൻഡ് മുന്നേറിയപ്പോൾ 4 കാനഡ റൌണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്രമണവും പ്രത്യാക്രമവുമായി ഇരു ടീമുകളും കളം നിറഞ്ഞ മത്സരത്തിൽ രണ്ടാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിന് 1-3 പരാജയപ്പെടുത്തി 4 ബോസ്നിയയും നോക്കൌട്ട് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസിന്റെ ഇരട്ടഗോൾ മികവിൽ സ്കോട്ട്ലാൻഡർ തകർത്ത് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും നിറഞ്ഞ മറ്റൊരു ആവേശ പോരിൽ ഹെയ്തിയെ 2-4 മറികടന്ന് സി ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിന് പിന്നിൽ 2. ഗ്രൂപ്പുകളിലെ അവസാന റൌണ്ട് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണങ്ങൾക്കാവും ഇനി ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക.
0: ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 കഴിഞ്ഞ 55 മിനിറ്റും 18 സെക്കൻഡുമായി.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ശുഭദിന പരിപാടികൾ തുടങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: ഇന്റഗ്രേറ്റഡ് പഞ്ചവത്സര ത്രിവത്സര LLB കോഴ്സിലേക്ക് ഈ മാസം 28-ാം തീയതി നടക്കുന്ന പ്രവേശന പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചവരുടെ അഡ്മിറ്റ് കാർഡുകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പാലക്കാട് കെൽട്രോൺ നോളജ് സെന്ററിലെ ഒരു വർഷത്തെ സർക്കാർ

0: അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ സേഫ്റ്റി, ഒ ലെവൽ, ഡി സി എ എന്നിവയാണ് കോഴ്സുകൾ. എസ് ടി വിഭാഗക്കാർക്ക് സൗജന്യമാണിവ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഈ മാസം 28-ാം തീയതിക്ക് മുമ്പായി ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 0491-2504599. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 27-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും പുതുതായി അപേക്ഷ സമർപ്പിച്ചവർക്കും നേരത്തെ പ്രവേശനം നേടി ബ്രാഞ്ച് സ്ഥാപന മാറ്റം വേണ്ടവർക്കും സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കും. സമയക്രമം രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ്. ITI അല്ലെങ്കിൽ VHSE റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പുതുതായി അപേക്ഷ സമർപ്പിച്ചവരും രാവിലെ 10 മണി മുതൽ 11 മണി വരെ, പ്ലസ് ടു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പുതുതായി അപേക്ഷിപ്പിച്ചവരും അപേക്ഷയുടെ പ്രിന്റൌട്ട്, SSLC സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു അല്ലെങ്കിൽ VHSE മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, വരുമാന ജാതി സർട്ടിഫിക്കറ്റ്, EWS നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ അസലും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും കയ്യിൽ കരുതണം. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റം വേണ്ടവർ പ്രവേശന സ്ലിപ്പും ഫീസ് അടച്ച രസീതും ഹാജരാക്കിയാൽ മതി. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക: www.polyadmission.org.let. ഫോൺ നമ്പറുണ്ട്: 0466-2220450. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡി ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ കോഴ്സുകളായ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള ഈ കോഴ്സുകളിലേക്ക് SSLC പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 7994449314 ഈ നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. 7994449314.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ചിന്താവിഷയം: വിജയം എന്നത് യാദൃശ്ചികമല്ല, അത് കഠിനാധ്വാനം, സ്ഥിരത, പഠനം, ത്യാഗം എല്ലാറ്റിനുമുപരിയായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ഇഷ്ടം എന്നിവയുടെ ഫലമാണ്. ഫുട്ബോൾ മാന്ത്രികൻ പെലെയുടെ വാക്കുകളാണ് ഇവ. വിജയമെന്നത് യാദൃശ്ചികമല്ല, അത് കഠിനാധ്വാനം, സ്ഥിരത, പഠനം, ത്യാഗം എല്ലാറ്റിലുമുപരിയായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ഇഷ്ടം എന്നിവയുടെ ഫലമാണ്. പെലെ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഫുട്ബോളിൽ 1 വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് നൽകുന്ന ബാലൻ ഡിയോർ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയത് ആരാണ്? ഫുട്ബോളിൽ 1 വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് നൽകുന്ന ബാലൻ ഡിയോർ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ കരസ്ഥമാക്കിയത് ആരാണ്? ഉത്തരത്തിനായി നിങ്ങൾ കാത്തിരിക്കണം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഇത് 102.7 മഞ്ചേരി FM. ശുഭദിനം.
6: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
7: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
8: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: നീലക്കുറിഞ്ഞികൾ പൂവിടും കാലം. ഗോപിനാഥ് മേമുണ്ട രചിച്ച ഗാനത്തിന് സംഗീതം നൽകിയത് കെ കുഞ്ഞിരാമൻ, പാടിയത് എൻ പവിത്രനും ലേഖാനന്ദകുമാറും ചേർന്ന്.

0: ഗോപിനാഥ് മേമുണ്ടയുടെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി. എൻ പവിത്രനും ലേഖാനന്ദകുമാറും ചേർന്നാലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
6: അലോഹ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാരംഗത്ത് 150 പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
10: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
9: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
10: അതെങ്ങനെ?
9: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
10: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
11: സംസ്ഥാനത്തെ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ളവരുടെ വിവരങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. www.egrants.kerala.gov.in എന്ന പോർട്ടലിൽ സ്കൂൾ ലോഗിൻ വഴിയാണ് വിവരങ്ങൾ നൽകേണ്ടത്. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കും പാലിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലർ ഇഗ്രാൻസ് പോർട്ടലിന്റെ ഹോം പേജിൽ ലഭിക്കും. അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 0492-222-2335. 0492-222-2335. ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക്, ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റി, മൈ ഭാരത്, ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റൺ മലബാർ റൺ മാരത്തൺ മത്സരം സംഘടിപ്പിക്കുന്നു. ജീവിതത്തിനായി ഓടാം, മയക്കുമരുന്നിനെതിരെ ഒന്നിക്കാം. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ്

പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 28-ാം തീയതി രാവിലെ 5:30 ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിന്ന് മലബാർ പോളിടെക്നിക് വരെയാണ് മാരത്തൺ നടക്കുക. മത്സരത്തിൽ 1-2 സ്ഥാനം ലഭിക്കുന്നവർക്ക് യഥാക്രമം 5,000, 3,000 രൂപ വീതം ക്യാഷ് പ്രൈസ് ലഭിക്കും. അടുത്ത 10 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. പങ്കെടുക്കുന്നവർക്ക് പ്രഭാതഭക്ഷണം, മെഡിക്കൽ സപ്പോർട്ട് എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9526015737. 9526015737.

0: മലപ്പുറം ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റർ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത: ട്രാക്ടർ മെക്കാനിക്കൽ ITI സർട്ടിഫിക്കറ്റ്, EMM മെക്കാനിക് ട്രേഡ് ഹെവി വെഹിക്കിൾസ് ലൈസൻസ് സഹിതം ഉണ്ടായിരിക്കണം. പ്രായപരിധി 2025 ജനുവരി 1 18:36 മധ്യയാണ്. പ്രതിമാസ വേതനം 18,000 രൂപയാണ്. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ജൂലൈ 2 പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പറുണ്ട്: 0491-250-5204. 0491-250-5204.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
3: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607. പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. സമയം 7 കഴിഞ്ഞ് 10:54. ശുഭദിന പരിപാടികളിൽ ഇനി കേൾക്കാം.
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
7: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
9: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 ക്വാളിറ്റിയും കെയറൊക്കെ 1 റേറ്റ്സ് ആണെങ്കിലോ കുറവും.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: ദൃശ്യം കണ്ണാശുപത്രി.
11: മഴക്കാല രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു.
12: കുട്ടികളിലാവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്ത് ബാധിക്കാൻ പോകുന്നത് ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പോൾ അതിൽ ഒന്ന് ഈ വയറിളക്ക രോഗങ്ങൾ, അതിൽ കുറച്ചും കൂടി പ്രശ്നമുള്ളത് ഈ ഡിസെൻട്രി പോലത്തെ, ഷിഗലോസ് പോലത്തെ കാര്യങ്ങൾ. പിന്നെ അത് കൂടാതെ തന്നെ മഞ്ഞപ്പിത്തം പകരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത്, കാരണം വെള്ളം കണ്ടാമിനേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ. നമുക്ക് ത്രൂ ഔട്ട് ഇയർ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലും അതിൻ്റെ അത് കൂടുതലായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വെള്ളം ആയിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു മഴക്കാലത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ എലിപ്പനിയാണ്. അപ്പോൾ കുട്ടികളിൽ എലിപ്പനി രോഗമുണ്ടാക്കുന്നത് വളരെ കുറവാണ്, എന്നാലും കുട്ടികളിലെയും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കുട്ടികളിൽ വരില്ല എന്നല്ല, എലിപ്പനി കൂടുതൽ ചിലപ്പോൾ അത് പരിശോധനകൾ നടത്താത്ത കൊണ്ടായിരിക്കും രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്തത്. കുട്ടികളാണെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് വെള്ളത്തിലിറങ്ങാനും ചളിവെള്ളത്തിലൊക്കെ കളിക്കാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എലിപ്പനിയുടെ രോഗാണുക്കളി വെള്ളത്തിലുണ്ടായി അത് അവരുടെ കാലിലെ മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ശരീരത്തിനകത്ത് എത്താനും

0: രോഗം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ശുചിത്വം നന്നായിട്ട് പാലിക്കുക എന്നുള്ളതാണ് അപ്പോഴും ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ഫുട്ബോൾ സീസണാണ്, അതുപോലെ വെള്ളത്തിൽ ഒരുപാട് ഫുട്ബോൾ മത്സരങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഈ ഒരു എലിപ്പനിയുടെ റിസ്ക് നന്നായിട്ട് കാണാം. നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് മൃഗങ്ങളിൽ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ കാണുന്നുണ്ട്. അപ്പോൾ അത് അവർ ഈ മൃഗങ്ങളുടെ യൂറിനിലൂടെയും ഫീസിലൂടെയൊക്കെ അന്തരീക്ഷത്തിൽ വരികയും അത് ഈ വെള്ളത്തിൽ കലരാനുള്ള സാധ്യത മഴക്കാലത്ത് കൂടുതലാണ്. അപ്പോൾ എലിപ്പനിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ രോഗം വന്നതിൽ 14% വരെ മരണനിരക്ക് എലിപ്പനിക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. അസുഖം വരുന്നതിൽ 4% സാധാരണ ഇങ്ങനത്തെ റിസ്ക് ഉള്ള ജോലിയിലേർപ്പെടുന്നവരല്ല. വീട്ടിൽ തന്നെ അവരവരെ വീട്ടിലെ തൊടിയും പറമ്പും നോക്കുന്ന സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് രോഗം കൂടുതലായിട്ട് വരുന്നത്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഡയറിയ, അതാണ് കൂടാൻ പോകുന്നത്. പിന്നുള്ളത് ഈ ഒരു സെക്കൻഡ് ഫ്ലൂ സീസൺ നമുക്ക് ഇപ്പോഴാണ്, അതായത് ജലദോഷപനി പോലത്തെ അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. പിന്നെ ഉള്ളത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ കൂടെ വരാം. പിന്നെ എലിപ്പനി മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പീക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെങ്കു വരുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട്, അവിടങ്ങളിൽ ഡെങ്കു കൊണ്ടുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാനും അതിൻ്റെ ഒരു ഇത് കൂടാനും സാധ്യത. കാരണം പ്രത്യേകിച്ച് ഈ വർഷവും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നത് മഴ കുറവായിരിക്കും എന്നുള്ളത്, അതുപോലെ ഇടവിട്ടുള്ള മഴയൊക്കെ ആകുമ്പോൾ അവിടെ ഡെങ്കുവിൻ്റെ വ്യാപനം ഭയങ്കരമായിട്ട് കൂടാനുള്ള ഒരു സാധ്യത ഈ വർഷം നമ്മൾ കാണുന്നുണ്ട്.
1: മഴക്കാല രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: ഇന്ന് രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ. ഇപ്പോൾ സമയം 7:15:43. ഇനി കേൾക്കാം.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
10: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
10: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483280500.
11: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
12: എന്റെ വിലാസം അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ തിരഞ്ഞ് അദ്ദേഹം വരുമായിരുന്നേനെ. നീ എന്ന് മൂപ്പര് വിളിക്കുമ്പോഴുള്ള കനത്ത പോർച്ചുഗീസ് ഉച്ചാരണ രീതി കേൾക്കാൻ എന്റെ കാതുകൾ കൊതിച്ചു. നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ നമ്മൾ വിളിക്കണം എങ്കിൽ വ്യാകരണം നല്ലപോലെ അറിയണം എന്ന് സിസിലിയ പെയിം ടീച്ചർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ തവിട്ട് മുഖവും ഇരുണ്ട നിറങ്ങളിലുള്ള കുറ്റമറ്റ വേഷവും ഷർട്ടിന്റെ നല്ല വടിപോലിരിക്കുന്ന കോളറും കാണാൻ ഞാൻ കൊതിച്ചു. ആ കോളർ കണ്ടാൽ നേരെ അലമാരയിൽ നിന്ന് എടുത്തതേ ഉള്ളൂ എന്ന് തോന്നും. ആ കള്ളികളുള്ള പുറംകോട്ടും സ്വർണ കഫ് ലിങ്കുകളും കാണണം എനിക്ക്. പക്ഷേ എനിക്ക് വേഗം ഭേദമാകും, കുട്ടികൾക്ക് പെട്ടെന്ന് സുഖപ്പെടും എന്നാണല്ലോ പറച്ചിൽ. ആ രാത്രി അപ്പൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ല, ലൂയിസ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവനാണെങ്കിൽ നല്ല ഉറക്കവും. അമ്മ നഗരം വിട്ടു വരുന്നതേയുള്ളൂ. ചിലപ്പോൾ അമ്മ ആ ഇംഗ്ലീഷ് മില്ലിൽ ഓവർ ടൈം ചെയ്യും. ഞായറാഴ്ച മാത്രമേ അമ്മയെ കാണാൻ കിട്ടുള്ളൂ ചിലപ്പോൾ. എനിക്ക് തീരെ വയ്യായിരുന്നു, വികൃതി കാട്ടാൻ പോയിട്ട് എണീക്കാൻ പോലും വയ്യ. ഞാൻ അപ്പന്റെ അടുത്തു തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പൻ ആടും കസേരയിൽ ഭിത്തിയിലേക്ക് ശൂന്യദൃഷ്ടികളോടെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. മുഖത്തൊക്കെ കുറ്റിരോമം. അപ്പന്റെ ഷർട്ട് എപ്പോഴും അത്ര വൃത്തിയുള്ളതൊന്നുമല്ല. പണമില്ലാത്തതിനാൽ ആവാം അപ്പൻ കൂട്ടുകാർ

0: ുകാരുടെ കൂടെ ചീട്ട് കളിക്കാൻ പോവാതിരുന്നത്. പാവം അപ്പൻ. വീട്ടു ചെലവിനു വേണ്ടി അമ്മ കഷ്ടപ്പെടുന്നത് അപ്പനെ ദുഃഖിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നി. ലാലയ്ക്കും ഫാക്ടറിയിൽ ജോലി കിട്ടി. എപ്പോഴും ജോലി അന്വേഷിച്ചു പോയിട്ട് കുറച്ചുകൂടി ചെറുപ്പമായവരെ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ എന്ന മറുപടി കേട്ട് കണ്ണു താഴ്ത്തി തിരിച്ചു വരുന്നത് വളരെ വ്യസനകരമായിരിക്കും. ഞാൻ ഉമ്മറപ്പടിയിലിരുന്ന് ചുമരിന്മേലെ ചെറുപല്ലികളെ എണ്ണുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അപ്പനെ നോക്കുകയും ചെയ്യും. ഇതേപോലെ അപ്പൻ ദുഃഖിതനായി കാണുന്നത് ക്രിസ്മസ് പുലരിയിലാണ്. അപ്പനെ അല്പം ഉഷാറാക്കാൻ ഞാൻ പതുക്കെ പാടിയാലോ? ഞാൻ പഠിച്ച പാട്ടുകളെല്ലാം എന്റെ തലയിലൂടെ കടന്നുപോയി. അരിയോ വാൽദോ പഠിപ്പിച്ച അവസാനത്തെ പാട്ട് ഞാൻ ഓർത്തു. ദ ടാങ്കോ നൃത്തം എന്നാണ് അതിന്റെ പേര്. ആ പാട്ട് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു പാട്ടായിരുന്നു. ഞാൻ പതുക്കെ പാടിത്തുടങ്ങി. ഇന്നീ രാവിൽ വേണം എനിക്കൊരു നഗ്ന സുന്ദരിയെ, അവൾ അടിമുടി ഒന്നും ഉടുക്കാൻ പാടില്ല, പൗർണമിപ്പാൽ നിലാവിലാവണം, അവളുടെ മുഴുവൻ ഉടലും എനിക്ക് വേണം. സസേ, എന്താ അപ്പാ? അപ്പനാ പാട്ട് ഇഷ്ടമായി കാണും. അപ്പന്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്ന് അത് പാടാൻ ആഗ്രഹിച്ചു. നീ എന്തേ പാടിയിരുന്നത്? ഞാനത് വീണ്ടും പാടി. ഇന്നീ രാവിൽ വേണമെനിക്കൊരു. നിന്നെ ആരാ ഈ പാട്ട് പഠിപ്പിച്ചത്? ഭ്രാന്ത് പിടിക്കാൻ പോകുന്ന പോലുള്ള ഒരു മങ്ങിയ പ്രഭ അപ്പന്റെ കണ്ണിൽ വിടർന്നു. സി യു അരിയോ വാൽദു. അവനുമായൊന്നും ഒരിടപാടും വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അപ്പൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ പാട്ടുകാരന്റെ സഹായിയായി ഞാൻ പോവാറുണ്ട് എന്നുകൂടി അപ്പൻ അറിയും എന്ന് തോന്നുന്നില്ല. ഒന്നുകൂടി പാടടാ. അത് വളരെ പോപ്പുലറായ ഡാൻസ് പാട്ടാ. ഇന്നീ രാവിൽ വേണം എനിക്കൊരു നഗ്ന സുന്ദരിയെ.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം
4: ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
4: ഫോൺ 9847341588.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
12: തൃശൂർ വലപ്പാടുള്ള കാലിക്കറ്റ് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫൈൻ ആർട്സ്, പെർഫോമിംഗ് ആർട്സ് എന്നീ വിഷയങ്ങൾക്ക് ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട്. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ്. നെറ്റ്, PhD യോഗ്യത ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29. അഭിമുഖം ഈ മാസം 30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9495026862 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9495026862. മാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത 7 പ്രായപരിധി. ജനുവരി 1 40 കവിയാൻ പാടില്ല. മാത്തൂർ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അടുത്ത മാസം 1 രാവിലെ 11 മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക. കോഴിക്കോട് ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ആശുപത്രി വികസന സമിതി മുഖേന ഓർത്തോഡോണ്ടിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. യോഗ്യത DCI അംഗീകാരമുള്ള ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ നിന്ന് MDS നേടിയിരിക്കണം. ഗവൺമെന്റ് DCC@gmail.com എന്ന മെയിലിൽ അടുത്ത മാസം 10 അപേക്ഷ സമർപ്പിക്കുക. ജൂലൈ 16 രാവിലെ 9 മണിക്ക്

0: നടക്കുന്ന സ്ക്രീനിംഗ്, പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ആവശ്യമായ രേഖകൾ സഹിതം എത്തിച്ചേരുക. കൂടുതൽ വിവരങ്ങൾ www.gdc.com എന്ന വിലാസത്തിൽ ലഭിക്കുന്നതാണ്. എം പി എം പുല്ലാനൂർ ഗവൺമെന്റ് വി എച്ച് എസ് സ്കൂളിലെ വി എച്ച് എസ് ഇ വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വൊക്കേഷണൽ ടീച്ചറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അടുത്ത മാസം 1 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വി എച്ച് എസ് ഇ പ്രിൻസിപ്പാൾ മുമ്പാകെ ഹാജരാവുക. 9446284497 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. 9446284497. അസാപ് കേരളയുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 27 തൊഴിൽ മേള നടക്കുന്നുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 27 രാവിലെ 10 ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളും സഹിതം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരുക. ഡേറ്റ് മറക്കണ്ട, മറ്റന്നാളാണ് June 27. 9495997704 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. 9495997704 ഈ നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ ലഭ്യമാണ്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സമയം 7 കഴിഞ്ഞ് 54 മിനിറ്റും 54 സെക്കൻഡുമായി. എഫ് എം ശുഭദിനത്തിൽ ഇനി മലയാളത്തിലുള്ള വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52 യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
3: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ, റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ടിബി മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും 100 US$ എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുരാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12 പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: യു കെ സന്ദർശനവേളയിൽ യു കെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും.

0: വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി യുകെ ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. രണ്ടു ദിവസത്തെ യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റ് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026 റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 പേർ മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകട നിലയിൽപ്പെട്ട 4 പേരും മറ്റ് 14 പേരുമാണ് ക്വാറന്റീനിൽ ഉള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
3: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including disaster management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
1: അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേരെ കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമാ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റ് മത്സരങ്ങളിൽ ഹെയ്ത്തിയെ 2-4 മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 2 വിജയിച്ച് 2 ബംഗ്ലാദേശ് 4. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ യുമറേ പട്ടണത്തിലും ഇന്ന് രാവിലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ

0: സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ GOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി K.മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സമയം 7:35. കേട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ചേരി നിലയത്തിൽ നിന്നുള്ള FM ശുഭദിനം. ഇനി കേൾക്കാം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
2: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
3: അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങളോടുകൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
2: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
3: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം.
5: ആയിരത്തിരി വിളക്ക് കണ്ടു ഞാൻ, ആൽച്ചുവട്ടിൽ നിന്നെ നോക്കി നിന്നു ഞാൻ. വേലക്കുളത്തിൻ വെള്ളിക്കൽ പടവിൽ കാൽത്തളകൾ കൈവളകൾ കിലുങ്ങിയല്ലോ. ആനന്ദഭൈരവീ രാഗത്തിലെ ഗാനം. ആദ്യക്ഷരപ്രാസത്തിൽ തുടങ്ങുന്ന മനോഹരമായ ഒട്ടേറെ വരികൾ, പല വരികളിലും അന്ത്യാക്ഷരപ്രാസവും. യേശുദാസിന്റെ ആലാപന മികവ് കൂടിച്ചേരുമ്പോൾ ശരിക്കും ഒരു ഉത്സവപ്പറമ്പിലെത്തിയ പ്രതീതി. 1973 പുറത്തിറങ്ങിയ സിനിമയാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. കേൾക്കാം ആ ഗാനം ഇന്നത്തെ ഗാനമായി. ആറാട്ടിനാനകൾ എഴുന്നള്ളി, ആഹ്ലാദ സമുദ്രം തിരതല്ലി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് എം വി രവീന്ദ്രൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 10:15 കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. നിങ്ങൾക്ക് വിളിക്കാം, ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, വിലയിരുത്തലുകൾ നടത്താം. 0483295300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ മറക്കാതെ വിളിക്കുക. ഇന്ന് രാവിലെ 10:15 ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളുടെ വിലയിരുത്തലുകൾ പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും വിളിക്കണം.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ
1: അമ്മയ്ക്ക് കരുതലായി
0: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി
2: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
3: ഒരു ചിന്തയിലൂടെ തുടങ്ങാം. നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ശാരീരികമായി വലിയ അസുഖമൊന്നുമില്ല, പക്ഷെ

0: എന്തോ ഒരു ക്ഷീണം, എപ്പോഴും ഒരു ടെൻഷൻ, മനസ്സ് ശാന്തമാകുന്നില്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ അവസ്ഥ ഇതാണ്. പഴയകാലത്ത് മനുഷ്യൻ ശാരീരിക അധ്വാനം കൂടുതലായിരുന്നു, പക്ഷെ ഇന്ന് മാനസിക അധ്വാനമാണ് കൂടുതൽ. ശരീരം വിശ്രമിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് വിശ്രമിക്കുന്നില്ല. ഉറങ്ങുമ്പോഴും ചിന്തകൾ തുടരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വ്യക്തി ദിവസവും തോട്ടത്തിൽ വെള്ളമൊഴിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ശ്രദ്ധിച്ചു, ചില ചെടികൾ നന്നായി വളരുന്നു, ചിലത് വാടുന്നു. അദ്ദേഹം ഒരു വിദഗ്ധനോട് ചോദിച്ചപ്പോൾ വിദഗ്ധൻ പറഞ്ഞു, നിങ്ങൾ വെള്ളം നൽകുന്നത് ചെടികൾക്ക് മാത്രമല്ല കളകൾക്കും തന്നെയാണ്. നമ്മുടെ മനസ്സും ഒരു തോട്ടം പോലെയാണ്. നമ്മൾ ഏത് ചിന്തകളെയാണ് പോഷിപ്പിക്കുന്നത്? കളകളായ ഭയം, കോപം, ആശങ്ക ഇവയാണോ, അല്ലെങ്കിൽ നല്ല ചെടികളായ സമാധാനത്തിനെയാണോ, സന്തോഷത്തിനെയാണോ, കൃതജ്ഞതയെയാണോ? നമ്മൾ ഏതിനാണോ വെള്ളമൊഴിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് വികസിക്കും. നാം ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ പുനർക്രമീകരിക്കുന്നു, മുൻപ് പറഞ്ഞ പോലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു. പ്രതിദിനം ആശങ്കപ്പെടുന്ന ഒരാളുടെ മസ്തിഷ്കം ആശങ്കയിലേക്ക് കൂടുതൽ പരിശീലിക്കപ്പെടുന്നു. ദിവസവും ധ്യാനം ചെയ്യുന്ന ഒരാളുടെ മസ്തിഷ്കം ശാന്തതയിലേക്ക് കൂടുതൽ പരിശീലിക്കപ്പെടുന്നു. ഇവിടെയാണ് യോഗയുടെ പ്രാധാന്യം. യോഗ വെറും പേശികളെ പരിശീലിപ്പിക്കുന്നതല്ല, മസ്തിഷ്കത്തെയും ശീലങ്ങളെയും പരിശീലിപ്പിക്കുന്നു. ശ്രീ ബി കെ എസ് അയ്യങ്കാർ പറഞ്ഞ പോലെ, യോഗ ഡസ് നോട്ട് ചേഞ്ച് ദ വേ വി സീ തിങ്സ്, ഇറ്റ് ട്രാൻസ്ഫോംസ് ദ പേഴ്സൺ ഹൂ സീസ്. യോഗ ലോകത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാത്രമല്ല മാറ്റുന്നത്, കാണുന്ന വ്യക്തിയെ തന്നെ മാറ്റുന്നു. യോഗ തെറാപ്പിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. യോഗ തെറാപ്പി എന്നത് രോഗചികിത്സയ്ക്ക് പകരം വരുന്ന ഒന്നല്ല, മറിച്ച് ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന ഒരു ശാസ്ത്രീയ സമീപനമാണ്. ഇന്ന് നിരവധി ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും യോഗ സഹായക ചികിത്സാരീതിയായി ഉപയോഗിച്ചു വരുന്നു, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗനിവാരണത്തിന്. ഹൈ ബി പി, പ്രമേഹം, അമിതവണ്ണം, പുറംവേദന, കഴുത്തുവേദന, ആസ്മ, ആങ്സൈറ്റി, ഉറക്കക്കുറവ്, സ്ട്രെസ് തുടങ്ങിയ അവസ്ഥകളിൽ യോഗ സഹായകരമാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഒരു പ്രത്യേക കാര്യം ഓർക്കണം, യോഗ മരുന്ന് നിർത്താനുള്ള ഉപദേശം നൽകുന്നില്ല. യോഗ ആരോഗ്യകരമായ ജീവിതത്തിനാണ് നമ്മളെ സഹായിക്കുന്നത്.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9880641078. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9880641078.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും,
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം ഓർമ്മച്ചെപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ. ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. തുടർന്ന് കേൾക്കാം സസ്നേഹം. MS ബാബുരാജനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൾ MS സാബിറ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കുക രാവിലെ FM ശുഭദിനത്തിന് ശേഷം ഓർമ്മച്ചെപ്പ്, തുടർന്ന് സസ്നേഹം.
9: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ
10: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
11: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
12: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30 വരെ.
9: ബുക്കിംഗിന് 0483280500.

0: ധാര.
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: ഇന്ന് സ്വാതന്ത്ര്യഗാഥ ടാഗോറിന്റെ കവിതയാണ് കാവ്യധാരയിൽ ചൊല്ലുന്നത്. രതീഷ് കുമാർ.

0: സ്വാതന്ത്ര്യഗാഥ ടാഗോറിന്റെ കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് രതീഷ് കുമാർ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: സുഹൃത്തുക്കളെ, മഞ്ചേരി FM നിലയത്തിൽ നിന്നുള്ള ശുഭദിന പരിപാടികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 52:37. ഇനി കേൾക്കാം.
7: സുപ്നാബാം മൾട്ടി റബ് കായിക ലോകം
8: അവതരിപ്പിക്കുന്നു. വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
7: അസുഖക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
8: പിന്നല്ല.

0: സുമ്നാ ബാമുണ്ടെങ്കിൽ ഏതാ സുഖഭേദാവാത്തെ? തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുക് കടിക്ക് പോലും സിദ്ധ ഔഷധ.
1: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുമ്നാ ആയുർവേദിക് പൽപ്പടി ഉണ്ടല്ലോ.
0: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുമ്നാ ഹെയർ ഓയില്.
2: കായിക ലോകം തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ. പോയ വാരത്തിലെ ആവേശമുണർത്തിയ കായിക വിശേഷങ്ങളെല്ലാം ഭ്രമണം ചെയ്യുന്നത് ഫുട്ബോളിനെ തന്നെ. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ടിൽ സ്ഥാനമുറപ്പിച്ച ആദ്യ ടീമായി സഹ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് നേട്ടം സ്വന്തമാക്കിയത്. മെസ്സിയുടെ ഇരട്ട ഗോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച് അർജന്റീനയും നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇരട്ട ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 18 ഗോൾ സ്വന്തമാക്കിയ മെസ്സി ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് മറികടന്നു. ഇറാഖിനെ മറുപടിയില്ലാത്ത 3 ഗോളിനെ തകർത്ത് ഫ്രാൻസും നോക്കൌട്ടിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ കൂടുതൽ ഗോൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ രണ്ടാമതെത്തി. 27 വയസ്സ് മാത്രം പ്രായമുള്ള എംബാപ്പെ ഇതിനകം 16 ഗോളുകളാണ് നേടിയത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി തിളങ്ങിയപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് കീഴടക്കി പോർച്ചുഗലും നോക്കൌട്ട് സാധ്യത സജീവമാക്കി. 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരമായി ഇതോടെ റൊണാൾഡോ മാറി. ലോകകപ്പിൽ ഗോളടിക്കുന്ന പ്രായം കൂടിയ രണ്ടാമത്തെ താരവുമായി. 41 വയസ്സും 138 ദിവസവും പ്രായമുള്ളപ്പോഴാണ് നേട്ടം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ ബ്രസീൽ രണ്ടാം കളിയിൽ ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് നോക്കൌട്ട് ഏറെക്കുറെ ഉറപ്പിച്ചു. മാത്യൂസ് കുൻഹ ഇരട്ട ഗോൾ നേടി. വിനീഷ്യസ് ജൂനിയറിന്റെ വകയാണ് മൂന്നാമത്തെ ഗോൾ. ബ്രസീലുമായി ആദ്യ കളിയിൽ സമനില പിടിച്ച മൊറോക്കോ സ്കോട്ട്ലൻഡിനെ 1 ഗോളിന് കീഴടക്കി നോക്കൌട്ടിലേക്ക് അടുത്തു. കാനഡ എതിരില്ലാത്ത 6 ഗോളിന് ഖത്തറിനെയും സ്വിറ്റ്സർലൻഡ് 4-1 ബോസ്നിയയെയും കൊളംബിയ 3-1 ഉസ്ബെക്കിസ്ഥാനെയും തോൽപ്പിച്ചു. എതിരില്ലാത്ത 1 ഗോളിന് മെക്സിക്കോ ദക്ഷിണ കൊറിയയെയും പരഗ്വേ തുർക്കിയെയും കീഴടക്കി. ഗ്രൂപ്പ് എഫിൽ സ്വീഡനെതിരെ നെതർലൻഡ്സ് 5-1 വമ്പൻ ജയം സ്വന്തമാക്കി. ആതിഥേയരായ അമേരിക്ക 2-0 ഓസ്ട്രേലിയയെയും കെട്ടുകെട്ടിച്ചു. സ്പെയിൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് സൌദി അറേബ്യയെ തകർത്തുവിട്ടപ്പോൾ ജർമ്മനി 2-1 ഐവറി കോസ്റ്റിനെ കീഴടക്കി. ഇറാൻ ബെൽജിയം മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കി ഞെട്ടിച്ച കേപ് വെർദെ രണ്ടാം മത്സരത്തിൽ യുറഗ്വയെയും ഞെട്ടിച്ചു. ഇത്തവണ സ്കോർ 2-2 ആയിരുന്നു. നോർവേ സെനഗലിനെയും 3-2 മറികടന്നു. ജോർദാനെ 2-1 തോൽപ്പിച്ച് അൾജീരിയ ആദ്യ ജയം സ്വന്തമാക്കി. ഗ്രൂപ്പ് എച്ചിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ഗോൾരഹിത സമനിലയിൽ ഘാന തളച്ചിട്ടു. ലിസ്റ്റിയെ ക്രിക്കറ്റിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്ക് സ്വന്തം. 11 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സൂര്യവംശിയുടെ മികവിൽ ഇന്ത്യ ത്രിരാഷ്ട്ര പരമ്പരയിലെ കിരീടവും സ്വന്തമാക്കി. ശ്രീലങ്ക എ ടീമിനെ ഇന്ത്യ എ ടീം 66 റൺസിന് കീഴടക്കി. ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരങ്ങളും ആധികാരികമായി സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാനെ തകർത്ത് ഇന്ത്യ. അവസാന മത്സരത്തിൽ 128 പന്തുകൾ ബാക്കി വെച്ച് 9 വിക്കറ്റിനാണ് ഇന്ത്യൻ ജയം. ന്യൂസിലൻഡിൽ നടന്ന FIH നേഷൻസ് കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ടീം ജേതാക്കളായി. ഫൈനലിൽ ന്യൂസിലൻഡിനെ 2-0 മറികടന്നു. രണ്ടാം തവണയാണ് ഇന്ത്യ നേഷൻസ് കപ്പ് നേടുന്നത്. നവനീത് കൌർ, സുനിലിത ടോപ്പോ എന്നിവർ ഗോൾ നേടി. FIH പ്രോ ഹോക്കി ലീഗിൽ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ ഞെട്ടിച്ച് ഇന്ത്യ. 3-1 ഇന്ത്യ ജർമ്മനിയെ കീഴടക്കിയത്. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര 4th. 85.69 മീറ്റർ എറിഞ്ഞ നീരജ് കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടി. കായികലോകം സമാപിക്കുന്നു. തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ, അവതരണം ശ്രീലത പുരുഷോത്തമൻ.

0: സുംനാബാം മൾട്ടിറബ് കായിക ലോകം
1: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, ദൃഷ്ടി.
5: ദിവസവും കാലത്ത് 6:35.
6: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്രയങ്ങ.
7: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
1: സുഹൃത്തുക്കളെ, സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡുമാകുമ്പോൾ ഇതാ നമ്മൾ പാട്ടുപൊലിമയിലേക്ക് നീങ്ങുകയായി. കേൾക്കാം.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
2: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
10: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
11: ആകെ പേടിയാവുന്നു ഡോക്ടർ.
10: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
12: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
8: ഇപ്പോൾ കോൽക്കളി കേൾക്കാം. കോലുകൊണ്ടുള്ള കളിയാണ് കോൽക്കളി. മെയ്യും കയ്യും മനസ്സും ഒരു ജോഡി കോലിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കളി. വിവിധ ജാതിക്കാരും മതക്കാരും കോൽക്കളി അവതരിപ്പിക്കാറുണ്ട്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കോൽക്കളി പ്രചാരത്തിലുണ്ട്. കോലടിക്കളി, കമ്പടിക്കളി, കോലുകളി, കോലാട്ടം എന്നീ പേരുകളിലും കോൽക്കളി അറിയപ്പെടുന്നു. പ്രാദേശിക വ്യത്യാസങ്ങൾ കളിയിൽ പ്രകടമാണ്. പദഭംഗിയും താളാത്മകതയും കോൽക്കളിപ്പാട്ടുകളുടെ പ്രത്യേകതകളാണ്. ഇന്ന് BK കൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കോൽക്കളിപ്പാട്ട്.

ബി കെ കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കോൽക്കളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: സമയം 8 മണി കഴിഞ്ഞ് 4:27 ശുഭദിന പരിപാടികളിൽ ഇനി
7: FM പ്രധാന വാർത്തകൾ.
6: അടിസ്ഥാന സൌകര്യ വികസന പദ്ധതി നടപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52 യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനിബാധിതരായി OP ചികിത്സ തേടി 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. പത്തനംതിട്ട, പന്തളത്തെ, പൈവഴി, കുളനട, ഉള്ളന്നൂർ പ്രദേശങ്ങളിലായി 6 പേർക്ക് തിരുവനായയുടെ കടിയേറ്റു. തിരുവനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരള കാർട്ടൂൺ അക്കാദമി സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ മാസ്റ്റർ ക്ലാസും കരിയർ ഗൈഡൻസ് ചർച്ചയും രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ തിരുവനന്തപുരം YMCA ഹാളിൽ നടത്തും. രജിസ്ട്രേഷൻ നടത്തി ക്ലാസിൽ സൌജന്യ പ്രവേശനം നേടാവുന്നതാണ്. തൃശൂരിലെ പ്രമുഖ ആനച്ചമയം ഏജന്റ് KN വെങ്കടാദ്രി അന്തരിച്ചു. തൃശൂർ പൂരം ഉൾപ്പെടെ പൂരങ്ങൾക്ക് ആനയും ചമയങ്ങളും എത്തിച്ചു നൽകിയ അദ്ദേഹം ഗജമേളങ്ങളുടെ മുഖ്യ സംഘാടകനുമായിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് B മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഖത്തറിനെ പരാജയപ്പെടുത്തി. സ്വിറ്റ്സർലൻഡ് 1-2 കാനഡയെയും തോൽപ്പിച്ചിട്ടുണ്ട്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: തീവണ്ടി സമയം. പ്രായോജകർ
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: ഫോൺ 8129110087.
9: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
11: ട്രെയിൻ സമയം.
6: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
11: ട്രെയിൻ സമയം.
8: ആര്യ ഐ കെയർ.

0: ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക. തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ഇടിയു സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
4: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
5: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: സമയം 8 മണി കഴിഞ്ഞ് 9:18 കേൾക്കാം.
9: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
10: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
9: സി എച്ച് സെന്റർ, മഞ്ചേരി.
10: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
9: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
10: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
9: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
10: സി എച്ച് സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും ഉറപ്പു നൽകുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ. RRB വഴിയാണ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM.
2: ഇന്ത്യയിൽ ഏതാണ്ട് 1,200,000 യുവതീ യുവാക്കൾക്ക് ജോലി നൽകി നിയമിച്ചിട്ടുള്ള ഒരു പൊതുമേഖലാ സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇതിൽ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, ട്രാഫിക് തുടങ്ങി ഉയർന്ന തസ്തികകളിലേക്ക് രണ്ട് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാമതായി സിവിൽ സർവീസ് പരീക്ഷ വഴി IRTS കിട്ടുന്നവരെയും ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് വഴി സെലക്ഷൻ കിട്ടുന്നവരെയും റെയിൽവേയിലെ Class 1 തസ്തികയിൽ നിയമിക്കുന്നു. മേൽപ്പറഞ്ഞ പരീക്ഷകൾ നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. റെയിൽവേയിലെ Group C, Group D തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അഥവാ RRB വഴി നടത്തുന്ന പരീക്ഷകളിലൂടെയാണ്. സ്റ്റേഷൻ മാസ്റ്റർ, ലോക്കോ പൈലറ്റ്, ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ, ക്ലർക്ക് തുടങ്ങിയ ജോലികളാണ് Group C വരുന്നത്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത. Group D വരുന്ന ഗാർഡ്, ട്രാക്ക് മെയിൻ്റനൻസ് തുടങ്ങിയ തസ്തികകൾക്ക് SSLC അടിസ്ഥാന യോഗ്യത.
1: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
4: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
3: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ FM ശുഭദിന പരിപാടികൾക്ക് ശേഷം കേൾക്കാം ഓർമ്മച്ചപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ. ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന MS ബാബരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോ TP മെഹറൂഫ് രാജ്. തുടർന്ന് കേൾക്കാം സസ്നേഹം, MS ബാബുരാജിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മകൾ MS സാബിറ പങ്കു.

0: സംഭവിക്കുന്നു. മറക്കാതെ കേൾക്കണം ഓർമ്മച്ചെപ്പ് സസ്നേഹം FM ശുഭദിന പരിപാടികൾക്ക് ശേഷം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
8: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്രയങ്ങ.
9: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
0: സമയം 8:14:38.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
1: മിലിക്സ് ഡിഷ് വാഷ്,
2: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
1: ലോവ വാഷിംഗ് സോപ്പ്,
2: പിങ്ക് വാഷിംഗ് പൗഡർ,
1: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
2: ഫോൺ 8078078540.
1: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
10: സൈബർ ജാലകം.
11: സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചതറിഞ്ഞില്ലേ? ഇതെങ്ങനെ ചെയ്യാം?
12: ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിന് തുടക്കമായ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ജൂൺ 16 മുതൽ ഇതിൽ സെൽഫ് എന്യൂമറേഷന് അഥവാ പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള അവസരം ലഭ്യമാണ്. 30 ഇതിനുള്ള സമയം. ഇതിൽ എങ്ങനെയാണ് പങ്കെടുക്കുക എന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. സെൻസസ് ഡയറക്ടറേറ്റിൻ്റെ sc.census.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. വിലാസം ഒരിക്കൽ കൂടി പറയാം, sc.census.gov.in. അതിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പരും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. 34 ഇതിൽ മറുപടി നൽകേണ്ടത്. 10-15 സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കുവാൻ പറ്റും. വിവരങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ID കൊടുത്താൽ മതി. ഒരിക്കൽ കൂടി പറയാം, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് തന്നെ വിവരങ്ങൾ കൊടുത്ത് അഭിമാനത്തോടെ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമാകുവാനുള്ള അവസരമാണിത്. sc.census.gov.in എന്ന വെബ്സൈറ്റാണ് ഇതിനായി സന്ദർശിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പരും നൽകുക. 34 മറുപടി നൽകുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ടോ, സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന സമയത്ത് അവർക്ക് ഈ ID കൈമാറണം.
10: സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
0: ഇന്ന് രാവിലെ 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ലോകകപ്പ് വിശേഷങ്ങളും നിങ്ങളുടെ വിലയിരുത്തലുകളുമൊക്കെ ആകാശവാണിയുമായി പങ്കുവയ്ക്കാം. 0483295030

0: 0000 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ വിളിച്ച് രാവിലെ 10:15 ഫുട്ബോൾ ബീറ്റ്സ് ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നിങ്ങൾ വിളിക്കണം.
1: താമര എന്ന് കേൾക്കുമ്പോൾ അതിമനോഹരമായ ഒരു പൂവാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ താമരച്ചെടിയുടെ വിത്തും കിഴങ്ങും തണ്ടുമെല്ലാം ഭക്ഷ്യയോഗ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. നമ്മൾ ഒരു താമര വിത്ത് പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 100 ഗ്രാം താമരവിത്തും ഒരു പിടി ബിരിയാണി അരിയും 50 ഗ്രാം വീതം ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും പനം കൽക്കണ്ടവും പിന്നെ 15 ഈത്തപ്പഴവും 2 സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ലിറ്റർ പാലും കൂടാതെ 1 തേങ്ങയുടെ പാലും കൂടി എടുത്തു വെച്ചാൽ നമുക്ക് താമരവിത്ത് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം അരി വേവിച്ച് വെള്ളം വാർത്ത് തരുതരുപ്പായി അരച്ചെടുക്കണം. താമരവിത്ത് അണ്ടിപ്പരിപ്പ് എന്നിവ വറുത്ത് പൊടിച്ചെടുക്കാം. ബദാം പരിപ്പ് കുതിർത്തതും ഈത്തപ്പഴവും കൂടി അരച്ചെടുക്കണം. ഇനി ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ പാൽ തിളപ്പിച്ച് അതിലേക്ക് താമരവിത്ത് പൊടിച്ചതും അരി അരച്ചതും ചേർത്ത് വേവിക്കാം. പാകമായി വരുമ്പോൾ ബദാം ഈത്തപ്പഴം എന്നിവ അരച്ചതും പൊടിച്ച അണ്ടിപ്പരിപ്പും ചേർത്തിളക്കി തിളച്ചു വരുമ്പോൾ അതിലേക്ക് പനം കൽക്കണ്ടം ഉപ്പ് ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കണം. അതിനുശേഷം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് പാകമാകുമ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് അലങ്കരിക്കുക കൂടി ചെയ്താൽ നമ്മുടെ താമരവിത്ത് പായസം റെഡി. ഈ പായസം ഉണ്ടാക്കുന്ന രീതി ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അരി വേവിച്ച് വെള്ളം വാർത്ത് തരുതരുപ്പായി അരച്ചെടുക്കണം. താമരവിത്ത് അണ്ടിപ്പരിപ്പ് എന്നിവ വറുത്ത് പൊടിച്ചെടുക്കാം. ബദാം പരിപ്പ് കുതിർത്തതും ഈത്തപ്പഴവും കൂടി അരച്ചെടുക്കണം. ഇനി ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ പാൽ തിളപ്പിച്ച് അതിലേക്ക് താമരവിത്ത് പൊടിച്ചതും അരി അരച്ചതും ചേർത്ത് വേവിക്കാം. പാകമായി വരുമ്പോൾ ബദാം ഈത്തപ്പഴം എന്നിവ അരച്ചതും പൊടിച്ച അണ്ടിപ്പരിപ്പും ചേർത്തിളക്കി തിളച്ചു വരുമ്പോൾ അതിലേക്ക് പനം കൽക്കണ്ടം ഉപ്പ് ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കണം. അതിനുശേഷം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് പാകമാകുമ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് അലങ്കരിക്കുക കൂടി ചെയ്താൽ നമ്മുടെ താമരവിത്ത് പായസം റെഡി. ഇത്ര ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ലോട്ടസ് സീഡ് പായസത്തിന്റെ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നത് ആരാണെന്നറിയണ്ടേ? നദീറ പുത്തനത്താണിയാണ് അതിവിശിഷ്ടമായിട്ടുള്ള ഈ പായസത്തിന്റെ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: സുഹൃത്തുക്കളെ, സമയം 8 മണി കഴിഞ്ഞ് 22:12 FM ശുഭദിനത്തിലെ അടുത്ത പരിപാടിയിലേക്ക് പോകാം.
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: വാക്കും പുരുളും.
4: പ്രായോജകർ:
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
4: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
4: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൌലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തുവരുന്നു.
5: കൂടുതൽ വിവരങ്ങൾക്ക്
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0499332622.
6: എല്ലാവർക്കും സ്വാഗതം.
7: സ്വാഗതം.
6: ഈ ഭാഷ വളരുന്നു വളരുന്നു എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്?
7: അതിപ്പോ ഭാഷാ വിദഗ്ധർ എന്ത് പറയുന്ന അറിയില്ല. സാധാരണക്കാരുടെ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ കൂടുതൽ വാക്കുകൾ പുതിയതായിട്ടുണ്ടാവുക, അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഭാഷയ്ക്ക് കഴിവുണ്ടാവുക, കൂടുതൽ ആളുകൾ ഭാഷ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഭാഷ വളരുകയാണ്.

0: ണെന്ന് നമുക്ക് പറയാമെന്ന് തോന്നുന്നു.
1: സമ്മതിച്ചു. പുതിയ വാക്കുകൾ നമുക്കുണ്ടായേ പറ്റൂ. പക്ഷേ ഈ പുതിയ വാക്കുകൾ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്?
0: കുറെയൊക്കെ എന്തായാലും ഭാഷാ പണ്ഡിതന്മാരായ ആളുകൾ ഉണ്ടാക്കിയെടുക്കൂലോ. ധാരാളം ശാസ്ത്ര സാങ്കേതിക വാക്കുകൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ.
1: അതുണ്ടാവും. പക്ഷേ അതല്ലാതെ ഓരോ സന്ദർഭത്തിൽ ചില വാക്കുകൾ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായി വരാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന വാക്കുകൾ പലപ്പോഴും നിലവിലുള്ള ഏതെങ്കിലും പ്രാദേശിക പദമോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്യഭാഷാ പദമോ ഒക്കെ പരിഷ്കരിച്ച് എടുക്കുന്നതായിരിക്കും. രസമുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം.
0: കേക്കട്ടെ.
1: പക്ഷേ നിഘണ്ടുവിലൊന്നും കാണാൻ സാധ്യതയില്ലാത്ത ഒന്ന് രണ്ട് വാക്കുകളാണ്. ഈ വാക്കുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ആരെങ്കിലും വളരെ സൂക്ഷ്മമായിട്ട് ഗവേഷണം നടത്തി വളരെ കൃത്യമായി ആധികാരികമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പരമ്പരാഗതമായി പ്രചരിച്ചു പോരുന്ന കഥകളാണ്. എങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം.
0: ഏതാ വാക്ക്?
1: ഒരു വാക്ക് പറയാം, യമണ്ടൻ. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ?
0: യമണ്ടൻ എന്ന് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കുറെ മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ.
1: അതെ അതെ, ഒരു യമണ്ടൻ പ്രേമകഥ എന്നായിരുന്നില്ലേ അതിന്റെ പേര്?
0: അതെ അതെ.
1: എന്താണ് ഈ യമണ്ടൻ അല്ലെങ്കിൽ യമണ്ടൻ എന്ന വാക്കിന്റെ അർത്ഥം?
0: അതിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തോ വലിപ്പത്തെയോ വലിയ ആകൃതിയെയോ ശക്തിയെയോ ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കാന്നറിയാം.
1: യമണ്ടൻ എന്ന വാക്കിന് മണ്ടൻ എന്ന നമ്മുടെ മലയാള വാക്കുമായി എന്തോ ബന്ധം ഉണ്ടെന്ന് തോന്നുന്നില്ലേ?
0: അങ്ങനെയും തോന്നാം.
1: എന്നാൽ അങ്ങനെ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് യഥാർത്ഥത്തിൽ ഒരു ജർമ്മൻ വാക്കാണ്. ജർമ്മൻ വാക്ക് യംഡൻ എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇംപീരിയൽ ജർമ്മൻ നേവിയുടെ വലിയൊരു യുദ്ധക്കപ്പലായിരുന്നു യംഡൻ. യുദ്ധത്തിൽ തകർപ്പൻ പ്രകടനമാണ് യംഡൻ കാഴ്ചവെച്ചത്. യംഡൻ കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ കൂടി കടന്ന് നമ്മുടെ മദ്രാസ് തുറമുഖം വരെ എത്തി. മദ്രാസിനെ ബോംബിട്ട് വിറപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്.
0: അത് ശരി.
1: എന്തായാലും യുദ്ധം തീർന്നതോടെ കപ്പലിന്റെ കഥ കഴിഞ്ഞു. പക്ഷേ യംഡൻ യമണ്ടനായി രൂപം മാറി നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെ സ്ഥാനം പിടിച്ചു.
0: അത് കൊള്ളാലോ.
1: മാത്രമല്ല, ഈ വാക്ക് തമിഴിലും കയറി പറ്റിയിട്ടുണ്ട് വേറെ ഒരു അർത്ഥത്തിൽ.
0: ആണോ?
1: ആ, ഇനി വേറൊരു വാക്ക് കൂടി പറയാം.
0: കേക്കട്ടെ.
1: ക്നാപ്പൻ എന്ന് കേട്ടിട്ടുണ്ടോ?
0: ഉണ്ട്.
1: എന്താണ് അർത്ഥം?
0: യമണ്ടൻ പോലെയല്ല, ഒട്ടും കൊള്ളാത്തൊരർത്ഥം തന്നെയാണ് തോന്നുന്നു.
1: അതായത് മണ്ടത്തരം കാണിക്കുന്ന അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥമാണ് ക്നാപ്പനുള്ളത്.
0: ആ വാക്ക് കേൾക്കുമ്പോ തന്നെ അർത്ഥത്തെ പറ്റിയൊരു സൂചന കിട്ടും.
1: ഈ ക്നാപ്പൻ എവിടത്തുകാരനാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു, അതിനെ കുറിച്ച് വല്ല പിടിയുണ്ടോ?
0: എന്തായാലും കേൾക്കുമ്പോ ആളിനൊരു മലയാളിത്തം ഉണ്ട് അല്ലേ?
1: മലയാളിത്തമൊക്കെ കേൾക്കുമ്പോ തോന്നുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മലയാളിയേ അല്ല, ആൾ ഒരു ഇംഗ്ലീഷുകാരനാണ്.
0: മനസ്സിലായില്ല.
1: പറയാം. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യം മലബാറിൽ ഒരു ബ്രിട്ടീഷുകാരനായ കളക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആർതർ റോളൺ നാപ്പ്. ആളിന്റെ ഭരണത്തെക്കുറിച്ച് ഒട്ടും നല്ല അഭിപ്രായമായിരുന്നില്ല നാട്ടിലുണ്ടായിരുന്നത്. ഒരുപാട് മണ്ടൻ നടപടികൾ അദ്ദേഹം എടുത്തു, അങ്ങനെ കുപ്രസിദ്ധനായി. നാപ്പ് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് KNAPP എന്നായിരുന്നു. ഇംഗ്ലീഷിൽ ഇത് ഉച്ചരിക്കുമ്പോൾ കെ എന്ന അക്ഷരം നിശബ്ദമാണ്, അതുകൊണ്ടാണ് നാപ്പ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടുകാർ ആ കെ എന്ന അക്ഷരം കൂട്ടിച്ചേർത്ത് നമ്മുടെ നാടൻ ശൈലിയിൽ നാപ്പിനെ ക്നാപ്പ് ആക്കി. പിന്നെ പറഞ്ഞു പറഞ്ഞ് കുട്ടപ്പനും ലോനപ്പനും ഒക്കെ പോലെ ക്നാപ്പൻ ആക്കി മാറ്റി. ഇതാണ് ക്നാപ്പന്റെ ചരിത്രം.
0: അതായത് നാപ്സായിപ്പ് മലബാറിന്ന് പോയി മരിച്ച് മണ്ണടിഞ്ഞിട്ടും കേരളത്തില് സൽപ്പേരോടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നർത്ഥം.
1: അതെ അതെ അതെ. ഭരണം നടത്തിയ സമയത്ത് അദ്ദേഹം നമുക്ക് ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും മലയാള ഭാഷയ്ക്ക് ഒരു വിലപ്പെട്ട വാക്ക് സംഭാവന ചെയ്തു എന്ന് കരുതാം.
0: നാപ്സായിപ്പിനെ ഓർത്തോണ്ട് ഇന്ന് നമുക്ക് നിർത്തിയാലോ?
1: നിർത്താം. വീണ്ടും വരാം.
0: നമസ്കാരം.
1: നമസ്കാരം.
2: വാക്കും പൊരുളും.
3: രചന TK മനോജൻ. അവതരണം PM ദീപ, TK മനോജൻ.
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വാക്കും പൊരുളും സമാപിക്കുന്നു.
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
5: അലോഹ ഹോസ്പിറ്റൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
9: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
4: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
10: ഐ കെയർ.

0: you can trust.
1: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഫുട്ബോളിൽ ഒരു വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് നൽകുന്ന ബാലൻ ഡിയോർ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയത് ആരാണ്? ഉത്തരം കേട്ടോളൂ, ലയണൽ മെസ്സി. അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സി തന്റെ കരിയറിൽ ഇതുവരെ 8 തവണയാണ് ബാലൻ ഡിയോർ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫ്രഞ്ച് മാസികയായ ഫ്രാൻസ് ഫുട്ബോൾ ആണ് കായിക ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഈ പുരസ്കാരം നൽകി വരുന്നത്. ഈ പട്ടികയിൽ 5 പുരസ്കാരങ്ങളുമായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
2: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
6: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
5: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
6: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നത്തെ FM ശുഭദിന പരിപാടികൾക്കും ഇവിടെ സമാപനമാവുകയാണ്. ഇന്നത്തെ വിസ്തൃത്യമാർന്ന പരിപാടികൾ, വിജ്ഞാനപ്രദമായ ഇനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? വീണ്ടും മഞ്ചേരി FM-ലെ FM ശുഭദിന പരിപാടികൾക്കായി നിങ്ങൾ കാത്തിരിക്കുക 6:55 വരെ. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. കോഴിക്കോട്
1: ബി പി എസ്
0: തിലേക്ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ.
1: ചിത്രീകരണം 11-ാം ഭാഗം.

എം എസ് ബാബുരാജിന്റെ താരാട്ടു പാട്ടുകളെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വേണം, അട വേണം, അമ്പാടിക്കുട്ടന് ചോറൂണ്, വായോ വായോ വയനാടൻ കാറ്റേ, വയറു നിറച്ചും ചോറു തരാം, തച്ചോളി ഒതേനൻ എന്ന ചിത്രത്തിൽ ശാന്താ പി നായരും പി ലീലയും ചേർന്ന് ആലപിക്കുന്ന ഈ ഗാനവും കുഞ്ഞിന്റെ മനോതലം തരളിതമാക്കി സുഷുപ്തിയിലേക്ക് നയിക്കാനുതകുന്ന ഈണസവിശേഷത ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ.

മധുരിക്കും മാതളപ്പഴമാണ് മറ്റാർക്കും തിന്നാൻ കിട്ടൂല, മണമുള്ള മന്ദാരമലരാണ് മാലയിൽ കോർക്കാൻ പറ്റൂല. എസ് ജാനകി ആലപിച്ച ഈ താരാട്ട് പീലു രാഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വതവേ താരാട്ടുകൾക്കും വിഷാദഭാവത്തിനും അനുയോജ്യമായതാണ് ഈ രാഗപദ്ധതികൾ. ഉള്ളം കവരുന്ന ഗമകസഞ്ചാരങ്ങളാൽ ചന്തമേറിയ രീതിയിലാണ് പറ്റൂല കിട്ടൂല എന്നൊക്കെയുള്ള വാലറ്റങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതും ബാബുരാജിന്റെ കൃതഹസ്തത തന്നെ.

കേച്ചേരി രചിച്ച ഗാനമാണിത്. അസാമാന്യമാം വിധം ആകർഷകമായ മനം കവരുന്ന ഒരു താരാട്ടുപാട്ടാണിത്. എസ് ജാനകി ഉള്ളറിഞ്ഞുൾക്കൊണ്ടു പാടിയ മറ്റൊരു ബാബുര

ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരി എഴുതി എസ് ജാനകി ആലപിച്ച മാൻകിടാവിനെ മാറിലേന്തുന്ന തിങ്കളെ മലർത്തിങ്കളെ എന്ന ഈ ഗാനം കേട്ടുനോക്കൂ. കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ ഗാനം. അധികം പ്രചാരം ലഭിച്ചിട്ടില്ലെങ്കിലും ഈ ഗാനം ബാബുരാജിന്റെ കൃതഹസ്തതയുടെയും നൈപുണിയുടെയും ഉത്തമോദാഹരണമാണ്. കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണെങ്കിലും അതിന്റെ സഞ്ചാരക്രമത്തിലല്ല ഇത് പൂർണമായും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം. ഈ ഗാനം കഹ്രവ എന്ന താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ താളത്തിന്റെ വ്യത്യസ്തവും ആകർഷകവുമായ ഒരു രീതിയാണ് ബാബുരാജ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ താളം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ബാബുരാജ് തന്നെയാണ്. നദികളിൽ സുന്ദരി യമുന, അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നീ ഗാനങ്ങളെല്ലാം കഹ്രുവ താളത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്.

ഉമ്മ എന്ന ചിത്രത്തിലെ താരാട്ടാണ് അപ്പം തിന്നാൻ തപ്പുകൊട്ട്, താമരക്കയ്യാൽ തപ്പുകൊട്ട്. ജിക്കിയുടേതാണ് ആലാപനം. നാടോടി സംഗീതത്തിന്റെ ഓരം ചേർന്നു പോകുന്ന ഈ പാട്ട് അതീവ ലളിതവും ഋജുവായ സഞ്ചാരഗതിയും ഉള്ളതത്രേ. മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ ആദ്യകാല ശൈലിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ താരാട്ട്.

സുബൈദ എന്ന ചിത്രത്തിലെ വളരെ ഹൃദയസ്പർശിയായ ഒരു താരാട്ടാണ് ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്നു തുടങ്ങുന്ന ഗാനം. ജിക്കിയും പി സുശീലയും ചേർന്ന് ആലപിച്ച ഗാനം. പിന്നീട് വരുന്ന വരികൾ മധ്യകാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായ ഒരു ഗീതികയിലേതാണ്. ഹസ്ബി റബ്ബി ജല്ലല്ല മാഫി ഖൽബി ഖയറുല്ല എന്നു തുടങ്ങുന്ന ഭാഗം. നൊന്തു പ്രസവിച്ച സ്ത്രീക്ക് പാലൂട്ടാൻ കഴിയാതെ വരികയും കുഞ്ഞ് മറ്റൊരമ്മയുടെ പരിചരണത്തിൽ വളരുകയും ചെയ്യുന്ന ഒരു ദുരന്തകഥയുടെ സാരാംശമാണ് ഈ വരികളിൽ. ഭാവതീവ്രതയോടെ ഉള്ളിൽ തട്ടുന്ന സംഗീതമാണ് ബാബുരാജ് ഈ ഗാനത്തിന് നൽകിയിട്ടുള്ളത്.

0: രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ 11-ാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. ഈ ചിത്രീകരണത്തിന്റെ 12-ാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിറ്റാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
4: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
5: പിറ്റാപ്പിലിൽ ഏജൻസീസ്.
6: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
7: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
8: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
10: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
9: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
11: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്.
0: സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാസ്മരിക പ്രഭാവത്താൽ മലയാള സംഗീതത്തിന് നവ്യാനുഭൂതി പകർന്ന സംഗീത ചക്ര

0: മുഹമ്മദ് സാബിർ ബാബു എന്ന എം എസ് ബാബുരാജ്. പ്രണയത്തിന്റെ തീക്ഷ്ണതയും തീവ്രതയും ആർദ്രതയും നിസ്സഹായതയും സന്നിവേശിപ്പിച്ച ഒട്ടനവധി ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന പ്രതിഭാശാലി. എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ എം എസ് സാബിറ.
1: മലയാളിയുടെ സംഗീത സംസ്കാരത്തിന് തന്നെ ഒരു പുതിയ ദിശാബോധം നൽകിയ സംഗീതജ്ഞനായിരുന്നു എം എസ് ബാബുരാജ്. ആ ജീവിതയാത്രയിലെ അതുപോലെ തന്നെ സംഗീതയാത്രയിലെയും പല അമൂല്യ നിമിഷങ്ങളിലും മകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്താണ് ആ ഓർമ്മകൾ ചകഞ്ഞെടുക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത്?
2: ഉപ്പയെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു മകൾക്കും ഇല്ലാത്തെന്ന് തന്നെ പറയാം. ഞാൻ ആകെ ഉപ്പന്റെ കൂടെ 21 വർഷമാണ് ജീവിച്ചത്. പക്ഷെ ഒരു 100 വർഷം ഒരു ഉപ്പന്റെ കൂടെ ജീവിച്ച അത്രക്കും ഓർമ്മകൾ ആ ഉപ്പനെ കുറിച്ച് എനിക്കുണ്ട്. ഏറ്റവും കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഉപ്പ, കുട്ടികളെ പുന്നാരിച്ച് നടക്കണ, ഒരിക്കൽ പോലും കുട്ടികളെ ഉപ്പ വഴക്ക് പറയൂല. എന്റെ പേര് സാബിറ ആണെങ്കിൽ എന്നെ സാബുട്ടി എന്നാണ് വിളിച്ചത്. സാബിറ എന്ന് ഉപ്പ മരിക്കോളും എന്നെ വിളിച്ചിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് പറയും, അയ്യോ സാബിറിന്റെ മാരത്തൊരു ഉപ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്രക്കും സ്നേഹമുള്ള, എന്താണ് ഉപ്പനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല.
1: വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ചിട്ടകളൊക്കെ എങ്ങനെയായിരുന്നു?
2: ഉപ്പ ആദ്യം മദ്രാസിലാണ് ഉണ്ടാവുക. മദ്രാസിൽ റെക്കോർഡിങ് ഇല്ലാത്ത സമയത്ത് ഉപ്പ ഇടക്കിടക്ക് ഒരു മാസത്തിലധികം ഞങ്ങളെ കാണാതെ നിൽക്കാൻ ഉപ്പക്ക് പറ്റാറില്ല. അപ്പം റെക്കോർഡിങ് ഒരു 60-70 പടങ്ങൾ തിരക്കുള്ള സമയമായിരുന്നു. എന്നാലും ഉപ്പ ഒരു മാസമാകുമ്പം ഞങ്ങളടുത്തേക്ക് നാട്ടിലേക്ക് വരും. വരുമ്പോൾ ഒരുപാട്

0: ഞങ്ങളുടെ ടോയ്സും മുട്ടായി, ഞങ്ങൾക്ക് ഞങ്ങൾ മൂത്തത് മൂന്നും പെൺകുട്ടികളാണ്. അപ്പൊ ഞമ്മക്ക് റിബണ്, വളകള്, എന്തിനു പറയണ, മദ്രാസ് നിന്ന് മുല്ലപ്പൂ വരെ ഇപ്പൊ കൊണ്ടുവരും.
1: ഒൻപത് മക്കളായിരുന്നു അല്ലേ?
0: ഞങ്ങൾ ഒമ്പത് മക്കളാണ്, ആറ് പെണ്ണും മൂന്നാണ്. ഉപ്പന്റെ ഉപ്പ ശരിക്കും കൽക്കത്തയിൽനിന്ന് വന്ന ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നു, ജാൻ മുഹമ്മദ് സാഹിബ്. അവരിവിടെ ഗസൽ കവാലിയൊക്കെ പാടാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടെ പ്രമുഖരായ കച്ചവടക്കാര് അവര് കൊണ്ടുവന്നതാണ് കൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് വല്യപ്പനെ. അപ്പോ അവര് ഇവിടെ വന്നിട്ട് എന്റെ വല്യമ്മനെ കല്യാണം കഴിച്ചതാണ്. അതിലുണ്ടായ മോനാണ് എന്റെ ഉപ്പ, മുഹമ്മദ് സാബിർ ബാബു എന്ന് പറഞ്ഞ ബാബുരാജ്. ഇപ്പൊ എന്റെ അനിയനുണ്ടായിരുന്നു മജീദ്, ഇപ്പൊ അനിയനു മാത്രമേ ഉള്ളായിരുന്നു. ആറ് വയസ്സിലെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉപ്പന്റെ. പിന്നെ ഒരു 11 വയസ്സ് വരെ വല്യപ്പ ഉണ്ടായിരുന്നു. വല്യപ്പ

0: പതിനൊന്ന് വയസ്സ് വരെ വല്യപ്പ ഉണ്ടായിരുന്നു. വല്യപ്പ ഇവിടെ കോഴിക്കോട് നിന്നാണ് മരിച്ചത്. ഇപ്പൊക്കെ ഒരു 11 വയസ്സായപ്പോ ഇവിടുന്ന് സുഖമില്ലാതെ ഇവിടുന്ന് തന്നെ മരിച്ചതാണ്. ചെറുപ്പത്തിലെ ഒരു അനാഥത്വത്തിലേക്കാണ് എന്റെ ഉപ്പിയും അനിയനും വളർന്നത്. നമ്മളെ കോഴിക്കോടുള്ള കുഞ്ഞമ്മദ്ക്കാന്ന് പറഞ്ഞ പോലീസുകാരന് അവരാണ് ഉപ്പനെ എടുത്ത് വളർത്തിയത്. അവരെ പെങ്ങളാണ് ഉപ്പ ആദ്യം കല്യാണം കഴിച്ചത്. അവരുടെ ചേട്ടത്തിയാണ് കോഴിക്കോട് അബ്ദുൾ ഖാദറിന്റെ ഭാര്യ. അതിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഉപ്പക്ക്. ആ കുട്ടികൾ മരിച്ചതിന്റെ ശേഷമാണ്, അവരും മരിച്ചതിന്റെ ശേഷമാണ് എന്റെ ഉമ്മനെ കല്യാണം കഴിച്ചത്.
1: ഭാര്യയും രണ്ട് കുട്ടികളും
0: മരിച്ചതിന്റെ ശേഷമാണ്. വലിയ വേദനയായിരുന്നു ഉപ്പക്ക്. അതിന്റെ ശേഷം ഉമ്മനെ കല്യാണം കഴിച്ചിട്ടുണ്ടായ മോളാണ് ഞാന്. അതുകൊണ്ടായിരിക്കും ഉപ്പക്ക് കുട്ടികളോട് ഭയങ്കര ഒരു വാത്സല്യം, ഭയങ്കര പുന്നാരയായിരുന്നു. മദ്രാസിന് വരുമ്പോ ഒരുപാട് ടോയ്സും ഞങ്ങളെ കല്ലായിലുള്ള എല്ലാവർക്കും അറിയണതാണ്. ബാക്കാക്ക വരുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ടോയ്സ്, അപ്പൊ തന്നെ അതൊക്കെ കേട് വരുത്തും കുട്ടികൾ. എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോ അത്രക്ക് അത്ര പിന്നെയും കൊണ്ടുവരും ആ ടോയ്സ്. ഞങ്ങൾ പെൺകുട്ടികളാണ്, മൂത്ത കുട്ടികൾ. അപ്പൊ ഒരുപാട് റിബൺ റാൻഡേജ് കണക്കിനാണ് കൊണ്ടുവരുക. വളകള്, മാല, പാവാട, ബ്ലൗസ്, അങ്ങനത്തെ തുണിത്തരങ്ങൾ എല്ലാം മദ്രാസിന് വാങ്ങിക്കൊണ്ടുവരും.
1: അന്നൊക്കെ ഉപ്പ ഇത്രയും വലിയൊരു സംഗീതജ്ഞനാണ് എന്ന് അറിയായിരുന്നോ?
0: ഇല്ലായിരുന്നു. അപ്പൊ എന്റെ ആ വിരലിൽ തൂങ്ങിയിട്ട് എത്രയോ ഞാൻ ആ കല്ലായില് റോഡിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ആ റോഡ് കാണുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഹാർമോണിയത്തില് ഓടിക്കുന്ന വിരലാണ് ഞാൻ പിടിച്ചു തൂങ്ങി നടന്നതെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ.

0: പെണ്ണാണ് ഉപ്പന്റെ.
1: അതാണ് ഹിന്ദുസ്ഥാനിയുടെ സ്വാധീനം.
0: സ്വാധീന രക്തത്തിൽ തന്നെ കിട്ടിയതാണ്. ചലച്ചിത്ര രംഗത്തേക്ക് ഇപ്പൊ വരുന്നത് ഉമ്മനെ കല്യാണം കഴിച്ച ശേഷം തന്നെയാണ്. 1956 ഉമ്മനെ കല്യാണം കഴിച്ചതിന്റെ ശേഷമാണ് ഇപ്പൊ ആദ്യമായിട്ട് ഫിലിമിൽ വന്നത്, മിന്നാമിനുങ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ. കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ എത്രയോ നാടകങ്ങളിലേക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്.
1: പിന്നീട് അങ്ങോട്ട് ബാബുരാജിന്റെ ഒരു കാലമായിരുന്നു എന്ന് പറയാം നമുക്ക് മലയാളം.
0: അതെ അതെ, 60 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലാണ് തിരക്ക് പിടിച്ച കോഴിക്കോട്. അന്ന് 3 തിയേറ്ററിലും ഉപ്പന്റെ പടം ഓടിയ സമയമുണ്ട്. കോർണേഷനിലും രാധയിലും ഡേവിസണിലും ഒക്കെ ഉപ്പന്റെ പടമായ ഒരു സമയമുണ്ടായിരുന്നു.
1: ആ കാലത്തൊക്കെ ഇതിന്റെ പരിശീലനം പ്രാക്ടീസ് ഒക്കെ അല്ലെങ്കിൽ കമ്പോസിംഗ് ഒക്കെ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നോ?
0: അല്ല, വീട്ടിൽ വെച്ചിട്ട് ഉപ്പ കമ്പോസ് ചെയ്യാറില്ല. കാരണം ഞങ്ങള് കുട്ടികളായിരുന്നു, ഉപ്പക്ക് ചെറിയ കുട്ടികളാണ്. അപ്പൊ ഉപ്പ വീട്ടില് അവസാനം ചെയ്ത ആ ചുഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെത് ഞങ്ങള് പന്ന്യാങ്കരുള്ള വീട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരശ്ശേരി സലാം ചെയ്ത പടം അവര്, ആ പടത്തിന് അതെനിക്ക് ഓർമ്മയുണ്ട്. അതില് 1-2 പാട്ടുകള് നമ്മളെ പി എ കാസിം എഴുതിയിട്ടുണ്ട് കോഴിക്കോടുള്ള. അപ്പൊ അവരെല്ലാരും കൂടി ഇരുന്നിട്ട് ആ പാട്ട് കമ്പോസ് ചെയ്തത് ഒരു ഓർമ്മ എനിക്കുണ്ട്.
1: ബാക്കിയെല്ലാം അദ്ദേഹം
0: മദ്രാസിൽ തന്നെയായിരുന്നു. മദ്രാസിൽ തന്നെയാണ് കമ്പോസ് ചെയ്യുക.
1: ബാബുരാജിന്റേതായി മലയാളികൾക്ക് ഒരുപാട് ഗാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് യേശുദാസ് ആണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു?
0: ഉപ്പ ദാസേട്ടനെ കണ്ടത് അനിയനെ പോലെ തന്നെയാണ് കണ്ടത്. ഒരു ഗായകൻ എന്നുള്ള നിലക്കല്ല, ആ ഒരു സ്നേഹം ദാസേട്ടന് ഞങ്ങളോടും ഉണ്ട്. ആ സ്നേഹം അന്നും ഇന്നും ഒരുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ആളാണ് ദാസേട്ടന്. എന്താന്ന് വെച്ചാല് ഞാൻ കേട്ടിട്ടുണ്ട്, പല പുതിയ സിംഗേഴ്സ് വരുമ്പോഴും അവർ സ്ട്രെയിൻ ചെയ്ത് പാടുമ്പോ നിങ്ങളും ദാസം പാടുന്ന കാണാറില്ലേ ഒന്ന് അതുപോലെ പാടിക്കൂടെ എന്ന് ഇപ്പ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദാസേട്ടനെ ഇപ്പ സ്നേഹത്തിൽ വിളിക്കുക, ദാസപ്പ എന്നാണ് വിളിക്കുക. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞാലും ഇപ്പ കെട്ടിപ്പിടിച്ച് ദാസപ്പ ഉഷാറായിക്കുന്നൊക്കെ പറയണേ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
1: റെക്കോർഡിങ്ങിനൊക്കെ നേരിട്ട് പോയിട്ടുണ്ട്?
0: ഞാൻ പോയിട്ടുണ്ട്, ദാസേട്ടന്റെ റെക്കോർഡിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ലേഡീസ് ഹോസ്റ്റലിലെ ജീവിതേശ്വരി കേകുവാനൊരു പാട്ട്, അത് വളരെ മനോഹരമായ പാട്ടാണ്. ഇപ്പൊക്കിഷ്ടപ്പെട്ട പാട്ടാണ്, ദാസേട്ടൻ നന്നായിട്ട് പാടും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു.

0: അദ്ദേഹം സംഗീത രംഗത്തേക്ക് വരുന്നത് എപ്പോഴായിരുന്നു?
1: പഠിപ്പിച്ചത് വെല്ലിപ്പനാണ്, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നല്ലോ വെല്ലിപ്പ. ഹാർമോണിയം വായിക്കാനൊക്കെ ഇപ്പം ചെറുപ്പത്തെ തന്നെ വെല്ലിപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വിരല് വെച്ചിട്ട് ഇങ്ങനെ വായിപ്പിക്കുന്നു, ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പറയും.
0: വെല്ലിപ്പ
1: പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. ആദ്യത്തെ ഗുരു വെല്ലിപ്പ.

കാട്ടുതുളസിയിലൊക്കെ പി ബി ശ്രീനിവാസ് പാടിയിട്ടുണ്ട്, കമുകറ പുരുഷോത്തമം പാടിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉദയഭാനു ചേട്ടൻ പാടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഉദയഭാനു ചേട്ടന്റെ പാട്ടുകള്. അന്നത്തെ കാലം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ജയചന്ദ്രനും ദാസേട്ടനും തന്നെയാണ് കൂടുതൽ പാടിയത്. മെയിൽ സോങ്സ് ഫീമെയിൽ സിംഗേഴ്സിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ജാനകിയമ്മ എന്നാണ് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഗായിക. സുശീലാമ്മയും പാടിയിട്ടുണ്ട് ഇപ്പന്റെ നല്ല പാട്ടുകള്. പക്ഷെ ജാനകിയമ്മ ആണ് കൂടുതൽ പാടിയത്. ഇന്നും ഇപ്പന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോ അവര് കരഞ്ഞിട്ടേ പറയാറുള്ളൂ. റെക്കോർഡിംഗ് കഴിഞ്ഞാൽ

0: ഇപ്പൊ ഇങ്ങനെ ചോദിക്കൂന്ന്, നീ എങ്ങനെ എന്റെ മനസ്സിലുള്ള ട്യൂണ് നിങ്ങൾ പാടിയെന്ന് ഇപ്പൊ ചോദിക്കൂന്ന് പറയപ്പോഴും അവര് പറഞ്ഞ് കരാറുണ്ട്.
1: ഗായകരെ കുറിച്ച് പറഞ്ഞു. ഇനി അദ്ദേഹം സംഗീതം നൽകിയതിൽ ഗാന രചന നിർവഹിച്ചത് ഭാസ്കര മാഷുണ്ട്, വയലാറുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഈസി ആരുടെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനായിരുന്നു?
0: ഈസി ഭാസ്കര മാഷ് തന്നെയാണ്. എന്താന്ന് വെച്ചാല് പണ്ട് മുതലേ ഭാസ്കര മാഷാണ് ആദ്യ പാട്ടുകള് എഴുതി തുടങ്ങിയത്. ഇപ്പന്റെ പാട്ടുകള് വളരെ ബഹുമാനായിരുന്നു ഭാസ്കര മാഷോട്. വയലാറിനോട് ഇപ്പയും വയലാർ ഒരു സുഹൃത്തായിട്ട് തമ്മിൽ തല്ലണ ഒരു ആ ഒരു ചങ്ങായിത്താണ് അവര് തമ്മിലുണ്ടായത്. അവരെ വീട്ടിൽ പോയി ഭക്ഷണം എത്രയോ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്.
1: പിന്നെ മറ്റു ഓർമ്മകൾ, ഈ കല്യാണ വീടുകളിലൊക്കെ അദ്ദേഹം പാടുമ്പോ കൂടെ പോയിട്ടുണ്ടോ?
0: കല്യാണ വീടുകളില് ചെറുപ്പത്തിൽ ഞാൻ ഉപ്പന്റെ കൂടെ പോയിട്ടുണ്ട്, ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. വളരെ ചെറുതാവുമ്പോ ഉപ്പ എന്നെ തലശ്ശേരിയിലെ ഒരു കല്യാണ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്നുപ്പ കവാലി പാടിയിട്ട് ആളുകൾ ആസ്വദിച്ചിട്ട് ഉപ്പനെ വന്ന് കെട്ടിപ്പിടിക്കണതും നോട്ടുമാല ഇടണതും, എന്നിട്ട് മോള് പാടൂലേന്ന് ചോദിച്ചപ്പോ ഉപ്പന്റെ കൂടെ സാവൻകാ മാഹീന എന്ന് പറഞ്ഞ പാട്ട് രണ്ടുപേരി പാടി അവരെനിക്കൊരു മോതിരട്ട് തന്ന്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.

0: സസ്നേഹം.
1: എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ എം എസ് സാബിറ.
2: അദ്ദേഹം വീട്ടിലെങ്ങനെയാണ്, മക്കൾക്ക് പാട്ട് പാടിത്തരാറുണ്ടോ?
3: റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാല് അതിങ്ങനെ മൂളും, കുളിക്കുമ്പോഴൊക്കെ അങ്ങനെ മൂളും. ചോർമ്മണ്ട് കാർത്തികനിലെ ആ ജാനകിയമ്മ പാടിയ കൺമണിയെ എന്നുള്ള പാട്ട് അത് കഴിഞ്ഞ് വന്നപ്പോ ഇങ്ങനെ അത് പാടിയിട്ട് ഞാൻ പുതിയൊരു ഹമ്മിങ് ആണ് അതിൽ കൊടുത്ത. ഞങ്ങളെ അയൽവാസികൾ ഇങ്ങനെ ചെറുപ്പക്കാരാൺകുട്ടികളൊക്കെ വന്ന് ചോദിക്കും ഇപ്പനോട്, ബാക്ക പുതിയ പാട്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്, അയൽവാസി കുട്ടികളെയും പെൺകുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹത്തില. അപ്പൊ മോനെ മോളെ എന്നല്ലാതെ ആരും വിളിക്കൂല, അത്രക്കും ഇഷ്ടമാണ് അയൽവാസികളെ. മദ്രാസ് പോവുകയാണ്, എല്ലാരോടും കുട്ടികളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോവുക ഞങ്ങൾ കല്ലായിലുള്ള വീട്ടിലൊക്കെ. അപ്പൊ അങ്ങനെ വന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ അത് പുതിയ ഹമ്മിങ് ആണ് മോനെ ഞാൻ ഇട്ടത്, അങ്ങനെ പാടി കൊടുക്കാറുണ്ട്.
2: അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തിയേറ്ററിൽ വരുമ്പോ കുടുംബത്തെ കൂട്ടി പോവാറുണ്ടോ?
3: ഇപ്പൊ സിനിമ കാണാന്ന് പറഞ്ഞത് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. മദ്രാസിൽ എന്നു രാത്രി ഫിലിമിന് പോയി, ഇവിടെ വന്നാല് ഞങ്ങളെ എല്ലാ ഫിലിമിനും ഇപ്പൊ കൊണ്ടുപോകും. അത് ഞങ്ങളെ കല്ലായിൽ തൊട്ട അടുത്ത് ലക്ഷ്മി തിയേറ്റർ എന്ന ചെറിയൊരു സിനിമ ഉണ്ട്, അതിൽ വരെ ഇപ്പൊ കൊണ്ടുപോകും കുട്ടികളെ സിനിമക്ക്. ഇനി വീട്ടിൽ വിരുന്ന ആര് വന്നാലും ഒരു സിനിമ കണ്ടിട്ട് പോയാൽ മതി എന്ന് അപ്പൊ പറയാം, അവരെ സിനിമ കാണിച്ചപ്പോ വിടുള്ളൂ.
2: അദ്ദേഹത്തിന്റെ ജീവിതചര്യ ചിട്ടകൾ എങ്ങനെയായിരുന്നു?
3: ഇപ്പൊ ഭയങ്കര ഒരു വൃത്തിന്റെ ആളാണ്, എപ്പോഴും ഇപ്പൊക്ക് വൃത്തിയിൽ ഒരു ദിവസം രണ്ടു പ്രാവശ്യം

0: ഷം കുളിക്കണം, രാവിലെ കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ വൈകുന്നേരം കുളിക്കൂ, എന്നിട്ട് പിന്നെ വേറൊരു ഷർട്ട് ഇടണം. അങ്ങനെ ഡ്രസ്സുകളൊക്കെ അതുപോലെ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തരുന്ന ആളാണ്. ആ ചിട്ടയിലുള്ള ആ വൃത്തിയിലും ഭംഗിയിലും ഫോമ് നടക്കുന്ന ആളാണ്. അപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ആളെന്നെ കിട്ടിയ മോളാണ് ഞാൻ. തുണിഷാപ്പ് കൊണ്ടുപോയ മോക്ക് ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് ചൂണ്ടിക്കാട്ടി കൊടുത്തത് എടുത്തു തരുന്ന ആളാണ്. പിന്നെ തുന്നൽക്കാരനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നിട്ടാണ് ഇപ്പം മെഡ്രാസ് നന്നായിട്ട് തുണി കൊണ്ടുവന്നിട്ട് ഇതിന്റെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് തയ്പ്പിച്ച് തരുന്നത്. അത്രയും സ്നേഹവും പാട്ടിൽ മാത്രമല്ല എല്ലാ ഡ്രസ്സിങ്ങിലും, കുട്ടികളെ ഡ്രസ് ഇടണേലും എല്ലാത്തിലും ഒരു കല ഉണ്ടായിരുന്നു.
1: ഓക്കെ, ഇനി അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു മകൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും?
0: ആദ്യം ചുണ്ടിലേക്ക് വരുന്നത് എനിക്ക് വാസന്ത പഞ്ചമി നാളിൽ നിന്നുള്ള ആ പാട്ടാണ്, ജാനകമ്മ പാടിയ ആ പാട്ട്. എന്താണെന്നറിയാം, ആ പാട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്.

0: ബാബുരാജനോട് മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലബാറിലുള്ള ആളുകൾക്ക് ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. ആ ഒരു ലാളന ഇപ്പോഴും ലഭിക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും. എത്രയോ സ്ഥലത്തുനിന്നും എത്രയോ ആളുകളെടുത്തുനിന്നും ആ ലാളനി ബാബുക്കന്റെ മോള് എന്ന് പറയുമ്പം കിട്ടുന്ന ആ സ്നേഹം ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആ അപ്പന്റെ മോളായത് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.

0: സൈമായി പങ്കുവച്ചത് മകൾ എം എസ് സാബിറ. സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
1: സസ്നേഹം വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:55.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 24:51.

0: FM പ്രധാന വാർത്തകൾ.
1: കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യു കെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനുമാണ് യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി KA തുളസി. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി VE മന്ത്രി അബ്ദുൽ ഗഫൂർ എം. വിജിൻ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഭക്ഷ്യകമ്മീഷൻ തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗം സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം M മുരുകേഷിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ADMK ഷെറീന അധ്യക്ഷയായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയെ എതിരില്ലാത്ത 3 പരാജയപ്പെടുത്തി.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമമാണ്. ട്രെയിൻ നമ്പർ 20631, ട്രെയിൻ നമ്പർ 16649 മാംഗ്ലൂർ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28, 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 16606 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാട് എക്സ്പ്രസ് 11:33, 16160 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 കൃത്യസമയത്ത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.

0: വായിക്കുന്നത് ആതിരായി പി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാതല ബോധവത്കരണ പരിപാടികൾക്ക് തുടക്കമായി. മക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കായി ലഹരിമുക്ത സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ച ജില്ലാ കലക്ടർ സമൂഹത്തെ ലഹരിമുക്തമാക്കുന്നതിനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളും ഓരോരുത്തരും സജീവ പങ്കാളികളാകണമെന്ന് ആഹ്വാനം ചെയ്തു. സിന്തറ്റിക് ഡ്രഗുകൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറ ലഹരികളിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് വിദ്യാർത്ഥിനി റിയ റോസ് നേതൃത്വം നൽകി. നശാമുക്ത് ഭാരത് അഭിയാനും ഓപ്പറേഷൻ തൂഫാനും ഫലപ്രദമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി കൈമാറുന്നതിനായി പ്രത്യേക രഹസ്യവിവരശേഖരണ ബോക്സുകൾ സ്ഥാപിക്കും. മക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച ആദ്യ രഹസ്യ ബോക്സിന്റെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ ടി ജസീല നിർവഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിലും കോളേജുകളിലും ക്യൂസ് മത്സരങ്ങൾ, തെരുവു നാടകങ്ങൾ, ബോധവത്കരണ ക്ലാസുകൾ, സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ നേതൃത്വത്തിൽ ഭാരത് സർക്കാരിന്റെ നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിലുള്ള 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിലുള്ള 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിലുള്ള 75 പേർ നിരീക്ഷണത്തിലുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് രാമനാട്ടുകര നഗരസഭയിലെ 86 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത ജൂൺ 11 മുതൽ രാമനാട്ടുകര കുടുംബാരോഗ്യ കേന്ദ്രം, ഒളവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. നിപ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുള്ളവരെ യഥാസമയം കണ്ടെത്തുന്നതിനാണ് ഗൃഹസന്ദർശനം. സംശയ നിവാരണത്തിനായി ഇതുവരെ ജില്ലാ കൺട്രോൾ റൂമിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള 92 ഫോൺ വിളികൾ ഉണ്ടായിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഇന്നലെയും ജില്ലാ കൺട്രോൾ റൂമിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ ബന്ധപ്പെട്ടിരുന്നു. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഇതുവരെ 125 പേരെ വിളിക്കുകയും മാനസിക പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
9: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9:33.

എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മഴവില്ലിലേക്ക്. ഇന്ന് മഴവില്ലിൽ ആദ്യം കേൾക്കാം ബിജു നാരായണൻ, കെ എസ് ചിത്ര എന്നിവർ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
9: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
9: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
12: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
13: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
12: അമ്മയ്ക്ക് കരുതലായി,
13: കുഞ്ഞിന് കാവലായി
12: അലോഹ ഹോസ്പിറ്റൽ.
14: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
15: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
14: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
15: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
12: കാർഷിക വൃത്താന്തം
13: എന്നും രാവിലെ 6:30.
12: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
13: കണ്ടംകുളത്തി പ്രസവരക്ഷ.
12: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
16: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
17: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
18: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
19: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
18: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
19: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
18: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
19: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
13: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
19: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
13: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
2: മഴവില്ലിൽ ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക് പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
4: പിട്ടാപ്പള്ളി ഏജൻസീസ്
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ
8: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630
7: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ 90 20 620 630
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:30
6: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
10: ചെറിയ തവണ

0: വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
0: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
1: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
6: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
7: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
8: മീഡിയ വാണി
7: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: പ്രിയപ്പെട്ടവരെ, സമയം 9 മണി കഴിഞ്ഞ് 50 മിനിറ്റും 10 സെക്കൻഡുമായിട്ടുണ്ട്. മഴവില്ലിലെ അവസാന ഗാനം കേൾക്കാം. മഴവില്ലിൽ അവസാനം ഉമ്പായി പാടിയ ഗസൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ഈ ഗാനത്തോടെ മഴവില്ല് സമാപിച്ചു.

0: FM പ്രധാന വാർത്തകൾ.
1: വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഇസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരാണസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പോക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ച് 2026-29 ദർശനരേഖ നാളെ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ സംഘടിപ്പിക്കുന്ന നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തിലാണ് പ്രകാശനം. പത്തനംതിട്ട ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷ ദുരന്ത ബാധിതരുടെ പരാതി കേൾക്കുന്നതിന് മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ ഇന്ന് കോന്നി, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകൾ സന്ദർശിക്കും. രാവിലെ പഴകുളം മധു എംഎൽഎയുടെ അധ്യക്ഷതയിൽ മന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗവും ചേരും. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ ചോദ്യം ചെയ്യലിന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വീണ്ടും കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തി. ഇത് രണ്ടാം തവണയാണ് വീണ ഇഡിക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ ഗോവ്, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ എതിരില്ലാത്ത 3 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി.
0: FM പ്രധാന വാർത്തകൾ.

0: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59 1606 ട്രിവാൻഡ്രം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 കഴിഞ്ഞ് 59 മിനിറ്റ്. ഇനി അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം.
2: അല്പസമയത്തിനുള്ളിൽ ആകാശവാണി. സമയം ഇപ്പോൾ 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 25 വേൾഡ് വിറ്റിലിഗോ ഡേ. വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അവബോധം നൽകുന്നതിനും അവരെ നമുക്കൊപ്പം സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. വെള്ളപ്പാണ്ട് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ആതിര മോഹൻ.
2: ഇന്ന് ജൂൺ 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോക വിറ്റിലിഗോ ദിനത്തിന്റെ സന്ദേശം ഫ്രം സ്റ്റിഗ്മ ടു സ്ട്രെങ്ത്, അതായത് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക, വെള്ളപ്പാണ്ടുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ തുല്യതയും ആത്മവിശ്വാസവും ഉറപ്പാക്കുക എന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, വിറ്റിലിഗോ എന്നാൽ എന്താണ്? നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ് എന്ന കോശങ്ങൾ നശിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്നത് കാരണം ചർമ്മത്തിൽ വെളുപ്പ് നിറത്തിലുള്ള പാടുകൾ വരുന്ന രോഗമാണ് വിറ്റിലിഗോ. ഇതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ വ്യതിയാനങ്ങൾ മൂലം ആണ് ഈ മെലനോസൈറ്റ് കോശങ്ങൾ നശിക്കുന്നത്. അതിന്റെ ഫലമായാണ് വിറ്റിലിഗോ ഉണ്ടാവുന്നത്. വിറ്റിലിഗോ എല്ലാവർക്കും ഒരേ രീതിയിലല്ല കാണപ്പെടുന്നത്. ഇത് പലതരത്തിലുണ്ട്. സാധാരണ വളരെ കോമൺ ആയി കാണുന്നത് നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ, വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറയാം. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഏകദേശം സമാനമായ പാടുകൾ വരുന്ന ഒരു ടൈപ്പാണിത്. കൈകൾ, കാലുകൾ, കൈകാൽ മുട്ടുകൾ, മുഖം, കണ്ണിനു ചുറ്റും, വായയ്ക്കു ചുറ്റും തുടങ്ങിയ ഭാഗങ്ങളിൽ സാധാരണമായി കാണപ്പെടുന്നു. രോഗം പുതിയ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായി, സെഗ്മെന്റൽ വിറ്റിലിഗോ. ഇത് ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് വിറ്റിലിഗോ ആണ്. സാധാരണ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ഒരു ടൈപ്പാണിത്. ബാധിത ഭാഗത്തെ നാഡികളിൽ നിന്ന് പുറപ്പെടുന്ന ചില ന്യൂറോ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ് ഈ മെലനോസൈറ്റ് നശിക്കുന്നതിനുള്ള കാരണമെന്ന് കരുതുന്നു. തുടക്കത്തിൽ വ്യാപിച്ച ശേഷം പലപ്പോഴും സ്ഥിരത കൈവരിക്കുന്ന ഒരു ടൈപ്പാണിത്. അതിനാൽ തന്നെ ചികിത്സാരീതികൾ ഇതിന് വ്യത്യസ്തമായിരിക്കും. ഇനി ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ ഫോക്കൽ വിറ്റിലിഗോ എന്നൊന്നുണ്ട്. ഒന്നോ രണ്ടോ ചെറിയ ഭാഗങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു ടൈപ്പാണിത്. മറ്റൊന്ന് എക്രോഫേഷ്യൽ വിറ്റിലിഗോ. ഇതും കോമൺ ആണ്. വിരലുകൾ, കൈകാലുകളുടെ അറ്റങ്ങൾ, ചുണ്ടുകൾ, കണ്ണിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ എന്നിവയെ ബാധിക്കുന്ന വിറ്റിലിഗോ ആണിത്. ലാസ്റ്റ് ആയിട്ട് യൂണിവേഴ്സൽ വിറ്റിലിഗോ. വളരെ അപൂർവമാണിത്. ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും

നിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. വിറ്റിലിഗോ എന്ന രോഗത്തെപ്പറ്റി പലതരത്തിലുള്ള മിഥ്യാധാരണകളും ഇന്ന് നിലവിലുണ്ടല്ലേ. അതിൽ പ്രധാനപ്പെട്ടത് എന്തെന്നാൽ, ഒന്ന്, വിറ്റിലിഗോ ഒരു പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റാണ്. വിറ്റിലിഗോ ഒരിക്കലും പകരുന്ന രോഗമല്ല. സ്പർശനം അല്ലെങ്കിൽ ഭക്ഷണം പങ്കിടൽ, ഒരുമിച്ച് താമസിക്കൽ എന്നിവയിലൂടെ ഒന്നും ഇത് മറ്റൊരാളിലേക്ക് പകരുന്നില്ല. ആക്റ്റീവായിട്ടുള്ള സ്റ്റേജില് വിറ്റിലിഗോ പാച്ചിനോട് ചേർന്ന് മുറിവോ അല്ലെങ്കിൽ തൊലി പോവുകയോ മറ്റോ ചെയ്താൽ അവിടെ വെള്ളനിറമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റിലിഗോ ആക്റ്റീവായി ഉള്ളപ്പോൾ മാക്സിമം പാടുകൾ തേച്ചുരയ്ക്കാനോ മുറിവുകൾ ദേഹത്തുണ്ടാകാതെയും നോക്കുന്നത് പ്രധാനമാണ്. രണ്ടാമത്തായി, വളരെ വ്യാപകമായുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് ഈ വിരുദ്ധാഹാരം എന്നൊക്കെ

പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട്, ഈ വിരുദ്ധാഹാരം എന്നൊക്കെ പറയാറുണ്ട് പലരും, അതുകൊണ്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ന്. ഇതും തെറ്റാണ്. മറിച്ച് നിറയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ആന്റി ഓക്സിഡൻസ് അടങ്ങുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഈ രോഗത്തിന് വളരെയധികം ഫലപ്രദമാണ്, ഗുണം ചെയ്യും. അതുപോലെ വിറ്റിലിക്കോ തികച്ചും ഒരു മെഡിക്കൽ അവസ്ഥയാണ്. ഇതിന് മതപരമോ ആത്മീയമോ ആയ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. വിറ്റിലിക്കോ ശരീരത്തിന്റെ നിറത്തെ മാത്രമാണ് ബാധിക്കുന്നത്. അത് വ്യക്തിയുടെ കഴിവുകളെയോ ബുദ്ധിശക്തിയെയോ ജീവിത നിലവാരത്തെയോ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് വിറ്റിലിഗോ ഉള്ളവർക്ക് സാധാരണ ജീവിതം തന്നെ നയിക്കാൻ കഴിയും. എന്നാൽ വിറ്റിലിഗോ രോഗത്തെക്കാൾ പലപ്പോഴും രോഗികൾ അനുഭവിക്കുന്നത് സാമൂഹികവും മാനസികവുമായ സമ്മർദ്ദങ്ങളാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ, തുറിച്ചുനോട്ടം, വിവാഹ സംബന്ധമായ ആശങ്കകൾ, ആത്മവിശ്വാസക്കുറവ്, കുട്ടികളിൽ സ്കൂൾ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ. അതിനാൽ രോഗിക്ക് ചികിത്സയ്ക്ക് പുറമെ മാനസിക പിന്തുണയും പ്രധാനമായും കുടുംബത്തിന്റെ പിന്തുണയും ഒരുപോലെ തന്നെ ആവശ്യമാണ്. വിറ്റിലിഗോയ്ക്ക് ചികിത്സയില്ല എന്നുള്ളതും വളരെ വ്യാപകമായ ഒരു മിഥ്യാധാരണയാണ്. വിവിധ തരത്തിലുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. മരുന്നുകൾ, ഫോട്ടോതെറാപ്പി, എക്സൈമർ ലൈറ്റ് തെറാപ്പി, ഓട്ടോഇമ്യൂൺ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ചികിത്സകൾ, ശസ്ത്രക്രിയകൾ എന്നിങ്ങനെ. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ വ്യാപ്തി, സ്റ്റെബിലിറ്റി, അതായത് എത്ര നാളായി രോഗം വ്യാപിക്കാതെ സ്റ്റേബിളായി നിൽക്കുന്നു എന്നത്, പിന്നെ രോഗത്തിന്റെ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒന്നോ രണ്ടോ പാച്ചസ് മാത്രമാണെങ്കിൽ പലപ്പോഴും പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ മാത്രം മതിയാകും. വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് എങ്കിൽ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ, ഫോട്ടോതെറാപ്പി എന്നിവ വേണ്ടിവരും. ഒരു വർഷത്തിലധികമായി മാറ്റമൊന്നും വരാതെ നിൽക്കുന്ന പാടുകൾക്ക് സർജറിയും സാധ്യമാണ്. ഈ സർജറി തന്നെ പലതരത്തിലുണ്ട്. മറ്റ് നോർമൽ സ്കിൻ, പലപ്പോഴും തുടയിൽ നിന്ന് അല്ലെങ്കിൽ ചെവിയുടെ പിറകിൽ നിന്ന് തൊലിയുടെ കുറച്ച് ഭാഗം പാണ്ട് ബാധിച്ച സ്കിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറി ഉണ്ട്. അതുപോലെ ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന സ്കിന്നിൽ നിന്നും മെലനോസൈറ്റ് കോശങ്ങളെ വേർതിരിച്ചോ അല്ലെങ്കിൽ അവയെ കൾച്ചർ ചെയ്ത് ഇരട്ടിപ്പിച്ച് കോശങ്ങളായി തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറിയും ഉണ്ട്. ആദ്യം പറഞ്ഞ കുട്ടികളിൽ കൂടുതലായി കാണുന്ന സെഗ്മെന്റൽ വിറ്റിലിഗോ എന്ന ടൈപ്പ് മെഡിക്കൽ ട്രീറ്റ്മെന്റിനോട് സാധാരണ പ്രതികരിക്കാറുണ്ട്. ഇതിന് സർജിക്കൽ ഓപ്ഷൻസ് വളരെ ഫലപ്രദമായി കാണാറുണ്ട്. ഇനി ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന യൂണിവേഴ്സൽ വിറ്റിലിഗോ എന്ന ടൈപ്പിന് മെലാനിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ചികിത്സയേക്കാൾ പ്രാക്ടിക്കൽ മിച്ചമുള്ള ചെറിയ ഭാഗത്തെ മെലാനിൻ കൂടി ബ്ലീച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ഇതിനായി ചില ലേസർ ട്രീറ്റ്മെന്റ്സ്, അതുപോലെ മോണോബെൻസൈൽ ഈതർ ഓഫ് ഹൈഡ്രോക്വിനോൺ എന്നിവ ഉപയോഗിക്കാറുണ്ട്. മൈക്കിൾ എന്ന സിനിമ കണ്ടാൽ ഓർക്കുന്നുണ്ടാവും. അതിൽ മൈക്കിൾ ജാക്സൺ ഡോക്ടറോട് താൻ വിറ്റിലിഗോയ്ക്ക് ബെനോക്യുൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണിത്. 2009 June 25 മൈക്കിൾ ജാക്സൺ അന്തരിച്ചതിന് ശേഷം വിറ്റിലിഗോ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സാമൂഹിക വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താനും വേണ്ടിയാണ് June 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതെല്ലാമാണ് വിറ്റിലിഗോയുടെ ട്രീറ്റ്മെന്റ് രീതികൾ. പിന്നെ വിറ്റിലിഗോ പൂർണ്ണമായി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം എല്ലാ ശരീരഭാഗങ്ങളിലും ഒരുപോലെയല്ല. ചില ഭാഗങ്ങളിൽ നിറം തിരികെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഉദാഹരണം, മുഖം, കഴുത്ത്, ശരീരത്തിന്റെ നടുഭാഗങ്ങളിൽ, ഹെയർ ഫോളിക്കിൾസ് കൂടുതലായുള്ള ഏരിയാസിൽ ചികിത്സയ്ക്ക് നല്ല പ്രതികരണം ലഭിക്കാറുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ ചികിത്സയ്ക്ക് പ്രതികരണം കുറവായിരിക്കും. വിരലുകളുടെ അറ്റങ്ങൾ, കൈകാൽ പത്തികൾ, ചുണ്ടുകൾ, ജനനേന്ദ്രിയ ഭാഗം, ബോണി പ്രോമിനൻസസ് എന്നിവ, ഈ ഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കിൾസ് കുറവായതിനാൽ നിറം തിരികെ വരുന്നത് ബുദ്ധിമുട്ടാണ്. മുടിയുടെ നിറം കൂടി വെള്ളയായ ഭാഗങ്ങളിലും ചികിത്സയോടുള്ള പ്രതികരണം വൈകും. പിന്നെ സ്ഥിരത അറ്റൈൻ ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളിൽ സർജിക്കൽ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിറ്റിലിഗോ ദിനത്തിൽ സമൂഹത്തോടുള്ള സന്ദേശം എന്തെന്നാൽ, വിറ്റിലിഗോ ഉള്ള വ്യക്തികളെ രോഗത്തിന്റെ പേരിൽ വിലയിരുത്തരുത്. അവർക്ക് ആവശ്യം സഹതാപമല്ല, അംഗീകാരമാണ്. അകറ്റി നിർത്തലല്ല, ഉൾക്കൊള്ളലാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യവും കഴിവും മൂല്യവും ചർമ്മത്തിന്റെ നിറം കൊണ്ട് നിർണയിക്കപ്പെടുന്നില്ല. ഈ ലോക വിറ്റിലിഗോ ദിനത്തിൽ നമുക്ക് ഈ പ്രതിജ്ഞയെടുക്കാം. വിറ്റിലിഗോയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാം. ശാസ്ത്രീയമായ അറിവ് പ്രചരിപ്പിക്കാം. നന്ദി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: പോളിയോ രോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28 ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 5 താഴെ പ്രായമുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരമാണിത്. ഈ അവസരം പാഴാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ രോഗത്തിൽ നിന്നും സംരക്ഷിക്കാം. വാക്സിനേഷൻ കുഞ്ഞുങ്ങളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി കൈകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം നഴ്സിംഗ് ഓഫീസർ ശ്യാം രാജ്.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ പലരും നിസ്സാരമെന്ന് കരുതുമെങ്കിലും വളരെ ഗൗരവമേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യമാണ് ഹാൻഡ് ഹൈജീൻ അഥവാ കൈകളുടെ ശുചിത്വം. ഇക്കാര്യത്തിൽ കോവിഡ് സമയത്ത് നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധാലുക്കൾ ആയിരുന്നു. രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഭാഗമാണ് കൈകൾ. രോഗാണു ഉള്ള പ്രതലത്തിൽ നാം സ്പർശിക്കുന്നത് വഴി രോഗാണുക്കൾ കൈകളിൽ ആവുകയും അത് ശരീരത്തിലേക്ക് മൂക്കിലൂടെയും വായിലൂടെയും മറ്റും പ്രവേശിക്കുകയും ചെയ്യുന്നു. ശരിയായ രീതിയിൽ കൈകൾ കഴുകിയാൽ 80% രോഗങ്ങളും പകരുന്നത് തടയുവാൻ സാധിക്കും. വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ 40%, ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾ 20% വരെയും കുറയ്ക്കുവാനും സാധിക്കും. ഹംഗേറിയൻ ഡോക്ടറായിരുന്ന ഇഗ്നസ് ഫിലിപ്പ് സെമൽവേസ് ആണ് കൈ കഴുകുന്നത് രോഗങ്ങളെ ചെറുക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. എപ്പോഴൊക്കെയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? സമൂഹത്തിലും വീടുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായി പറയാം. ആദ്യമായി ഭക്ഷണം കഴിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും മുൻപ് കൈകൾ ശുചിത്വമാക്കേണ്ടതുണ്ട്. ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷവും അതുപോലെ തന്നെ രോഗികളുമായുള്ള സമ്പർക്കത്തിന് ശേഷവും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചു കഴിഞ്ഞതിന് ശേഷവും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പേന, പണം തുടങ്ങിയവ ഉപയോഗിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കഫ് എറ്റിക്വറ്റ്, കൈകൾ പൊത്തിച്ചുമച്ചതിന് ശേഷവും കൈ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ പ്രധാനമായും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പരിചരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരും കൈ ശുചിത്വം നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. 1, രോഗികളെ സ്പർശിക്കുന്നതിന് മുൻപായി കൈ വൃത്തിയാക്കേണ്ടതാണ്. ക്ലീൻ അഥവാ അസെപ്റ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുൻപ് കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ശരീരസ്രവവുമായി കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. രോഗികളെ സ്പർശിച്ച ശേഷം അതേപോലെ രോഗികളുടെ പരിസരത്തിൽ സ്പർശിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഫലപ്രദമായി കൈ കഴുകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിൽ മിക്കവരും 5 മുതൽ 6 സെക്കൻഡ് വരെയാണ് കൈകൾ കഴുകാൻ ചെലവഴിക്കുന്നത്. അതിൽ 33% പേരും സോപ്പ് ഉപയോഗിക്കാതെയാണ് കൈകൾ കഴുകുന്നത്. എന്നാൽ രോഗപ്രതിരോധത്തിന് വേണ്ടി സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അണുബാധ പകരുന്നത് ഏറെക്കുറെ നിയന്ത്രിക്കുവാൻ സാധിക്കും. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കൈകൾ നന്നായി കഴുകി ശീലിപ്പിക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയെന്ന് നോക്കാം. കൈകൾ കഴുകേണ്ട സ്റ്റെപ്പുകൾ 2 ഉള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ലായനി ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കാവുന്നതാണ്. ആദ്യമായി കൈകൾ നന്നായി നനയ്ക്കുക. സോപ്പ് ലായനി അല്ലെങ്കിൽ സാനിറ്റൈസർ ഏതാണോ ഉപയോഗിക്കുന്നത് കൈക്കുമ്പിളിൽ ബോട്ടിലിൽ നിന്നും അത് ആവശ്യത്തിന് പ്രസ് ചെയ്തെടുക്കുക. ആദ്യമായി ഉള്ളം കൈയിൽ നന്നായി പുരട്ടി തിരുമുക. അടുത്തതായി ഇരു കൈകളുടെയും കൈപ്പത്തിക്ക് മുകളിലായി നന്നായി തിരുമുക. അതിനുശേഷം വിരലുകൾക്കിടയിൽ നന്നായി തിരുമുക. കൈകൾ ശരിക്ക് കോർത്തു പിടിച്ച് വിരലുകൾക്ക് പിറകിലായി നന്നായി തിരുമുക. ഇരു കൈകളുടെയും പെരുവിരലുകൾ നന്നായി തിരുമുക. കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് ഉള്ളം കൈകളിൽ വൃത്താകൃതിയിൽ ഇരുവശത്തേക്കും തിരുമുക. അവസാനമായി കൈകൾ 2 ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ കൈകൾ സുരക്ഷിതമായി. കൈശുചിത്വം അണുബാധ തടയുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപകരണമാണ്. കൈശുചിത്വത്തിന്റെ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെയും അത് പതിവായി പരിശീലിക്കുന്നതിലൂടെയും നമുക്ക് നമ്മെയും നമ്മുടെ രോഗികളെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കുവാൻ കഴിയും. കൈശുചിത്വത്തിന് മുൻഗണന നൽകുകയും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടർ

0: സ്ട്രീറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയക്കുക.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടിയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483 2950300 0483 2950 800. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഡയലേ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 കേൾക്കാം ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:40 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം.

0: ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊരിമ. എന്നും രാവിലെ 7:55.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
9: ആയിഷ ഗർഭിണിയാണോലേ?
10: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
9: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
11: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.
13: ആകാശവാണി 102.7 മഞ്ചേരി FM.
14: ഷക്കീര, we are ready.
15: We are ready.
16: We are ready.
17: We are ready.

0: ഫുട്ബോൾ ബീറ്റ്സ്.
1: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയും ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന കഥകൾ പറയാൻ വേണ്ടിയും നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം.

0: വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ, 0483295300 അല്ലെങ്കിൽ
1: 0483295800.
0: തീർച്ചയായും വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരിക്കും നിങ്ങൾ. കുറച്ച് സമയം നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കും. ഇന്നലത്തെ മത്സരത്തെ സംബന്ധിച്ച്, മത്സരത്തിന്റെ ആവേശോജ്വലമായ നിമിഷങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ഇന്ന് സ്റ്റുഡിയോയിൽ നമുക്ക് സഹായം നൽകിക്കൊണ്ട് കൂടെയുള്ളത് ആതിരയാണ്. സാങ്കേതിക സഹായം നിർവഹിക്കുന്നത് EM ഷജീറും ലിജേഷ് കീഴ്ശേരിയും ഷംസീറും ചേർന്ന്.
1: ഇന്ന് ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജാ റാവു,
0: ഞാൻ PK വിനോദ്. അപ്പോ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483295300 അല്ലെങ്കിൽ 2950800.

0: അപ്പോൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഒത്തിരി ഒത്തിരി കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ മത്സരങ്ങളും കടന്നുപോയിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. ഇന്നലെ നടന്ന മത്സരങ്ങളെ സംബന്ധിച്ച് നമുക്കൊന്ന് ഒരു പ്രഥമമായ പ്രാഥമികമായ കുറച്ച് വിവരങ്ങൾ നൽകാം അല്ലേ. ഇന്നലെ രാത്രി 12:30 കുറേ പേർ കാത്തിരുന്ന മനോഹരമായിട്ടുള്ള ചില കളികൾ നടന്നിട്ടുണ്ട്.
1: സ്വിറ്റ്സർലൻഡും
0: കാനഡയും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുള്ളത്. വളരെ ആവേശജ്വലമായ മത്സരമായിരുന്നു. എല്ലാവരും വളരെ താല്പര്യത്തോടെ കണ്ട മത്സരമാണ്. കാരണം നോക്കൌട്ടിലേക്ക് ആരൊക്കെയാണ് പ്രവേശിക്കുക, ആരാണ് മുന്നിൽ വരിക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ആകാംക്ഷ പലർക്കും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വാശിയേറിയ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡും കാനഡയും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ വിജയിച്ചത് മറ്റാരുമല്ല, സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. 2-1 2-1 എന്ന ക്രമത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു മത്സരം രാത്രി 12:30 തന്നെ നടന്നിട്ടുള്ള മറ്റൊരു മത്സരം ഖത്തറും തമ്മിലായിരുന്നു അല്ലേ. യെസ്, വളരെ കൃത്യമായിട്ടുള്ള പാസുകളൊക്കെ കൊടുത്ത് എന്താ പറയണ്ട, കാണികളെ എങ്ങനെ ത്രസിപ്പിക്കുന്ന മുന്നേറ്റം നടത്തിയ രണ്ട് ടീമും. പക്ഷേ ബോസ്നിയയാണ് കൂടുതൽ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. 3 കരസ്ഥമാക്കിയത്
1: കൊത്തറും.
0: അതെ അതെ, ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാണ് ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിലുള്ള കളി അല്ലേ. തീർച്ചയായിട്ടും. അപ്പോ ആ വിശേഷങ്ങൾ, ആ കളി വിശേഷം നമുക്ക് പങ്കുവെക്കാനായിട്ട് കുറെ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്
1: അല്ലേ.
0: തീർച്ചയായിട്ടും. ഒരു കളിയും കൂടി നടന്നിരുന്നു അല്ലെ, മൊറോക്കോയും ഹെയ്ത്തിയും തമ്മിലും 3:30 കളി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം.
1: നമുക്ക്
0: പിന്നീട്
1: പറയാം.
0: തീർച്ചയായിട്ടും. എങ്ങനെ വരിയായി നിൽക്കുകയാണ്, നമുക്ക് സ്വീകരിക്കാം. ഹലോ ഹലോ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ലുക്മാൻ, എന്താണ് കളിയെ സംബന്ധിച്ച് പറയാനുള്ളത്? ഏത് ടീമിന്റെ വക്താവാണ് താങ്കൾ?
2: ഞാന് ജർമ്മൻ ഫാൻസ് ആണ്. ഏഷ്യൻ ടീമില് ഇറാനെ സപ്പോർട്ട്
0: ചെയ്യണം. ഇറാനാണ് ഏഷ്യൻ ടീമിലുള്ളത്. ജർമ്മനിയാണ് നമ്മുടെ ടീം അല്ലേ. ജർമ്മനി, എന്താണ് ജർമ്മനിയുടെ കളിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേകത എന്താണ് എടുത്തു പറയാനുള്ളത്? എന്താണ് ജർമ്മനിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം? എന്താണ്,
2: കൊറേ നാളുകളായിട്ട് ജർമ്മനിയുടെ കൂടായിട്ട് അങ്ങനെ നിന്നിട്ടേ.
1: അതെ, കൊറേ നാളുകളായി. അപ്പൊ ജർമ്മനി ആദ്യമായിട്ട് നമുക്ക് എത്ര ഗോൾ അടിച്ചു?
2: അതൊന്നും കറക്റ്റ് ആയിട്ടല്ല, ഞാൻ കുറച്ച് കളി കണ്ടിട്ടില്ല. കാരണം എനിക്ക് പെട്ടെന്ന് ഷുഗറും പ്രഷറും കുറച്ച് ലോ ആയിട്ട് ഉറക്കൊഴിവാക്കിയത് കാരണം ഡോക്ടർ.
1: ജർമ്മനി 7 ഗോളൊക്കെ അടിച്ച് ഭയങ്കര സംഭവമൊക്കെ ആയല്ലേ.
0: അയ്യോ, ഒന്നും പറയണ്ട. അതിൽ ആരെയായിരുന്നു പരാജയപ്പെടുത്തിയ? 7 ഗോളൊക്കെ അടിച്ച് പരാജയപ്പെടുത്തിയത് ആരെയാ? ഒരു ചെറിയ രാജ്യത്തെയായിരുന്നു അല്ലേ.
1: അതെ.
0: ഏതായാലും ഹലോ, ലുക്മാൻ പോയോ?
1: കേൾക്കുന്നില്ലേ?
0: ലുക്മാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗോള് കട്ടായി പിന്മാറിയെന്ന് തോന്നുന്നു.
1: ഹലോ
0: ലുക്മാനെ, നമുക്ക് ഒരുപക്ഷെ ലുക്മാൻ ചിലപ്പോ താമസിയാതെ തന്നെ കടന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ, കളി വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ റൗണ്ട് പിന്നിടുമ്പോഴും ഓരോരോ ടീമുകൾ അല്ലെ പുതിയ പ്രതീക്ഷകൾ കാണികൾക്ക് നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
1: അപ്പൊ നമ്മൾ ഇന്നലത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു,
0: ബ്രസീലും സ്കോട്ട്ലൻഡും കളിയായിരുന്നു. അതാണ് അതാണ് അതാണ്, നെയ്മർ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഒരു സവിശേഷത എന്താ വെച്ചാൽ 2023 മറ്റോ ആണെന്ന് തോന്നുന്നു, 2023 അദ്ദേഹം പരിക്കുപറ്റി പിന്മാറി ഒരു ശക്തമായിട്ടുള്ള കളിക്ക് വേണ്ടി ഈ ലോകകപ്പിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ പകരക്കാരനായി ആണ് അദ്ദേഹം ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു 73rd മിനിറ്റിലോ മറ്റോ ആണ് ഇറങ്ങിയതെന്ന് തോന്നുന്നു. പക്ഷെ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നെയ്മറിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ബ്രസീലിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് ആവേശജ്വലമായ ഒരു കാഴ്ചയായിരുന്നു എന്നുള്ളതാണ്.

0: ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബ്രസീലിന്റെ തുടർന്നുള്ള മുന്നേറ്റങ്ങൾക്ക് തീർച്ചയായും നെയ്മർ ഒരു കരുത്തായി മുൻപിലുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബ്രസീലിയൻ ആരാധകർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്നതാണ്. ഇവിടെ വിനീഷ്യസ് ഉൾപ്പെടെയുള്ള വിനീഷ്യസ് ജൂനിയർ 7 ഉൾപ്പെടെയുള്ള ആ യുവ തലമുറയുടെ യുവനിരയുടെ സവിശേഷത കൂടി നമ്മൾ കണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസീലിന് ഇത്തവണ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ബ്രസീൽ ഉറപ്പായും കപ്പ്
1: കൈവശപ്പെടുത്തും.
0: അല്ല, ബ്രസീൽ ആരാധകർ പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞത്?
1: അതെ, 5 നക്ഷത്രങ്ങൾ ഉദിച്ചെന്നൊക്കെ പറഞ്ഞ് നമുക്ക്
0: അതാണ് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ടീമാണ്. അവരുടെ സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കപ്പ് നേടിയിട്ടുള്ളത് ആരാണ് പറയൂ?
1: ബ്രസീൽ 5 കപ്പ് നേടി കഴിഞ്ഞു.
0: അതാണ് ഇപ്പത് കേൾക്കുമ്പോ വിചാരിക്കും ഞാൻ ബ്രസീൽ ഫാനാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി ശ്രീജ, തെറ്റിയിരിക്കുന്നു.
1: അത് വെളിപ്പെടുത്തു,
0: പറയാനില്ല, ഒരു സംശയമില്ല. സംശയ ലേശം ഇന്നേ നമ്മൾ പറയും. അത് ഈ പരിപാടിയുടെ അവസാനം നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ശ്രീജയും പ്രഖ്യാപിച്ചോളൂ,
1: ഞാനും പ്രഖ്യാപിക്കും. അപ്പൊ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം.
0: തീർച്ചയായിട്ടും ആരാണ്? ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആര് സംസാരിക്കുന്നു?
2: ഞാന് സുനീർ ബാബു, നിലമ്പൂര്.
0: സുനീർ ബാബു, നിലമ്പൂര്. എവിടെയാണ് നിലമ്പൂര്?
2: പോത്തുകല്ലൊക്കെ
0: കുറെ ഫുട്ബോൾ കളിക്കാറുണ്ടോ?
2: പിന്നെ
1: എങ്ങനെയാ, ക്ലബിലിരുന്നാണോ വീട്ടിലിരുന്നാണോ എങ്ങനെയാണ്? വലിയ ഇതൊക്കെ വെച്ചിട്ടാണോ കാണുന്നത്? അപ്പൊ എന്താ പറഞ്ഞു, പറഞ്ഞോളൂ. ഏത് രാജ്യത്തെയാണ് പ്രതിനിധാനം ചെയ്യണെന്ന് പറഞ്ഞോളൂ.
0: ആയിക്കോട്ടെ സുനീർ ബാബു, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാഷ്വലായി മറുപടി പറഞ്ഞാൽ മതി. അവിടെ ഈ പോത്തുകളിൽ കൊറേ ഫുട്ബോൾ ആരാധകരുണ്ടല്ലേ? ഒത്തിരി പേരുണ്ട്. ആ അവിടെ രാത്രികളിലൊക്കെ ഈ ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് പ്രത്യേകമായി സ്ക്രീൻ കെട്ടി കാണുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് അല്ലെ, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ. അവിടെ ഒരു വനത്തിന്റെ മധ്യേ ഒരു ഒരു മൈതാനമുണ്ടല്ലോ, എന്താണ്, പന്നിച്ചാൽ മൈതാനം. ആ ഭാഗമൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആണ്. അവിടെയൊക്കെ കളി നടക്കുന്നുണ്ടോ?
2: കളി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അറിയാൻ പറ്റുമോ നിങ്ങൾക്ക്?
0: പിന്നെന്താ, ഞങ്ങൾക്കറിയാത്ത സ്ഥലം എവിടെ? ആകാശവാണി മഞ്ചേരി
1: നമുക്ക് വേണ്ടേ, നമ്മുടെ കയ്യിലല്ലേ.
0: അതാണ്
1: പറയൂ.
0: അപ്പൊ പറഞ്ഞോളൂ സുനീർ ബാബു.
2: ആ കളികള് പിന്നെ രാത്രി പിന്നെ 3:30 ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഉറപ്പൊഴിച്ച് വല്ലാതെ അങ്ങനെ കാണില്ല. രാവിലെ തന്നെ പോത്തുകല്ലിൽ ഇവിടെ കടയാണ് ഇപ്പൊ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: കടയാണ് സുനീർ ബാബു.
2: കടയ്ക്ക് രാവിലെ വരേണ്ടത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ പിന്നെ ഹൈലൈറ്റ്സ് ഒക്കെ ചിലപ്പോ നോക്കും.
0: നമുക്ക് സോഷ്യൽ മീഡിയയ്ക്ക് ഉള്ളതുകൊണ്ട് ഹൈലൈറ്റ്സ് ഒക്കെ കണ്ട് നമുക്ക് സമാധാനപ്പെടാം അല്ലേ, സംതൃപ്തിയുടെ.
2: ബ്രസീലിന്റെ കളിയായിരുന്നല്ലോ.
1: ബ്രസീലിന്റെ കളി.
0: ഏത് ടീമാണ്?
2: ഞാന് അർജന്റീനയാണ്.
0: അർജന്റീന,
2: ജർമ്മനിയാണ് ഇതിന് കുറച്ച് താല്പര്യമുള്ളത്.
0: ഞങ്ങൾ ചോദിക്കട്ടെ സുനീർ ബാബു, ഈ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ തവണത്തെ ലോകകപ്പ് കണ്ടു വിലയിരുത്തി, ഇത്തവണത്തെ ലോകകപ്പ് വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സുനീർ ബാബുവിന്റെ അഭിപ്രായം, ആരാണ് ഇത്തവണ കപ്പ് കൊണ്ടുപോകുക? അർജന്റീന ഫാൻ എന്നുള്ള നിലയ്ക്ക് മാത്രം പറഞ്ഞാൽ പോരാ, കളിയെ പൊതുവിൽ വിലയിരുത്തിക്കൊണ്ട് ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കും. ആരായിരിക്കും കൊണ്ടുപോവാ?
2: ഇപ്രാവശ്യം പിന്നെ നെതർലൻഡ് ഹോളണ്ട് നല്ല കളിയല്ലേ. അപ്പൊ അവര് അതേപോലെ തന്നെ അവര് കൊണ്ടുപോകണം. അതേപോലെ ജർമ്മനിക്കും ഒരു നല്ല സാധ്യത ഉണ്ട്.
0: ജർമ്മനിക്ക് സാധ്യതയുണ്ട്.
2: ജർമ്മനിക്ക് നല്ല സാധ്യതയുണ്ട്.
0: ജർമ്മനി ആ 7 ഗോൾ അടിച്ച ശക്തിയിലാണോ ഈ പറയുന്നേ?
2: അല്ല, ജർമ്മനി ടീം വർക്കാണ്.
0: ടീം വർക്കാണ്
1: ഇപ്രാവശ്യം. പക്ഷെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് കളിക്കുന്നത്. ആരെയും എല്ലാവരും വളരെയധികം ആവേശത്തോടെ.
0: നമുക്ക് ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ വേണ്ടത്ര പെർഫോമൻസ് കാഴ്ചവെക്കാത്ത ചില ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സ്പെയിനൊക്കെ നല്ല ടീമായിട്ട് വന്നു, പക്ഷെ ആദ്യ ഘട്ടത്തിൽ ഒന്ന് പതറിപ്പോയി. പക്ഷെ സ്പെയിൻ ഇപ്പൊ ആ ഒരു എന്താ പറയണ്ട, അവരുടെ ഫോം വീണ്ടെടുത്തിരിക്കുന്നു. പിന്നെന്താ, സ്പെയിൻ വളരെ ഗംഭീരമായ കളിയാണ്.
2: പിന്നെ നമ്മൾ പറയേണ്ടത് മൊറോക്കോന്റെ കളിയാണ്. മൊറോക്കോ നല്ല കഴിഞ്ഞ വേൾഡ് കപ്പിൽ നല്ല കളിയായിരുന്നല്ലോ, സെമി ഫൈനൽ വരെ എത്തിയല്ലേ.
0: അതെ അതെ അതെ അതെ. മൊറോക്കോ ഇത്തവണ 4 ഗോൾ അടിച്ചിരിക്കുന്നത്. ഹൈത്തി വെറും 2 ഗോൾ അടിച്ചു. മൊറോക്കോ അതിന്റെ സാധ്യത നിലനിർത്തിയിരിക്കുന്നു അല്ലേ.
2: പുതിയ ടീമുകളൊക്കെ കയറി വരട്ടെ,
0: വമ്പന്മാരൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ. എത്ര കാലമായി അല്ലേ ഈ ബ്രസീലും അർജന്റീനയും ഇങ്ങനെ കളിക്കാൻ തുടങ്ങി.
2: കിട്ടാത്തവർക്ക് പക്ഷെ നമുക്ക് പറയാൻ, നമ്മള് ക്രിസ്ത്യാനോയ്ക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടണം എന്നാണ് ഇപ്പൊ എല്ലാവർക്കും. നമ്മളെ IM വിജയനൊക്കെ പറഞ്ഞതുപോലെ
1: പോർച്ചുഗലിനൊരെണ്ണം കിട്ടണം. അതായത്
0: പക്ഷെ അവിടെ അവിടെ അത് കിട്ടാനുള്ള
2: ണെങ്കിൽ നമുക്ക് റൊണാൾഡോക്ക് ഒന്ന്
1: കിട്ടാന്
0: ന്യായമായിട്ടും കിട്ടുന്നതാണ് അല്ലേ. പക്ഷെ എന്ത് ചെയ്യാം പിന്നെ സുനീർ ബാബു, അവിടെ ചില എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അവരുടെ ആ ടീം വർക്ക് വേണ്ടത്ര. അതെ അതെ അതെ അതെ അതെ.

0: അതെ,
1: അവസാനത്തെ കളി അതിനുള്ളൊരു സൂചനയാണ് അല്ലേ? അവസാനത്തെ കളി തീർച്ചയായിട്ടും 5 ഗോളാണ്, 5 ഗോളിന് തുരത്തി ഓടിച്ചിരിക്കുന്നു.
2: അതിൽ
1: 2 എണ്ണം
0: ക്രിസ്റ്റ്യാനോ.
2: അതായത് എല്ലാവരും ആ പന്തം കണ്ട് എത്തിക്കുന്നു, ഒരു മനോഹരമായിട്ട് അതൊന്നും
1: ഇല്ല.
2: അതാണ് നമുക്ക് നോക്കാം.
1: അവിടെ കളി വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത്, ഈ അർജന്റീന ടീമിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയുടെ മെസ്സി എന്ന് പറയുന്നത് അവിടുത്തെ കളിക്കാരുടെയും അവിടുത്തെ ആ ജനങ്ങളുടെയും ഗവൺമെന്റിന്റെയും ആ ടീം അംഗങ്ങളുടെ ഒക്കെ ഒരു വികാരമാണ്, ദൈവികമായിട്ടുള്ളൊരു പരിവേഷമാണ് പിന്നെ മെസ്സിക്ക് കൊടുത്തിട്ടുള്ളത്. അതെ, അതുകൊണ്ട് തന്നെ ആ ടീം വർക്ക് വളരെ ഗംഭീരമാണ്. മെസ്സിക്ക് അവിടെ നിന്നാ മതി, അവിടത്തെ ഗോൾ എത്തിച്ചു കൊടുത്തിരിക്കും, പിന്നെ ഗോൾ അടിക്കേണ്ടതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും ഇന്റർനാഷണൽ കളിക്കാരാണ്, എല്ലാവരും വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതാണ്. ബ്രൂണോ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വളരെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ആ ഒരു എന്താ പറയേണ്ട, ആ ഒരു ജലസി എന്താ പറയേണ്ട, ഒരു ചെറിയ ഒരു ഈഗോ ഇതൊക്കെ ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് റൊണാൾഡോയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള പോർച്ചുഗലിന് വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നത് എന്ന നില ഉണ്ട് എന്നാണ് ചില വിലയിരുത്തലുകൾ നമുക്ക് കാണിച്ചു തരുന്നത്.
0: 90% ശരി തന്നെയാണ്,
1: ശരി തന്നെയാണ്. പക്ഷേ ആ ശരി അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അവസാനത്തെ കളിയിൽ എന്താ പറയേണ്ട, അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഒരുമിച്ച് കളിച്ച ഒരു ടീം വർക്കിന്റെ ഒരു വിജയമായിട്ട് തീർച്ചയായിട്ടും ആ ഒരു കോർഡിനേഷൻ തന്നെയാണ്. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരാളുടെ കളി അല്ലല്ലോ, ടീമിന്റെ കളിയല്ലേ. അതെ അതെ അതെ അതെ
0: തീർച്ചയായിട്ടും. നെയ്മർ ബ്രസീലിന്റെ പ്രസിഡന്റ് എന്തോ പറഞ്ഞോ?
1: എന്താ പറഞ്ഞ
0: നെയ്മർ പറഞ്ഞത് എന്താണ്? വർക്ക് ഫ്രം ഹോം പ്ലെയർ ആണ് ലോകത്തിലെ.
1: അല്ല, അത് അത് തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് പരിക്ക് മൂലമാണല്ലോ അദ്ദേഹം മാറി നിൽക്കുന്നത്. പക്ഷേ ഒരു നെഗറ്റീവായിട്ട് സംസാരിച്ചു അല്ലേ, പക്ഷെ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. കാരണം എന്താണെന്നറിയാമോ, നെയ്മർ എന്ന് പറയുന്ന ഒരാള് അവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ടീമിലുണ്ട് എന്നുള്ളത് ആ ടീമിന് കൊടുക്കുന്ന ആത്മവിശ്വാസവും ആ ടീമിന് കൊടുക്കുന്ന ഒരു ഒരു ഉന്മേഷവും ചെറുതല്ല.
2: അതാണ്
1: അതാണ്
0: നമുക്ക് ബ്രസീൽ അർജന്റീന ഫൈനല് അല്ലെങ്കിൽ സെമി ഫൈനൽ അങ്ങനെ വരുമോ എന്നറിയില്ല.
1: പക്ഷെ നമ്മൾ ഫ്രാൻസിനെ തള്ളിക്കളയാൻ പറ്റുമോ? എംബാപ്പെ തകർത്ത് എന്താ
2: അതാണ്
0: റൊണാൾഡോ മെസ്സി ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിനിപ്പോ ഉള്ളത് നമ്മളെ
2: എംബാപ്പെന്താ
1: 15 ഗോൾ അടിച്ചിരിക്കുന്നു അല്ലേ, 15 ഗോൾ.
0: എംബാപ്പെ എന്തായാലും മെസ്സിയെ മറികടക്കും.
1: ആ പിന്നെന്താ പിന്നെന്താ, സംശയമില്ല.
0: അടുത്ത വേൾഡ് കപ്പോടുകൂടി,
1: അതെ അതെ അതിന് അതെ അടുത്ത വേൾഡ് കപ്പോടുകൂടി ആവും. പക്ഷെ ഈ വേൾഡ് കപ്പിൽ സാധിക്കുമോ എന്നുള്ളത് ഓരോ റൗണ്ട് കഴിയുമ്പോ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. ഏതായാലും സുനീർ ബാബു വളരെ സന്തോഷം, വളരെ ആവേശത്തോടു കൂടി താങ്കൾ സംസാരിച്ചു. എന്തായിരുന്നാലും താങ്കളുടെ ജോലിയുടെ ഒരു സ്വഭാവത്തിന്റെ, താങ്കളുടെ ജോലിയുടെ ഒരു സ്വഭാവം പരിഗണിച്ചുകൊണ്ട് കൃത്യമായി രാത്രികളിൽ കളി കാണാൻ പറ്റുന്നില്ല, പുലർച്ചെ കളി കാണാൻ പറ്റുന്നില്ല ഒരു പരിമിതി അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ അതിന്റെ ആവേശം ഒട്ടും ചോർന്നു പോകാതെ സംസാരിക്കുന്നു. അതിന്റെ ആവേശം ഒട്ടും എന്താ പറയണ്ടേ നഷ്ടപ്പെടുത്തി കളയാതെ തന്നെ ആ ആവേശം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പോത്തുകലിലുള്ള സുഹൃത്തുക്കളോടൊക്കെ, ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള സുഹൃത്തുക്കളോടൊക്കെ മഞ്ചേരി ആകാശവാണിയുടെ അന്വേഷണം പറയൂ കേട്ടോ. അപ്പൊ വളരെ വളരെ സന്തോഷം, വീണ്ടും കാണാം. വളരെ വളരെ നന്നായിട്ട്. ഞാൻ ഇങ്ങനെയുള്ള എത്ര എത്ര ആളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകളാണ്. ശ്രീജ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തറിയാമോ, നമ്മുടെ കുട്ടികൾ നോക്ക്, നിങ്ങൾ ഒരു 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ പോലും ഇത് ഭയങ്കരമാണ്. ഇവരുടെ
2: പിന്നെ
1: ഒരു വികാരമാണ്, ഒരു ആവേശമാണ് എന്നൊക്കെ പറഞ്ഞാൽ.
2: സ്കൂളിൽ പോയപ്പോൾ അവിടെ ഫുട്ബോളിന്റെ കളി നടക്കുക, അപ്പൊ ഞാനിങ്ങനെ കയറിച്ചെല്ലാണ് ഒരു സ്കൂളിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ എന്താ, ഒരു കുട്ടി, 2 കുട്ടികൾ കളിക്കുക, രണ്ടു പേർക്ക് ഞൊണ്ട് ഞൊണ്ടി കളിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ പാവം 2 കുട്ടികൾ ഞൊണ്ടി കളിക്കും. നോക്കുമ്പോ എന്താ, ബൂട്ട്സ് ഷെയർ ചെയ്യുക. ഒരു കുട്ടിക്ക് ബൂട്ട്സ് കൊണ്ടുവന്നല്ലോ, അപ്പൊ അവന്റെ കൂട്ടുകാരൻ അവന്റെ ഒരു ബൂട്ട് ഷെയർ ചെയ്തു. അങ്ങനെ രണ്ടുപേരും ഓരോ ബൂട്ട് ഇട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ഞൊണ്ടി കളിക്കുക. അപ്പൊ രസമാണ്,
1: സ്നേഹത്തിന്റെ നന്മയുടെ, പരസ്പര ഷെയറിങ്ങിന്റെ, കരുതലിന്റെ ഒക്കെ ഒരു പ്രതീകമായിട്ട് ഫുട്ബോൾ.
2: 22 പേരുടെ പന്ത് പങ്കിടലാണ് ഫുട്ബോൾ.
1: അതാണ് ആ പങ്കിടലിന്റെ വലിയൊരു സന്ദേശം ലോകത്തിന്, ലോക ജനതയ്ക്ക്, സമൂഹത്തിന് നൽകുന്നു എന്നുള്ളതാണ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പന്തിന് പിന്നാലെ പായുന്ന

0: ഒരു ടീമിന് അതെ 22 പേർക്ക് ഇത്ര വലിയ പ്രാമുഖ്യം കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കളിക്ക് മറ്റൊരു കളിക്കും ഇല്ലാത്തത്ര പ്രാധാന്യം ലഭിക്കുന്നത്, ലഹരി പോലെ ആളുകൾ അതിനെ ഉൾക്കൊള്ളുന്നത് എന്ന് ചിന്തിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് സ്നേഹമാണ്, അത് വലിയ വലിയ നന്മയാണ് അല്ലേ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സന്ദേശം മഹത്തരമാണ് എന്നുള്ളതാണ് കാര്യം.
1: അപ്പോ ഇന്നത്തെ കളിയെ കുറിച്ച് നമ്മൾ ഇനി പിന്നെ 6:30 ഉണ്ടായിരുന്നു ബ്രസീൽ സ്കോട്ട്ലാൻഡ് കഴിഞ്ഞു, മൊറോക്കോ ഹെയ്തി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ 6:30 സൗത്ത് ആഫ്രിക്കയും സൗത്ത് കൊറിയ ഉണ്ടായിരുന്നു, പിന്നെ ചെക്ക് റിപ്പബ്ലിക്കും മെക്സിക്കോയും. അപ്പോ ഇതില് സൗത്ത് ആഫ്രിക്ക
0: സൗത്ത് ആഫ്രിക്കയാണ് അല്ലേ, കൊറിയയുമായിട്ട് മത്സരത്തില് സൗത്ത് ആഫ്രിക്കയാണ് ജയിച്ചത്. കൊറിയക്ക് തിരിച്ചൊന്നും അടിക്കാൻ പറ്റിയില്ല,
1: ചെക്ക് റിപ്പബ്ലിക്കും മെക്സിക്കോയിലും 3 goals ആര് നേടി.
0: ചെക്കിനൊന്നും അടിക്കാൻ പറ്റില്ല, മെക്സിക്കോ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്ന ലക്ഷണമാണ് അല്ലേ. അതാണ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള പരിപാടിയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ സമയം 10:35 ആയിരിക്കുന്നു. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ, 04-832-9500 എന്ന നമ്പറിലേക്കോ
1: അല്ലെങ്കിൽ 04-832-9500 എന്ന നമ്പറിലേക്ക്
0: വിളിച്ചോളൂ. ഇത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. നിങ്ങളുടെ വിശേഷങ്ങൾ, കളി വിശേഷങ്ങൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമിന്റെ പെർഫോമൻസ്, പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കാം.
1: അതെ അതെ അതെ. അപ്പോ ഇന്നലെ നടന്ന ഓരോ കളികളെ കുറിച്ചും വെറുതെ ചെറുതായിട്ടൊന്ന് പറഞ്ഞാലോ.
0: തീർച്ചയായിട്ടും. പിന്നെ
1: ബോസ്നിയയുടെ കളി അല്ലേ, ബോസ്നിയ ഹെർസഗോവിന 1-1. അപ്പൊ 29th minute ഒരു ഗോളിലൂടെ ബോസ്നിയക്ക് ലീഡ് നേടി. 34th minute ആയപ്പോ ഖത്തർ പ്രതിരോധിച്ചു. 2-0 മുന്നിലെത്തി. 42nd minute ആയപ്പോ ഹസൻ ഖത്തറിനായിട്ട് ഗോൾ നേടി.
0: അതാണ് ആ ഒരേ ഒരു ഗോൾ അല്ലേ.
1: അതെ, 2-1. പിന്നെ രണ്ടാം പകുതിയിൽ ഖത്തർ ഒന്ന് തിരിച്ചു വരാനൊക്കെ നോക്കി,
0: ഒരു ശ്രമം നടത്തി, പക്ഷേ വിജയിച്ചില്ല.
1: ബോസ്നിയയുടെ പ്രതിരോധം ശക്തമായി. 80th minute ഫെർമിൻ വീണ്ടും ഗോൾ നേടി, ബോസ്നിയയുടെ ജയം.
0: 3rd goal ഉറപ്പിച്ചു. അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശന പാസ് അതിനടുത്തേക്ക് ചെന്നിരിക്കുന്നു അല്ലേ. തീർച്ചയായിട്ടും.
1: അങ്ങനെ
0: പിന്മാറ്റം അല്ലേ, ഒരു പിന്നാക്കം. ഖത്തറിൽ നമ്മുടെ ഒരു മലയാളി താരം ഉണ്ടായിരുന്നു എന്നുള്ളതും, അദ്ദേഹം ഇറങ്ങിയില്ല, പക്ഷേ നമുക്ക് മലയാളികൾക്ക് പ്രതീക്ഷയുള്ള ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഖത്തറിന് അധികം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമുക്കൊരു കോള് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, യാര് പേശുറങ്ങളേ? ഇത് ആരാ സംസാരിക്കുന്നേ?
2: മുഹമ്മദ്
0: അജിനാസേ.
1: ഇന്ന് സ്കൂളിൽ പോയില്ലേ?
0: ഇന്ന് കള്ളത്തരം കാണിച്ച് സ്കൂളിൽ പോയില്ല.
1: ഞാൻ വിചാരിച്ചു ബ്രസീലിന്റെ കളി കാണാൻ വേണ്ടി 3:30 എഴുന്നേറ്റിട്ട് പനിയായിട്ട്.
0: അങ്ങനെ സംഭവിച്ചോ? അങ്ങനെ സംഭവിച്ചതല്ലല്ലോ. ചെറിയൊരു പനിയും ഛർദിയും എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഉമ്മയും ഉപ്പയും ഒക്കെ സമ്മതിക്കും, എന്നാ പിന്നെ സ്കൂളിൽ പോണ്ട, കുട്ടി ഇവിടെ ഇരുന്നോളൂ കേട്ടോ എന്ന് പറയും. അതുകൊണ്ടാണ് ഇരുന്നത് അല്ലേ. അല്ല, അതിരിക്കട്ടെ, പനിയൊക്കെ ഒരു ഭാഗത്തൂടെയും ഛർദിയൊക്കെ ഒരു ഭാഗത്തൂടെ ഒക്കെ നടക്കും. ബ്രസീലിന്റെ കളി കണ്ടോ? മനസ്സിലാക്കേണ്ടത് അർജന്റീനയുടെ ഫാൻ ആണെന്നല്ലേ.
1: മെസ്സിയുടെ കടുത്ത ആരാധകനാണോ?
0: മെസ്സിയല്ല, മെസ്സിയല്ലല്ലോ. ഇഷ്ടപ്പെട്ട താരം ആരാ? റൊണാൾഡോ അല്ലേ? മെസ്സിയാണോ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. അപ്പൊ ടീം നമുക്ക് പിന്നെ അർജന്റീന ആണെങ്കിലും താരം റൊണാൾഡോ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഞാൻ കരുതി അങ്ങനെ ആയിരിക്കും, അങ്ങനെ അല്ല അല്ലേ.
1: നെയ്മർ
0: ഭയങ്കര അഭിനയമാണെന്ന് പറയുന്നുണ്ടല്ലോ ഗ്രൗണ്ടിലൊക്കെ, അത് ശരിയാണോ?
1: വീഴുന്നു,
0: അങ്ങനെ ആ ഫ്രീക്കൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നു. ഭയങ്കരമായ ദേശീയ അവാർഡും ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടാൻ പാകത്തിൽ അഭിനയിക്കുന്നു എന്നൊക്കെ ചില ആളുകൾ, അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നുണ്ട്. ശരിയാണോ? ഒരിക്കലും ശരിയല്ല,
1: ഒരിക്കലും ശരിയല്ല.
0: ഒരു ലോകോത്തര കളിക്കാരനെ അവഹേളിക്കുകയാണ് അങ്ങനെ
1: പറയുന്നത്. എല്ലാരും കാത്തിരിക്കുകയായിരുന്നു അല്ലേ. ഏത് സ്കൂളിലാ പഠിക്കണേ?
2: ഞാന്
1: എട്ടില്. അപ്പൊ പിന്നെ പറയ, ഷൂട്ട് ഔട്ട് മത്സരങ്ങളൊക്കെ സ്കൂളിൽ നടന്നോ?
2: നടക്കാ പറഞ്ഞിരു. അത് പിന്നെ സ്കൂള് 4 ആയപ്പത്തേക്ക് അപ്പൊ വേണ്ട വെച്ചു.
0: ലോകകപ്പ് തീരാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അവിടെ ഹെഡ്മാഷോട് പോയിട്ട് പറയണം, ഞങ്ങൾക്കൊരു ഫാൻസ് ഷോ വെക്കണം മാഷേ, ഞങ്ങൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് എന്ന് പറയണം കേട്ടോ. പറയോ?

0: അസുഖമൊക്കെ മാറിയിട്ട് നാളെ നേരെ സ്കൂളിലേക്ക് വെച്ച് പിടിക്കണം. നാളെ അവധിയാണ്? ഓ, നാളെ അവധിയാണ്. എന്തോ നാളെ വിളിച്ചാ? കളിയൊക്കെ കണ്ട് ഉഷാറായിട്ട് വിളിക്കണം കേട്ടോ.
1: നമുക്കതൊക്കെ കണ്ടിട്ട് വിളിക്കണം കേട്ടോ.
0: അപ്പൊ വീണ്ടും കാണാം. ബൈ ബൈ ബൈ. അപ്പൊ വളരെ വളരെ സന്തോഷകരമായ സംസാരമായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടു നേരത്തെ. ഈ ക്രൊയേഷ്യയുടെ മത്സരം ഉണ്ടല്ലോ, ക്രൊയേഷ്യ ആ പനമ മത്സരം വളരെ ആവേശകരമായി മാറുന്നതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ, ലൂക്ക മാൻഡ്രിച്ച് എന്ന് പറയുന്ന അദ്ദേഹം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള കളിക്കാരൻ, അദ്ദേഹം ബുധനാഴ്ച പുലർച്ചെ പനമയ്ക്കെതിരെ കളിക്കാനിറങ്ങിയതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം തികച്ചു എന്നുള്ളതാണ്. അതാണ്, അങ്ങനെ പറയാം. യെസ്, 200 അന്താരാഷ്ട്ര മത്സരം കളിക്കുന്ന നാലാമത്തെ കളിക്കാരനാണ് അദ്ദേഹം എന്നുള്ളതാണ്. പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്, 230 എണ്ണമാണത്. കുവൈത്തിന്റെ ബാദർ അൽ മുദവ 202 എണ്ണം കളിച്ചിട്ടുണ്ട്. പിന്നെ സാക്ഷാൽ ലയണൽ മെസ്സി 201 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇവർക്ക് ഒപ്പം തന്നെ നമ്മുടെ മോൺട്രിച്ചുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതാണ്, അതാണ് ലൂക്ക മോൺട്രിച്ച്. എല്ലാവർക്കും ആവേശമാണ്. ആ ടീമിനെ ഇഷ്ടപ്പെടാത്തവർ പോലും മോൺട്രിച്ചിന്റെ കളിയെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് പറയാറുള്ളത്. 2001 under 15 ടീമിലൂടെ ക്രൊയേഷ്യക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയ മോൺട്രിച്ച് 2006 സീനിയർ ടീമിലെത്തി 29 അന്താരാഷ്ട്ര ഗോളുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. 2018 ലോകകപ്പിൽ മോൺട്രിച്ചിന്റെ നായകത്വത്തിൽ ടീം ഫൈനലെത്തി എന്നുള്ളതാണ് പ്രത്യേകത. മനസ്സിലാക്കണം, ടീം ഫൈനൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 2018. ഓക്കെ, ആ ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാരുമല്ല, ലൂക്ക മോൺട്രിച്ച് ആയിരുന്നു എന്നുള്ളതാണ്. ഹലോ,
2: നമസ്കാരം.
0: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് അനീഷ്.
0: അനീഷ് എവിടെ നിന്ന്?
2: ഞാൻ മലപ്പുറം പൂക്കോട്ടൂർ.
0: പറഞ്ഞോളൂ. പിന്നെന്താ പൂക്കോട്ടൂർ അറിയാത്ത? ചരിത്ര പ്രസിദ്ധമായ പ്രദേശമല്ലേ പൂക്കോട്ടൂർ? നമുക്ക് മറക്കാൻ പറ്റുമോ? കേരളത്തിന്റെ ചരിത്രത്തിൽ, മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ പൂക്കോട്ടൂരിനെ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞോളൂ അനീഷ്, എന്തൊക്കെയാണ് ഫുട്ബോൾ വിശേഷങ്ങൾ? പറഞ്ഞോളൂ. ജർമ്മനിയുടെ ആരാധകനാകാനുള്ള കാരണം എന്താ?
1: ജർമ്മനിയുടെ ആരാധകരാണ് ഇന്ന് കൂടുതലും വിളിച്ചേക്കുന്നത് നമ്മള്.
2: നമ്മള് ഒരു 86 കാലഘട്ടത്തിലാണ് നമ്മള് ഫുട്ബോള് കാണാൻ. വ്യത്യസ്തമായ മറഡോണയുടെ അർജന്റീന,
1: അർജന്റീന
2: 86 ഫൈനൽ കളിക്കുമ്പോ 3-2 അന്ന് ജർമ്മനി തോറ്റു. 90 തിരിച്ച് മറഡോണ ടീമിനെ തിരിച്ചടിച്ച് ചാമ്പ്യന്മാരായി. അവിടെ നിന്ന് അങ്ങനത്തെ ആ ടീമിനുള്ള ഒരു ആരാധന, ഒരു ടോട്ടൽ ഫുട്ബോളിന്റെ. അതെന്താ വെച്ചാല് വ്യക്തികളല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവറേജ് ഇപ്പൊ കഴിഞ്ഞ 2 ലോകകപ്പിൽ മാത്രമാണ് 2 2014 ചാമ്പ്യന്മാരായി ബ്രസീലിനെ 7-1 തകർത്ത്.
0: മറക്കാൻ പറ്റില്ല മത്സരമൊന്നും, നമുക്ക് മറക്കാനാവില്ല
2: മത്സരമൊന്നും. അതിന്റെ ലോകകപ്പില് അർജന്റീന 4-1 തകർത്ത്. നല്ല ഒരു എന്താ പറയാ, ആസ്വദിക്കാൻ പറ്റും അവരുടെ കളി. സ്പീഡ് ഗെയിമാണ്. പിന്നെ അടിപതറുള്ള തോറ്റിരുന്നാലും തിരിച്ചു വരാനുള്ള ഒരു
0: പ്രത്യേകമായ ഒരു ശേഷി അവർക്കുണ്ടല്ലേ.
2: പിന്നെന്താ വെച്ചാല് അർജന്റീന ബ്രസീലൊക്കെ നല്ല ടീം. പക്ഷെ അവരൊക്കെ എന്താ വെച്ചാല് ഞാൻ മനസ്സിലാക്കിയെന്താ വെച്ചാൽ അവിടെ താര പരിവേഷത്തിനാണ്
0: പ്രാധാന്യം.
2: 86 ലോകകപ്പ് കഴിഞ്ഞിട്ട്, കഴിഞ്ഞ തവണ മെസ്സിന്റെ ഒരു ലോകകപ്പ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്, അന്ന് തൊട്ടേ ഒരു ഹൈപ്പായിട്ട് കാണിക്കും മാധ്യമങ്ങളും ചാനലുകളും
0: ഒക്കെ.
2: അതേപോലെ ബ്രസീല് 2002 മറ്റേ റൊണാൾഡോന്റെ കാലത്ത് ലോകകപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ബാറ്റില. പക്ഷെ നെയ്മർ മെസ്സി എന്നുള്ള ആ രണ്ട് ഫാക്ടർ വെച്ചിട്ടാണ് മാധ്യമങ്ങളും മറ്റേ. പക്ഷെ ഫുട്ബോളിന്റെ
0: ഇംഗ്ലണ്ട് പക്ഷെ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ കളിയില് പിന്നെ സമനില പിടിച്ചു തോന്നുന്നുല്ലേ. അങ്ങനെയല്ലേ,
2: അതെ,
0: ഗാനയുമായിട്ട് ഗാന നല്ല ടീമാണ്. പിന്നെ
2: ജർമ്മനിയുടെ ആരാധകനാണ്, ജർമ്മനി അന്ന് രക്ഷപ്പെട്ടതാണ്.
0: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും.
2: തിരിച്ചു വരാനുള്ള കഴിവ്
0: പിന്നെ 3rd റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ജർമ്മനി മാത്രമാണ് അടുത്ത റൗണ്ട് ഉറപ്പിച്ചിട്ടുള്ളത് എന്ന്.

0: വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ.
1: അതെ
0: അതെ അതെ അതെ, എക്വഡോർ ആയിട്ടുള്ള മത്സരമാണ്.
2: അതിൽ
0: ജയിക്കുമല്ലോ അല്ലേ, സംശയമായിട്ടല്ലോ അല്ലേ. കാണും കാണും. ആ ഐവറി കോസ്റ്റും കൊറസോവയും തമ്മിലുള്ള മത്സരവും അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ.
2: ഇന്നലെ ബ്രസീല് 3 ഗോളിന് ജയിച്ചു, പക്ഷെ ബ്രസീലിന്റെ കളിക്കുറ താളം കിട്ടിയില്ല.
0: ആ അതാണ് അതാണ്, ആ താളത്തിലേക്ക് വന്നിട്ടില്ല അവർ.
2: ഇപ്പൊ നമുക്ക് 2nd round ബ്രേക്ക്ഔട്ടിൽ വരാനിരിക്കും ഒന്നുകിൽ നെതർലൻഡ്, ഹോളണ്ട് അല്ലെങ്കിൽ ജപ്പാൻ. ഈ രണ്ടു ടീം ജപ്പാൻ എന്നാണ് ഏഷ്യൻ ശക്തി ടോപ്പ് കളിയാണ്.
0: പിന്നെന്താ പിന്നെന്താ,
1: തീർച്ചയായിട്ടും
2: ഇതുവരെ കളിച്ച കളിയാണ് ബ്രസീൽ കളിക്കുന്നുണ്ട്. ജപ്പാന് കിട്ടുകയാണെങ്കിൽ ജപ്പാന്റെ അടി കൂടും. ജപ്പാന്റെ ഇപ്പത്തെ ഫോം
0: അനുസരിച്ചാണ്
1: സ്വീഡനും നാളെ അല്ലേ, 4
0: തീർച്ചയായിട്ടും.
1: അപ്പൊ 1.5 കഴിഞ്ഞാൽ 4 കാണാം.
0: വളരെ കൃത്യമായിട്ടുള്ള കളി വിലയിരുത്തലാണ് താങ്കൾ നടത്തിയിട്ടുള്ളത്. അവിടെ എന്താണ് നാട്ടിലെ വിശേഷങ്ങൾ, ഫുട്ബോൾ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടീമൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കാറുണ്ടോ, ഫുട്ബോൾ മത്സരം കാണാറുണ്ടോ, പ്രത്യേക സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഏത് വർഷമായിരുന്നു?
2: ഞാന് 94
1: എന്തായാലും
2: അപാര കഴി തന്നെയാണ്.
0: തീർച്ചയായിട്ടും അതെ അതെ, എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല അല്ലേ.
1: എല്ലാവരും ടീം ശക്തരാണ്, ഇപ്രാവശ്യം ശക്തം നല്ല കരുത്തോടെയാണ് എല്ലാവരും കളിക്കുന്നത്. ഒരാളെയും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത,
0: ഒന്നര 1,00,000
2: ആളുകളുള്ള
0: അതാണ് അതാണ് അതാണ്
1: രാജ്യത്തിന്റെ.
0: അതെ അതെ അതെ, കേപ്പ് ബർദേ അല്ലെ, വേറെ രാജ്യമുണ്ടല്ലോ കേപ്പ് ബർദേ അല്ലേ. 5 ലക്ഷം ജനങ്ങളുള്ള രാജ്യം. ഏതായാലും ഇവരുടെയൊക്കെ ഒരു വരവ് ഫുട്ബോൾ ലോകത്തിന് തന്നെ, ഫുട്ബോൾ ആരാധകർക്ക് ഉന്മേഷവും ആവേശവുമാണ് എന്നുള്ളതാണ്. എന്തായിരുന്നാലും വളരെ സന്തോഷം.
2: നമ്മള്
1: വരും, നമ്മളും വരുന്ന നമുക്ക് വരണം നമ്മള്. കാരണം നമ്മള് മലപ്പുറംകാര് അത്രയും, നമ്മള് അത്രയും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മെസ്സി വരെ പറഞ്ഞു.
0: പിന്നെ പിന്നെന്താ, മെസ്സി അദ്ദേഹത്തിന്റെ പേജിൽ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയാണ് ഫിഫ ഷെയർ ചെയ്യുന്നു, അങ്ങനെ എന്തെല്ലാമാണ്. ഏതായാലും വളരെ സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.
2: ഏത് ജർമ്മനി കപ്പടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും,
1: നമുക്ക് നോക്കാം.
0: വമ്പന്മാരുടെ വീഴ്ചയും ഈ കുഞ്ഞന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ നമുക്ക് കാണാം അല്ലേ, ഈ മത്സരത്തിൽ നമുക്ക് കാണാം.
1: അപ്പൊ വിളിച്ചതിൽ സന്തോഷം അനീഷ്.
0: ആയിക്കോട്ടെ, ഓക്കെ അനീഷ്, ഓക്കെ ഓക്കെ. ആ അപ്പൊ ഇതുപോലെ വളരെ കൃത്യമായിട്ട് ഫുട്ബോളിനെ വിലയിരുത്തുന്ന ആളുകളാണ് അല്ലെ. നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല. അപ്പൊ നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ അവരുടെ ഇഷ്ട ടീമിന്റെ മാത്രമല്ല എല്ലാ ടീം അംഗങ്ങളുടെയും പേരറിയാം എന്നുള്ളതാണ്. 48 ടീമിലെയും അംഗങ്ങളുടെ
1: അതാണ് അതാണ് അതാണ്
0: തീർച്ചയായിട്ടും.
1: സോഷ്യൽ മീഡിയയുടെ ഇവര് രാത്രി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെ ഒക്കെ മെസ്സേജ്, എന്റെ ടീമാണ് ഈ ടീമാണ് ഇപ്പൊ ജയിക്കും, അവര് പറയണ പോലെ ചിലപ്പോ അടിക്കുകയും ചെയ്യും അവര്.
0: തീർച്ചയായിട്ടും
1: നമുക്ക് വേണമെങ്കിൽ ഇന്നലെ സ്വിറ്റ്സർലാൻഡും കാനഡയും, അതായത് 2-1 എന്തായിരുന്നു, നല്ല ഫുട്ബോൾ ആയിരുന്നു. ആദ്യ പകുതിയിൽ സ്വിറ്റ്സർലാൻഡ് മികച്ച
0: 2-1 ജയിച്ചത് അല്ലേ, 2-1 ജയിച്ചത്.
1: അങ്ങനെ 2nd പകുതിയിൽ വീണ്ടും സ്വിറ്റ്സർലാൻഡ് അടിച്ചു, കാനഡ അവസാനം വരെ സമനിലക്കായി ശ്രമിച്ചു.
0: പക്ഷേ പക്ഷേ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു, നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, നാളെ എങ്ങനെയാണ് മത്സരങ്ങളിൽ? ആ നേരത്തെ പറഞ്ഞ ചെറിയ രാജ്യം, 1.5 ലക്ഷം ജനങ്ങളുടെ ആ രാജ്യം, ഇക്വഡോറും ജർമ്മനി, അതാണ് ജർമ്മനിയുടെ കളി കാത്തിരിക്കുന്നു നേരത്തെ പറഞ്ഞത് കൊണ്ടാണ്.
1: 2:30
0: സമയമാണ് പ്രശ്നം. ജപ്പാനും സ്വീഡനും നാളെയാണ് മത്സരിക്കുന്നത് അല്ലേ. ടുണീഷ്യയും നെതർലാൻഡ്സും, ഓ നല്ല നല്ല മത്സരമായിരിക്കും.
1: പിന്നെ
0: USA ഒരു മത്സരം ഉണ്ടല്ലോ നാളെ അല്ലേ.
1: USA
0: ആ തുർക്കിയും USA തമ്മിലുള്ള മത്സരവും നാളെ തന്നെയാണ്. അങ്ങനെ പരഗ്വേ, ആ ഓക്കെ ഓക്കെ ഓക്കെ. ഏതായിരുന്നാലും ആവേശമൊട്ടും ചോർന്നു പോകാതെ ഫുട്ബോൾ ബീറ്റ്സിൽ നമ്മുടെ ശ്രോതാക്കൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇഷ്ട ടീമുകൾ വിജയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധക വൃന്ദം ഇങ്ങനെ ഓരോ ഭാഗത്ത് തടിച്ചുകൂടുന്ന ആവേശജ്വലമായ

0: കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായിരുന്നാലും 39 നാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്സവാഘോഷ തിമർപ്പിന്റെ നാളുകളാണ് എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ വൃദ്ധരായ ആളുകൾ വരെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി അല്ലേ ജീവിതം, ആ ദിവസങ്ങൾ ആഘോഷപൂർണ്ണമാക്കുന്നു.
1: അതെ അതെ.
0: നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. അപ്പൊ ഫുട്ബോൾ ബീറ്റ്സിൽ ഇത്ര നേരം ഉണ്ടായിരുന്നത് ഞാൻ വിനോദ്,
1: ഞാൻ ശ്രീജാറാവു.
0: സ്റ്റുഡിയോ സഹായം നിർവഹിച്ചത് ആതിരയാണ്, സാങ്കേതിക സഹായവുമായി കൂടെ ഉണ്ടായിരുന്നത് ഇ എം ഷജീറും ലിജേഷും ഷംസീറുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും ഒത്തുകൂടാം. നന്ദി.
1: അപ്പൊ വിളിച്ചവർക്കും പ്രത്യേകം നന്ദി. അപ്പോ ഏവർക്കും ഒന്നും കൂടി ഫുട്ബോൾ ആശംസകൾ.
0: നമസ്കാരം.
1: ശരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തിൽ ദുഃഖമറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിതർക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ ലണ്ടൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെയും ഇരട്ട സംഭാവന കൺവെൻഷന്റെയും തയ്യാറെടുപ്പുകൾ അദ്ദേഹം അവലോകനം ചെയ്യും. മദ്യനികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് UDFൽ ചർച്ച ചെയ്തതിനു ശേഷം വേണമായിരുന്നു തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ബജറ്റിൽ മദ്യത്തിന് നൽകിയ നികുതി ഇളവ് പിൻവലിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ അറിയാതെയാണ് മുഖ്യമന്ത്രി വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുത്തതെന്ന് മുൻമന്ത്രി MB രാജേഷ്. നികുതി കുറച്ചത് ആരുമറിയാതെയാണെന്നും ഇത് സംബന്ധമായ ഫയൽ നീക്കം ദ്രുതഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര GST വിഭാഗം കോഴിക്കോട് ജില്ലയിലെ വ്യവസായികളുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. GST ജോയിന്റ് കമ്മീഷണർ വിജയ് അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. സ്വർണവില കുറഞ്ഞു. പവന് 2,040 രൂപ കുറഞ്ഞ് 1,02,760 രൂപയായി. 12,845 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്നും 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കളികാവ് സ്വദേശി നിഹാലിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1-0 തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയയെ എതിരില്ലാത്ത 3-0 പരാജയപ്പെടുത്തി.
1: FM പ്രധാന വാർത്തകൾ. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.

0: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ട്രെയിൻ സമയം.
6: ട്രെയിൻ നമ്പർ 1660 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 1660 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33, 1660 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:00 വൈകി 11:39 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:03.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ 1,000,000 തൂഫാൻ ഗോൾഡ് ചലഞ്ച് ചിറ്റൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് PS ലിബുകുമാർ അധ്യക്ഷനായിരുന്നു. എക്സൈസ് ഓഫീസർ മൂസപ്പ, PTA വൈസ് പ്രസിഡന്റ് മുരളി, വിമുക്തി കോർഡിനേറ്റർ PG ലിജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പ് ജീവനം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കൽ, ചെലവ് കുറയ്ക്കൽ, വരുമാനസ്ഥിതി ഉറപ്പാക്കൽ, സംഘടിത ഉൽപാദനം, ഗുണമേന്മയുടെ ഏകീകരണം, കർഷകരുടെ വരുമാന വർദ്ധന, ഉപജീവന സുരക്ഷ തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വെള്ളിനേഴി മൃഗാശുപത്രിയിൽ നടന്ന പരിപാടിയിൽ CDS ചെയർപേഴ്സൺ രുക്മിണി അധ്യക്ഷയായിരുന്നു.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

പ്രിയപ്പെട്ടവരെ, സമയം 11 മണിയായിട്ടുണ്ട്. ഇപ്പോൾ മുതൽ 12 മണിവരെ കേൾക്കാം ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.

ഇന്നത്തെ ആദ്യ ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രമേശ് നാരായൺ ഈണം പകർന്നിരിക്കുന്നു. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സത്യൻ കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്നും.

ഇഷ്ടഗാനങ്ങളിലെ അടുത്ത ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു തിരുവാലി തങ്കായത്തിൽ നിന്നും കാട്ടുമുണ്ട അബു. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഗാനം സീത എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല പാടിയത്. വരികൾ അഭയ്ദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.

മഞ്ചേരി എഫ് എം നിലയത്തിന്റെ ഇഷ്ടഗാന പരിപാടിയിൽ എന്റെ ഇഷ്ടഗാനത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. സുന്ദരകില്ലാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ മനോഹര ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ ഈണം. കത്തെഴുതിയിരിക്കുന്നത് പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ.

ഇനി കേൾക്കാം. പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും രാജൻ, ഭാര്യ അജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ കേൾക്കാൻ കാത്തിരിക്കുന്ന ഗാനം മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി പി. ജയചന്ദ്രൻ പാടിയത്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ജാനകി കാവന്നൂരിന്റെ ഇഷ്ടഗാനമാണ് ഇനി കുമാരസംഭവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം G. ദേവരാജൻ.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും ഇഎംഐ സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ്, എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഐ ഡി കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: സമയം 11 കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കേൾക്കാം പി പി ഷാജി ന്യൂബസാർ കൂറ്റനാട് നിന്നും. ആകാശവാണിക്കും അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇഷ്ടഗാനത്തിലൂടെ ആധാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭമഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
3: കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഗീതയും ചേർന്ന് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ബാലഭാസ്കർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാബ് മഴ ഫോർ ഡേ സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: സി ആർ പ്രസാദ്, അജിത് പ്രസാദ്, മുണ്ടുപറമ്പിൽ നിന്നും ആവശ്യപ്പെടുന്ന ഗാനം. അഴകുള്ള സലീന എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും വസന്തയും ചേർന്ന് പാടിയത്. വരികൾ വയലാർ, സംഗീതം യേശുദാസ്.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
2: മഞ്ചേരി എഫ് എമ്മിലെ എല്ലാ സ്റ്റാഫിനും ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെഴുതിയിരിക്കുകയാണ് രമ ചെറാട്ടുകുഴി മലപ്പുറത്ത് നിന്നും. ഇവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് വെള്ളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. മുല്ലനേരിയുടെ വരികൾ ജി ദേവരാജൻ ഈണം പകർന്നിരിക്കുന്നു.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: സി കെ കുട്ടി പകര ഇഷ്ടഗാനങ്ങളിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമാണ് അമ്മു എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം പകർന്ന് യേശുദാസും ബി വസന്തയും പാടിയ ഗാനം, ചിത്രം ആൽമരം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കെ പി മോഹനൻ, പെരുമ്പളം, ചേർത്തല.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: പ്രിയപ്പെട്ടവരെ, ഇഷ്ടഗാനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇഷ്ടഗാനത്തിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം. ഇഷ്ടഗാനങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി മഞ്ചേരി കോളേജ് കുന്നുപിയോ 6761222.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഏവർക്കും ആകാശവാണി മഞ്ചേരി FMന്റെ മധ്യാഹ്ന പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജാ റാവു. ആദ്യം
1: FM പ്രധാന വാർത്തകൾ.
0: അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരാത്മാക്കൾക്കും ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനമുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച് ആലപ്പുഴയിലെ ജനങ്ങളുടെ ആശങ്ക സംസ്ഥാന ഗവൺമെന്റ് പരിഹരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. വിശ്വാസമർപ്പിച്ച ജനതയെ കൈവിടുന്ന യാതൊരു നിലപാടും UDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മദ്യനികുതി കുറയ്ക്കലിൽ UDF തീരുമാനമെടുക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഗവൺമെന്റിന്റെ നയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യനികുതി കുറയ്ക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഈ നടപടി സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പിടിയാനയെ മയക്ക് വെടിവച്ചു. നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് വനംവകുപ്പിന്റെ നടപടി. കരിപ്പൂരിൽ കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചു കടത്തിയ 10 സ്വർണ ബിസ്ക്കറ്റ് പോലീസ് പിടികൂടി. ദുബായിൽ നിന്നും ഫ്ലൈനാസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം കീഴ്ശ്ശേരി കുഴിമണ സ്വദേശി അസ്ലമാണ് പോലീസിന്റെ പിടിയിലായത്. കണ്ണൂർ പഴയങ്ങാടി എരിപുരത്ത് രാവിലെ പിക്കപ്പ് വാനിൽ കാറിടിച്ച് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറ്റൊരു കാറിലും ഇടിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഖത്തറിനെ പരാജയപ്പെടുത്തി. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് 1-2 കാനഡയെയും തോൽപ്പിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
3: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510 7333.

0: ട്രെയിൻ നമ്പർ 1616 മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് 12:06 1635 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 12:07 1605 മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:37 1659 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 1:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani, the news read by Valsa Williams. Venezuelan President Delcy Rodriguez has declared a state of emergency in the country following back-to-back earthquakes.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ.
6: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
6: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
9: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
8: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
9: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
8: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
10: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
11: തിങ്കൾ രാവിലെ 8:20.
10: കന്നടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
11: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
12: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
13: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
14: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
15: ദിവസവും കാലത്ത് 6:35.
16: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
17: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
18: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
19: കാർഷിക വൃത്താന്തം
18: എന്നും രാവിലെ 6:30.
19: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
18: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
4: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
8: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
9: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
8: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
9: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
8: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
9: TNC അപ്ലൈ.
16: ഇശലിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നീർത്താതെ പെയ്യും.
2: മൈ ജി ലാബ് മഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
14: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി.

0: ടീച്ചറുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഈ മഴ എത്ര ദിവസം നിൽക്കും?
4: 4 ദിവസം നിർത്താതെ പെയ്യും.
5: മൈ ജി ലാഭമഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
4: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
6: ഇശൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ജാലകം. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കളിൽ 2025-26 അധ്യയന വർഷത്തിൽ 10-ാം തരത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാവുന്ന തീയതി ഇന്നും കൂടി. അർഹരായ അംഗങ്ങൾ വിദ്യാർത്ഥിയുടെ SSLC സർട്ടിഫിക്കറ്റ്, ലിസ്റ്റ്, മറ്റ് അനുബന്ധ രേഖകൾ സഹിതം https://services.unorganized.wssb.org വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04832730400. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04832730400. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 A+ ലഭിച്ചവർക്കും CBSE ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04912971633. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04912971633. അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 31. ജാലകം സമാപിച്ചു.
4: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
5: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
7: കൊരമ്പേൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
4: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
4: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
8: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈ ജി ലാഭമഴ 4 ഡേ സെയിൽ.
5: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
4: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
6: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുവേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ.

0: ദേവിശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. രാജ്യം ഇന്ന് സംവിധാന ഹത്യാ ദിവസം ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1925 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യു കെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. യു കെ സന്ദർശന വേളയിൽ യു കെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തൂഫാൻ ദൌത്യത്തിന്റെ 2-ഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എറണാകുളത്ത് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ശേഖരം ഇന്നലെ പിടിക്കുകയുണ്ട്. ഇന്ന് കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ഓപ്പറേഷൻ തുഫാന്റെ 2-ഘട്ടം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാകണം.
0: എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിക്കാണ് ഇന്ന് തുടക്കമായത്. തൂഫാൻ ദൌത്യത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചത്. വർഷങ്ങളായി തരിശുകിടന്ന തിരുവനന്തപുരം പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള വിതയുത്സവം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രിയും നെടുമങ്ങാട് എംഎൽഎയുമായ ജി ആർ അനിൽ അധ്യക്ഷനായി. ഗവിക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജുകൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ഗവിയിൽ അംഗനവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ടെന്നും വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ഉച്ചയോടെ മന്ത്രി ഗവിയിൽ കൊല്ലപ്പെട്ട അംഗനവാടി ഹെൽപ്പറുടെ വീട് സന്ദർശിക്കും.
0: മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും വന്യജീവി ശല്യം രൂക്ഷമായ ജനവാസ മേഖലകളാണ് സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണ ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരായത്. ആദ്യം അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ, 9 ഉത്സവ മേള ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും.

0: യോജനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള രണ്ടു ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് നാളെ ഒരു മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ സൌത്ത് ആഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് മെക്സിക്കോ കീഴടക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: തുടർച്ചയായ 3-ാം ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇതിഹാസ താരം ഗില്ലർമോ ഒച്ചാവയുടെ മെക്സിക്കോ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോ നിഷ്പ്രഭമാക്കിയത്. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതോടെ ഏഷ്യൻ കരുത്തരായ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിലായി. സമനില നേടിയാൽ പോലും റൌണ്ട് ഓഫ് 32 പ്രവേശിക്കാമെന്നിരിക്കെ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണ കൊറിയയുടെ പരാജയം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കയും നോക്കൌട്ട് ഉറപ്പാക്കി. നോക്കൌട്ട് യോഗ്യതയ്ക്കായി ടീമുകൾ രണ്ടും കൽപ്പിച്ച് പൊരുതാനിറങ്ങുന്ന ഗ്രൂപ്പിലെ അവസാന പോരാട്ടങ്ങൾ തീപാറുമെന്ന് ഉറപ്പാണ്.
1: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തും. വെനസ്വേലയിലെ യുമറി പട്ടണത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 മരിക്കുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി വെനസ്വേലൻ പ്രസിഡന്റ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി മോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജപ്പാന്റെ വടക്ക് ഭാഗത്തും 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 763 പോയിന്റ് ഉയർന്ന് 77756. നിഫ്റ്റി 225 പോയിന്റ് നേട്ടത്തിൽ 24247. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 2040 രൂപ കുറഞ്ഞ് 1,02,760 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തുഫാൻ ദൌത്യത്തിന്റെ 2-ാം ഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 2-ാം ഘട്ടത്തിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുവേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി സമയം 12:40.

പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗമായ PCOS ഒരു അപ്ഡേറ്റഡ് മെഡിക്കൽ നാമമാണ്. എന്താണ് ഈ പേരുമാറ്റത്തിന് കാരണം? PCOS എന്ന് അറിയപ്പെട്ടിരുന്ന ഈ അവസ്ഥ സങ്കീർണവും ദീർഘകാല അനുബന്ധിയുമായ ഹോർമോൺ അഥവാ എൻഡോക്രൈൻ തകരാറുകളും മെറ്റബോളിക് തകരാറുകളും ഉൾപ്പെടുന്നതാണ്. എന്നാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന പേര് ഈ അവസ്ഥ അണ്ടാശയത്തിലെ സിസ്റ്റുകൾ മാത്രമാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായും അതോടുകൂടി അനുബന്ധമായി ഉണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങൾ, അതായത് ഹോർമോൺ അസന്തുലിതാവസ്ഥ, ഇൻസുലിൻ പ്രതിരോധം, ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ, അമിതവണ്ണം, ക്രമരഹിതമായ ആർത്തവചക്രം, വന്ധ്യത, മുഖത്തെ അമിത രോമവളർച്ച എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും അതിന്റെ ചികിത്സ പ്രാരംഭഘട്ടത്തിൽ തന്നെ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ ഒന്നിച്ച് PMOS അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്ന പേര് നൽകാൻ തീരുമാനിച്ചത്. ആധുനിക ജീവിതശൈലിയിൽ പലപ്പോഴും സൗകര്യത്തിന്റെയും സമയക്കുറവിന്റെയും പേരിൽ നാം ശീലിക്കുന്ന തെറ്റായ ഭക്ഷണ രീതികൾ, ജോലിയുടെയും എന്റർടൈൻമെന്റിന്റെയും പേരിൽ ഗാഡ്ജറ്റ്സിന്റെ അമിതമായ ഉപയോഗം മൂലം നാം ശീലിക്കുന്ന ഉദാസീനമായ ജീവിതശൈലി, ചിട്ടയല്ലാത്ത ഉറക്കം, ജോലിയിലെയും വ്യക്തിബന്ധങ്ങളിലെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം സ്ത്രീകളിൽ സങ്കീർണമായ ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ആയുർവേദ ശാസ്ത്രം ഈ അവസ്ഥയെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. ക്രമരഹിതമായ ആർത്തവചക്രം കൂടി ലക്ഷണമായ ഈ അവസ്ഥയെ ഒരു പ്രത്യുൽപാദന പ്രശ്നമായിട്ടല്ല, മറിച്ച് ശരീരത്തിന്റെ മുഴുവൻ മെറ്റബോളിക് ആൻഡ് ഹോർമോണൽ തകരാറായി കണക്കിലെടുത്താണ് മുൻകാലങ്ങളിലും ആയുർവേദത്തിൽ ചികിത്സിച്ച് പോരുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ വന്ന ഈ പേരുമാറ്റം, PCOSൽ നിന്ന് PMOSലേക്കുള്ള ഈ പേരുമാറ്റം ആയുർവേദത്തിന്റെ കൺസെപ്റ്റിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതായി കണക്കാക്കാം. ആയുർവേദ ശാസ്ത്രത്തിൽ അമിതമായി ശീലിക്കുന്ന മധുരം, കൊഴുപ്പ്, വ്യായാമക്കുറവ്, ചിട്ടയില്ലാത്ത ഉറക്കം, മാനസിക സമ്മർദ്ദം എന്നിവയാൽ പ്രധാനമായും ത്രിദോഷങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുന്നു എന്നും, ഇത് കൂടാതെ ശരീരത്തിന്റെ മെറ്റബോളിസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ അഗ്നിയുടെ പ്രവർത്തനത്തെ ഈ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥ മന്ദീഭവിപ്പിക്കുന്നു. അതിനാൽ ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് ശരീര സ്രോതസ്സുകളെയും ധാതുക്കളുടെയും പ്രവർത്തനത്തെ ബാധിക്കുകയും ആർത്തവക്രമക്കേട്, അണ്ടോൽപാദനം ഇല്ലാതെയിരിക്കൽ, അമിതവണ്ണം, അമിത രോമവളർച്ച, പൊണ്ണത്തടി തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതായി കണക്കാക്കപ്പെടുന്നു. ആയുർവേദത്തിൽ കാലങ്ങളായി ഈ അവസ്ഥയുടെ ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ മെറ്റബോളിസം ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത്. ഇതിനായി സ്നേഹപാനം, ഉദ്വർത്തനം, പഞ്ചകർമ്മ ചികിത്സ എന്നറിയപ്പെടുന്ന ശോധന ചികിത്സകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നു. ഇവ ശരീരത്തെ പൂർണമായും ഡീടോക്സിഫൈ ചെയ്യുകയും ശരീരപ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തി മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നതായി ധാരാളം പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം ഉള്ളിലേക്ക് കഴിക്കുന്നതിനായി ശമനൌഷധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇവ പ്രധാനമായും കഫമേധസ്സുകളെ കുറയ്ക്കുകയും വാദത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം ആർത്തവചക്രം ക്രമപ്പെടുത്തുന്നതിനുള്ള ഔഷധങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. ഇത് ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് സഹായകരമായ ഒന്നാണ്. ഈ ഘട്ടത്തിൽ ഉത്തരവസ്ഥി എന്ന ചികിത്സ വളരെയേറെ ഫലപ്രദമായി കാണുന്നു. അണ്ടോൽപാദനം, ട്യൂബുകളിലുണ്ടാകുന്ന പലതരം വൈകല്യങ്ങൾ, ഗർഭാശയത്തിന്റെ ആരോഗ്യം എന്നിവയിൽ ഉത്തരവസ്ഥിക്ക് ഫലപ്രദമായ ഒരു റോൾ ഉള്ളതായി പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ചികിത്സകളുടെ ഒപ്പം ആഹാരവിഹാരങ്ങൾ വരുത്തേണ്ട വ്യതിയാനങ്ങൾ വ്യക്തിഗതമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിൽ നാരുകളോടു കൂടിയതും ചൂടുള്ളതും ദഹനത്തിന് സഹായകരമായ ഭക്ഷണങ്ങൾ നിർദ്ദേശിക്കുകയും മധുരം, കൊഴുപ്പ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ഒരു വ്യക്തിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ദിനചര്യ, ഡെയിലി റുട്ടീൻ, അതിന്റെ ഭാഗമാണ് പതിവായ വ്യായാമം. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ പതിവായി വ്യായാമം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇതുപോലെ ആരോഗ്യത്തെ നിലനിർത്തുന്ന മൂന്ന് തൂണുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഉറക്കം. അതിനാൽ ചിട്ടയായ ഉറക്കവും നിർദ്ദേശിക്കുന്നു. മാനസിക

പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില എം സംസാരിക്കുന്നു.

0: സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ, പ്രാണായാമം മുതലായവയുടെ നിർദ്ദേശവും നൽകുന്നു. പലപ്പോഴും ഈ അവസ്ഥ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. ഈ ഘട്ടത്തിൽ അണ്ടോൽപാദനം ശരിയായ രീതിയിൽ ആകുന്നതിന് ആവശ്യമായ ചികിത്സ ഇതോടൊപ്പം നമ്മൾ ചെയ്യുന്നു. ശതപുഷ്പ, കറ്റാർവാഴ, എള്ള്, വെളുത്തുള്ളി എന്നിവ അടങ്ങിയ ഔഷധങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു. ആയുർവേദ ചികിത്സയിൽ പ്രധാനമായും പരിഗണിക്കുന്നത് ത്രിദോഷങ്ങളായ വാതപിത്ത കഫം എന്നതിനെയും സപ്തധാതുക്കളെയും ശരീര സ്രോതസ്സുകളെയുമാണ്. പ്രമേഹം, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ സന്ദർഭണോത്ത രോഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം രോഗങ്ങൾക്ക് ലംഘന ചികിത്സ കൂടുതലായും പ്രയോജനപ്പെടുന്നു. ഇത്തരത്തിൽ ലംഘനത്തിൽ പെടുന്ന ഒന്നാണ് ഉപവാസം. ഫാസ്റ്റിംഗ് എന്നത് ശരീരഭാരത്തെ ക്രമീകരിക്കുന്നതിന് വളരെയധികം സഹായകരമായ ഒന്നാണ്. ഓരോ വ്യക്തിയുടെയും പ്രകൃതിക്കും ആരോഗ്യസ്ഥിതിക്കും രോഗങ്ങൾക്കും അനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യുന്ന ഉപവാസം ഇത്തരം സന്ദർഭണോത്തമായ രോഗങ്ങളിൽ വളരെ പ്രയോജനകരമായ ഒന്നാണ്. PMOSലും ഈ ഫാസ്റ്റിംഗ് എന്നത് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു ചികിത്സാരീതിയാണ്. ഇപ്രകാരം ശരീരത്തിന്റെ മെറ്റബോളിസം ക്രമപ്പെടുത്തുകയും അതോടൊപ്പം ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ അവസ്ഥയിൽ ആയുർവേദ ചികിത്സയുടെ ലക്ഷ്യം.
1: പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOSഉം ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില എം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു.

0: സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരവ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാനഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ EC കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജമേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 മരിച്ചു. 700-ലധികം പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം

0: പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാംഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
2: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ HL തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2 സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4 സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടവർ

1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. മൂന്ന് മണിക്ക് ഡയലേ സോങ്, തത്സമയ ഫോണിൻ, ചലച്ചിത്ര ഗാനം പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം.

നാല് മണിക്ക് നാല് മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം. ഇതിൽ 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. മറ്റ് പരിപാടികൾ ന്യൂസ് ഓൺ എയർ ആപ്പിലും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാപ്മഴ ഫോർ ഡേ സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
2: ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്റ്റ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. പഴം, പച്ചക്കറി വില നിലവാരം.

വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം, മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറി വില വിവരം. വിലകൾ കിലോഗ്രാമിന്. നാടൻ മൊത്തവില ചില്ലറ വില, മറുനാടൻ മൊത്തവില ചില്ലറ വില ക്രമത്തിൽ. ചീര പച്ച 25-35, 25-35. ചീര ചുവപ്പ് 25-35, 25-35. കുമ്പളങ്ങ 12-20, 12-20. ഏത്തയ്ക്ക നാടൻ 38-50, മറുനാടൻ 38-50. പാളയന്തോടൻ നാടൻ 23-30, മറുനാടൻ 24-30. റോബസ്റ്റ നാടൻ 23-30, മറുനാടൻ 30-40. പാവയ്ക്ക നാടൻ 40-50, മറുനാടൻ 38-45. ചുരയ്ക്ക നാടൻ 18-25, മറുനാടൻ 18-25. പയർ നാടൻ 55-70, മറുനാടൻ 45-55. വെള്ളരി നാടൻ 16-25, മറുനാടൻ 16-25. ചേന നാടൻ 25-35, മറുനാടൻ 25-35. കോവയ്ക്ക നാടൻ 40-50, മറുനാടൻ 38-45. മത്തൻ നാടൻ 14-20, മറുനാടൻ 14-20. പടവലം നാടൻ 32-40, മറുനാടൻ 30-40. ഇഞ്ചി നാടൻ 120-140,

മരച്ചീനി നാടൻ 24-30, ഞാലിപ്പൂവൻ മറുനാടൻ 45-55, പൂവൻ മറുനാടൻ 40-50, ബീട്രൂട്ട് മറുനാടൻ 40-50, വെണ്ടയ്ക്ക മറുനാടൻ 35-45, വഴുതന മറുനാടൻ 35-45, കത്തിരി ഉരുണ്ടത് 30-40, ക്യാബേജ് മറുനാടൻ 28-35, ക്യാരറ്റ് മറുനാടൻ 55-65, കോളിഫ്ലവർ മറുനാടൻ 45-55, കൊത്തമര മറുനാടൻ 40-50, കൂർക്ക മറുനാടൻ 60-70, ചേമ്പ് വലുത് മറുനാടൻ 65-75, ചേമ്പ് ചെറുത് മറുനാടൻ 40-50, മുരിങ്ങക്കായ മറുനാടൻ 130-180, ബീൻസ് മറുനാടൻ 75-90, പച്ചമുളക്

0: ബീൻസ് മറുനാടൻ 75-90, പച്ചമുളക് മറുനാടൻ 45-60, ചെറുനാരങ്ങ മറുനാടൻ 2-3, മാങ്ങ പച്ച മറുനാടൻ 35-45, സവാള മറുനാടൻ 22-26, ചെറിയുള്ളി മറുനാടൻ 60-70, ഉരുളക്കിഴങ്ങ് മറുനാടൻ 25-30, തക്കാളി മറുനാടൻ 26-30. വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില, പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 55, മൊത്തവില 56, പൈനാപ്പിൾ പഴം 60-61. പഴം പച്ചക്കറി വില നിലവാരം സമാപിച്ചു.
1: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
2: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: അൽ റൈഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, ദൃഷ്ടി,
4: ദിവസവും കാലത്ത് 6:35.
6: എന്താ ദൃഷ്ടി ഇപ്പോഴും എത്ര?
7: അൽ റൈഹാൻ ഉള്ളപ്പോ തിമിരം ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ആകാശവാണി 102.7 മഞ്ചേരി FM.

ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടവ. പ്രിയരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495050600. ആദ്യം ഓട്ടുപാറയിൽ നിന്നും ഷിൻസി, അനീഷ് എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം മനസ്വിനി. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം. ഗായകർ യേശുദാസ്, ജാനകി.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഒ.എൻ.വിയും ജോൺസണും ഒരുക്കി. എസ് ജാനകി പാടിയ ഗാനം കൂടെവിടെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്നും രാമകൃഷ്ണൻ, രാധ, രാജീവ്, രാഗിഷ, ദേവനന്ദ എന്നിവർ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മഞ്ചേരിയിൽ നിന്നും ദീപയുടെ ഇഷ്ടഗാനം കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയും ജി ദേവരാജനും. ചിത്രം ഹൃദയം ഒരു ക്ഷേത്രം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: നാടോടി എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ONV SP വെങ്കടേഷും ഒരുക്കിയ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് പൂച്ചെങ്ങലിൽ നിന്നും ശിവൻ, നളിനി, ഉണ്ണി, നിഷപ്രിയ, സംഗീത ബിജു, രമ്യ പ്രദീപ്, ജിജി ഹരിദാസ്, റൂബി എന്നിവർ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ഔസിപ്പച്ചൻ. അന്ന എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വളാഞ്ചേരി കൊടുമുടിയിൽ നിന്നും വിഷ്ണു പ്രണയിൽ.

മണ്ണാർക്കാട് തച്ചമ്പാറയിൽ നിന്നും ജ്യോതി പ്രകാശിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനും ജി ദേവരാജനുമൊരുക്കി യേശുദാസ് പാടിയിരിക്കുന്നു.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ഒറ്റപ്പാലത്ത് നിന്ന് റുക്കിയ, ഹംസ എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. പി ഭാസ്കരനും MS ബാബുരാജും ഒരുക്കിയ ഗാനം. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനം പാടിയിരിക്കുന്നത് LR ഈശ്വരിയും അഞ്ജലിയും.

കൽപ്പകഞ്ചേരിയിൽ നിന്നും മൻസൂറിന്റെ ഇഷ്ടഗാനം കേൾക്കാം. സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് ശ്യാമിന്റെ ഈണം. നീയോ ഞാനോ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്.

പാപ്പിനിപ്പാറ കോണിക്കല്ലിൽ നിന്നും ആഷ്മി ദെൻവി എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയും ഇളയരാജയും ഒരുക്കി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം കാലാപാനി.

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങളുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. വാട്സപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നാണ് അടിയന്തരാവസ്ഥക്കാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനുമാണ് സന്ദർശനം. പ്രിയദർശനി സൌജന്യയാത്ര ഉദ്ഘാടനവേളയിൽ തലയിൽ പായസം വീണ സംഭവത്തിൽ അന്വേഷണം വേണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പ്രവർത്തകരുടെ സന്തോഷത്തിനിടയിൽ യാദൃശ്ചികമായി സംഭവിച്ചതിനാൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി DGP ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ തരിശായ പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. GR അനിൽ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി കെ മുരളീധരന്റെ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ശാസ്തമംഗലത്ത് തുടങ്ങി. സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഇന്റർപോളി കലോത്സവം കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ചു. സിനിമാ നടൻ ദീപക് പറമ്പോൾ ഉദ്ഘാടനം ചെയ്ത കലോത്സവത്തിൽ 63 പോളിടെക്നിക്കുകളിൽ നിന്നും 62 ഇനങ്ങളിൽ 2542 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് നാളെ ഉച്ചയ്ക്ക് 1 വരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് തടസ്സം. ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 PM മത്സരം.

0: FM പ്രധാന വാർത്തകൾ.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിട്ട് ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
3: ഐഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ഐഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
8: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമ.
4: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
3: രസം നാലിരട്ടി.
4: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
5: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജൻശതാബ്ദി 2:21, 1632 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 12202 തിരുവനന്തപുരം ലോകമാന്യതിലേക്ക് ഗരീബ് രഥ് എക്സ്പ്രസ് 2:54, 16650 കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് 2:55 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി മിഡ് ഡേ ന്യൂസ് കേൾക്കാം.
6: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: Samvidhan Hatya Divas being observed today. Prime Minister Narendra Modi pays homage to those who defended democratic values during the emergency. External Affairs Minister Dr. S. Jaishankar calls for stronger collaboration amid global challenges, invokes Vasudhaiva Kutumbakam at Jeju Forum in South Korea. BRICS Energy Ministers meeting begins in Gurugram under India's BRICS 2026 chairship. Powerful earthquakes strike Venezuela back-to-back, causing multiple building collapses, state of emergency declared. South Africa advanced to knockout stage of FIFA World Cup for first time, defeating South Korea 1-0 in Monterrey. And in cricket, India to take on Bangladesh in Group A match of ICC Women's T20 World Cup in Manchester this evening. Samvidhan Hatya Divas is being observed today. It serves as a reminder of what happened when the Constitution of India was trampled over on the 25th of June 1975. It is also a day to pay homage to each and every person who suffered due to the

0: in a vast region from Mughal oppression. Air Chief Marshal Amarpreet Singh today released the memoir of Group Captain Shubhanshu Shukla, The Second Orbit, Belief of a Man, Dreams of 1.4 Billion Hearts, in New Delhi. The book chronicles Group Captain Shukla's journey from fighter pilot to an astronaut and his historic mission to the International Space Station as part of Axiom 4. The event also commemorated the first anniversary of Group Captain Shukla's landmark Axiom 4 mission, which was launched on the 25th of June last year. Addressing the media, Chief Marshal Amarpreet Singh emphasized that the book will be a great motivator for the coming generation.
1: It is not important as to what you achieve, where you land up. It is the journey. The journey that is important. You enjoy the journey. You know, you have aims. You must be ambitious. But don't wait for that final destination to enjoy your life. Enjoy the process. Don't get locked down to only one thing in life. Ki agar wo nahi hua, to everything is over. No, it is not that.
0: In football, South Africa advanced to the knockout phase of the FIFA World Cup for the first time with a 1-0 victory over South Korea in Monterrey this morning. In men's cricket, India A were 173 for 2 in the opening session of day one of the first multi-day test match against Sri Lanka A at the Galle International Stadium in Sri Lanka when reports last came in. In the ICC Women's T20 World Cup, India will take on Bangladesh in the Group A clash at the Emirates Old Trafford in Manchester today. The match is scheduled to begin at 7 p.m. Indian time. Harmanpreet Kaur, led women in blue, are currently placed second in Group A, having won 2 out of 3 matches. Benchmark domestic equity indices were trading around 0.7% higher in the afternoon session today. The Sensex climbed 575 points to 77,566, while the Nifty jumped 173 points to 24,195 when reports last came in. And now, before we end the bulletin, the headlines once again. Samvidhan Hatya Divas being observed today. Prime Minister Narendra Modi pays homage to those who defended democratic values during the emergency. External Affairs Minister Dr. S. Jayashankar calls for stronger collaboration amid global challenges, invokes Vasudhaiva Kutumbakam at Jeju Forum in South Korea. BRICS Energy Ministers meeting begins in Gurugram under India's BRICS 2026 chairship. Powerful earthquakes strike Venezuela back-to-back, causing multiple building collapses. State of emergency declared. South Africa advanced to knockout stage of FIFA World Cup for first time, defeating South Korea 1-0 in Monterrey. And with that, we end the midday news.
2: Samayam 2 mani kaiyna 15 minute.
3: Aagashavani.
4: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 55-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, കവിത സഖി. സംവിധാനം പി എ ബിജു.
5: റസ്കോൾനിക്കോവ് എന്ന റഷ്യൻ വിദ്യാർത്ഥി രണ്ടുപേരെ കൊല ചെയ്ത കുറ്റം കൂട്ടുകാരി സോണിയയോട് ഏറ്റുപറയുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഒളിച്ചിരുന്ന് സ്വിറ്റ്ഗേലോക്ക് അത് കേട്ടു. പീറ്റേഴ്സ്ബർഗിലെ ആ കുപ്രസിദ്ധ കൊലപാതക രഹസ്യം ചോർന്നു കിട്ടിയ അയാൾ അതുവച്ച് നിക്കോവിന്റെ പങ്ങൾ ഡോണിയയുടെ വിവാഹസമ്മതത്തിന് വിലപേശുകയാണ്. മുൻപ് ഈ ചെറിയ പെൺകുട്ടിയെ സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്നയാളാണ് സ്വിറ്റ്ഗേലോക്ക് എന്നോർക്കണം. പൊന്നാങ്ങളയുടെ ജീവൻ വെച്ചൊരു തുറുപ്പ് ചീട്ട്. കളത്തിലിറക്കാൻ എന്തെങ്കിലുമുണ്ടോ ഡോണിയയുടെ കയ്യിൽ? അടുത്തെങ്ങും ആരുമില്ലാത്തൊരു രാത്രിയിൽ അയാളുടെ പൂട്ടിയ മുറിയിൽ അവൾ അകപ്പെട്ടിരിക്കുകയാണ്.
6: ഡോണിയ, നീയൊരു മാലാഖയാണ്. നിന്റെ ചേട്ടനെപ്പറ്റി നിനക്കെന്ത് തോന്നുന്നു?

0: രക്ഷിക്കാനാവുമോ?
1: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്.
0: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി ലിസയെയും.
1: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
0: അയാൾ അവളെ കൊള്ളയടിച്ചു, പണവും സാധനങ്ങളും കവർച്ച ചെയ്തു.
1: എന്നാലും എന്റെ സഹോദരന് എങ്ങനെ കൊല ചെയ്യാനും കൊള്ളയടിക്കാനും സാധിച്ചു?
0: ടോണിയ, ഈ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. സാമാന്യമായി പറഞ്ഞാൽ ഒരു കള്ളന് താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. എന്നാൽ കൊള്ളയടിക്കുന്ന മാന്യന്മാർ അത് അന്തസ്സുള്ള പണിയായിട്ടാണ് കരുതുന്നത്.
1: ഞാൻ ഇറങ്ങ.
0: ടോണിയ, നീ എങ്ങോട്ടാണ് പോകുന്നത്?
1: എനിക്കിപ്പോ തന്നെ സോണിയെ കാണണം. അവളുടെ മുറിയിലേക്ക് എങ്ങനെയാണ് പോവുക? അവൾ വന്നു കാണും.
0: എന്തായാലും രാത്രിയാവും മുമ്പ് അവൾ തിരിച്ചെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വളരെ വൈകും, വന്നില്ലെന്നും ഇരിക്കും.
1: ഓഹോ, അപ്പോ നിങ്ങൾ മനഃപൂർവ്വം നുണ പറയുകയായിരുന്നു. എനിക്കറിയാം, നുണ പറയുകയാ. എപ്പോഴും നുണ തന്നെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, ഒട്ടും വിശ്വസിക്കേയില്ല. ഒരു നുണ കൂമ്പാരം.
0: ഡോണിയ, ഡോണിയ, എന്താണിത്? സ്വയം നിയന്ത്രിക്കൂ. ഇതാ വെള്ളം, കുറച്ച് കുടിക്കൂ. എന്തിനാണ് ഇങ്ങനെ വികാരം കൊള്ളുന്നത്? ശാന്തയാകൂ, എന്നെ വിശ്വസിക്കൂ.
1: ഇല്ല, നിങ്ങൾ വഞ്ചകനാ.
0: അയാൾക്ക് സുഹൃത്തുക്കളുണ്ട്, നമ്മൾ അയാളെ രക്ഷിക്കും. ഞാൻ അയാളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നിനക്കിഷ്ടമാണ്. എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ഞാൻ അതിനുവേണ്ട കടലാസുകൾ നീക്കാം. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല.
1: ക്രൂരൻ, നീ ഞങ്ങളെ പുച്ഛിക്കുകയാണ്. മാറി നിക്ക്, മാറി നിക്കാൻ ഞാൻ പോട്ടെ.
0: നീ എവിടേക്കാണ് പോകുന്നത്?
1: ചേട്ടന്റെ അടുത്തേക്ക്. എവിടെയാണ് അദ്ദേഹം നിങ്ങൾക്കറിയാമോ? അറിയാം അല്ലേ? അല്ല, എന്റെ ഈ വാതിൽ അടഞ്ഞടക്കുന്നത്? നമ്മൾ ആ വാതിലിലൂടെയാ വന്നത്. ഇപ്പോ അത് പൂട്ടിയിരിക്കുന്നു. നിങ്ങൾ എപ്പോഴാ അത് പൂട്ടിയത്?
0: ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് നീ ഒച്ചയിടരുത്. അതൊരിക്കലും ബുദ്ധിപൂർവമായിരിക്കില്ല. ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല, സമാധാനമായിരിക്കൂ. അയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നമുക്ക് അയാളെ രക്ഷിക്കാം.
1: നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കാനാകും? നിങ്ങളുടെ വാക്കുകൾ ശരിക്കും ഞാൻ എങ്ങനെ വിശ്വസിക്കും?
0: അതെല്ലാം ടോണിയ നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിന്നെ മാത്രം.
1: എങ്ങനെ?
0: നീ, നിന്നിൽ നിന്ന് അനുകൂലമായ ഒരു വാക്ക്, ഒരു വാക്ക് മതി. എന്നാൽ തീർച്ചയായും അയാൾ രക്ഷപ്പെടും. ഞാൻ അയാളെ രക്ഷിക്കും. അവനും നീയും ഞാനും നിന്റെ അമ്മയും നമുക്കെല്ലാവർക്കും കൂടി രാജ്യം വിടാം. എന്തിനാണ് നിനക്ക് റസുമിഹിൻ? ഞാനും നിന്നെ പ്രേമിക്കുന്നു. എല്ലാത്തിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഉടുപ്പിന്റെ അറ്റം ഞാനൊന്ന് ചുംബിച്ചോട്ടെ? അത് നിന്നെ അനുവദിക്കൂ ടോണിയ. നിന്റെ വസ്ത്രാഞ്ജലം ഇളകുമ്പോഴുള്ള മർമ്മരം തന്നെ എനിക്ക് ധാരാളം. പറയൂ, വേണ്ടത് ചെയ്തോളൂ എന്ന്. എങ്കിൽ നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ഈ നോട്ടത്തിലൂടെ നീ എന്നെ കൊല്ലുകയാണെന്ന കാര്യം

0: നിനക്കറിയാമോ?
1: വാതിൽ തുറക്കൂ, ദയവു ചെയ്ത് വാതിൽ തുറക്കൂ.
0: ഈ വീട്ടിൽ ആരുമില്ല, വീട്ടുടമസ്ഥ പുറത്തു പോയിരിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചു പോകുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല.
1: താക്കോൽ എവിടെയാ?
0: എന്റെ കയ്യിൽ നിന്ന് താക്കോൽ എവിടെയോ പോയി. എത്ര ശ്രമിച്ചിട്ടും അത് കണ്ടെത്താനാവുന്നില്ല. തുറക്കാത്ത വാതിൽ,
1: ഇത് ക്രൂരതയാ. അതെ, ഇത് നിങ്ങൾ മനഃപൂർവ്വം ഒരുക്കിയൊരു കെണിയാ.
0: നീ ഇപ്പോൾ കെണി എന്നൊരു വാക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് നീ ഉറപ്പിച്ചു കാണും. സോണിയ വീട്ടിലില്ല, മറ്റാരും മുറികളിലില്ല. നിന്നേക്കാൾ ഇരട്ടി ശക്തി എനിക്കുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. നീ സ്വന്തം സഹോദരനോ ഒറ്റിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ? അല്ലെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയെ ബലാത്കാരം ചെയ്തു എന്നത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ല. കണ്ടോ, 8 അടി അകലമുണ്ട് നമ്മൾ തമ്മിൽ.
1: നിങ്ങളൊരു ചതിയനാ, ക്രൂരനാ, ദുഷ്ട. നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി.
0: നീ എന്താണ് തോക്ക് ചൂണ്ടുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ധോണിയ, എന്റെ പ്രിയപ്പെട്ടവളെ, തോക്ക് താഴെയിട്.
1: നിങ്ങൾ ഏത് നിമിഷവും എന്തും ചെയ്യും. നിങ്ങൾ ചതിയനാ.
0: ഓഹോ, അപ്പോൾ അതാണ് ഉത്തരം. കൊള്ളാം, കാര്യങ്ങളെല്ലാം പാടെ മാറ്റിമറിക്കപ്പെടുന്നു. നീ എല്ലാം എനിക്ക് വളരെ എളുപ്പമാക്കി. എന്നാൽ എവിടെ നിന്നാണ് നിനക്ക് തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റെസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
1: ഇത് നിങ്ങളുടെ തോക്കല്ല, വൃത്തികെട്ടവനെ. നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 55-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ചലച്ചിത്രഗാനങ്ങൾ, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം

ഭഗവതിപുരം എന്ന ചിത്രത്തിനു വേണ്ടി മനോകൃഷ്ണയും നിഖിൽ പ്രഭയും ഒരുക്കിയ ഗാനം കേൾക്കാം. ഗായകൻ സിദേഷ്.

ഹെല്ലോ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മയും അലക്സ് പോളും ഒരുക്കി അഫ്സൽ മഞ്ചരി സംഗീത പ്രഭു എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ജേക്സ് ബിജോയ്, ലിവിൻ സക്രിയ എന്നിവർ പാടിയ ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം ജേക്സ് ബിജോയ്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഡയലേ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ഭൂതല പ്രക്ഷേപണത്തിൽ ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റ് പരിപാടികളും.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ചെണ്ടുമല്ലി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റീഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. എലിപ്പനി ലക്ഷണങ്ങളും ചികിത്സയും. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. FM 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കട്ട് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. അടുക്കള ഔഷധങ്ങളുടെ കലവറ. ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. PP രാമചന്ദ്രൻ എഴുതിയ പട്ടാമ്പി പുഴമണലിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം സജ്നാദേവ്. 7:50 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ സമകാലികം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ

0: career guidance and adolescence counseling selente state resource person Pavittapuram Asabau higher secondary school adhyapakanumaya Abdul Latif CM samsarikkanu 8:10 Rayon Soap and Detergents Perindalmanna Cyberjalakam 8:15 Rasamukulam 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 മൈൻഡ് റീചാർജ് ലൈവ് തത്സമയ ഫോണിൻ പരിപാടി 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം 9:30 മൈലാഞ്ചി മുഞ്ച് അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ പത്ത് മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഫുട്ബോൾ ബീറ്റ്സ് ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം 11:00 ഗാനാഞ്ജലി 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 12:10 ഇഷൽ 12:25 ജാലകം 12:40 പ്രകാശധാര 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പഴം പച്ചക്കറി വില നിലവാരം ചലച്ചിത്ര ഗാനങ്ങൾ 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 2:30 ചലച്ചിത്ര ഗാനങ്ങൾ 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 3:00 നാടകഗാനങ്ങൾ 3:30 മൈലാഞ്ചി മുഞ്ച് 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാല് മണിപ്പൂക്കൾ 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ ഇതിൽ 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം 6:50 വയലും വീടും എന്നിവ കേൾക്കാം ഇന്നലെയും ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം
2: ഇയർബഡ് സ്പീക്കർ സ്മാർട്ട് വാച്ച് ഹോം തിയേറ്റർ പ്ലേ സ്റ്റേഷൻ കീബോർഡ് മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ
1: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ
3: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം
6: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി
7: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിറ്റാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺസ് കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ
7: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം നോ കോസ്റ്റ് EMI 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
8: പിറ്റാപ്പിലിൽ ഏജൻസീസ്
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ
10: FM പ്രധാന വാർത്തകൾ
0: അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഈ മാസം 30 അവസാനിക്കും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നാളെ കവടിയാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി

0: വെനിസ്വേലയിലെ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ഇന്റർപോളി കലോത്സവം കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ചു. 63 പോളിടെക്നിക്കുകളിൽ നിന്നായി 2542 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു. 2026 ദേശീയ അധ്യാപക അവാർഡിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അപേക്ഷ ക്ഷണിച്ചു. ദേശീയ അവാർഡ് പോർട്ടൽ വഴി ഓൺലൈനായി അടുത്തമാസം 10 വരെ നാമനിർദ്ദേശങ്ങൾ നൽകാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
10: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
9: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ്, എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
10: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
9: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
0: ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1636 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
13: ട്രെയിൻ സമയം.
14: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
15: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പം എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
14: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
15: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
14: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
15: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
16: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
15: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
16: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
17: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ఆకాశవాణి 102.7 మంజీరి ఎఫ్ఎం. డైలేసాంగ్ తల్సమయ ఫాని ചലച്ചിത്രഗാന പരിപാടി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി ഡയൽ ചെയ്യുക. ഡയൽ ചെയ്യേണ്ട നമ്പറുകൾ 04832950300, അല്ലെങ്കിൽ 04832950800. എന്നാൽ നമുക്ക് ആരംഭിക്കാം, സ്വീകരിക്കാം ആദ്യ ശ്രോതാവിനെ. നമസ്കാരം.
1: നമസ്കാരം.
0: ഡയലേസോങ്ങിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഷാജി കൂറ്റനാട്.
0: ഷാജി കൂറ്റനാടിൽ നിന്നും. എന്തൊക്കെയുണ്ട് വിശേഷം ഷാജി?
1: എന്റെ വിശേഷങ്ങളാണ്.
0: എന്ത് ചെയ്യണു?
1: ഒരു ടൈലർ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു.
0: ഇന്നുണ്ടോ?
1: ആ ഉണ്ട്, കടയിലാണ്.
0: കടയില് സുഖമായിട്ട് പോണു?
1: ആ സുഖമായിട്ട് പോണു.
0: ഊണൊക്കെ കഴിച്ചു?
1: ഊണൊക്കെ കഴിച്ചു. വന്നു
0: വന്നു. അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേൾക്കാന്ന് വിചാരിച്ചു. ആരൊക്കെ ഉണ്ട് വീട്ടില് ഷാജി?
1: വീട്ടില് ഭാര്യ, മോന്.
0: കുട്ടി എത്രയില്?
1: ആറാം
0: ക്ലാസ്സില്. അപ്പൊ ഇന്ന് ഒഴിവൊന്നുമില്ല, ഇന്നത്തെ ഒഴിവ് നാളത്തേക്ക് മാറ്റിയില്ലേ? അതെ. അപ്പോ ഏത് പാട്ടാണ് വേണ്ടത് ഡയലേ സോങ്ങിൽ? പൂക്കാലം വരവായി. ആ ജി വേണുഗോപാൽ പാടിയ ഗാനം അല്ലേ? അപ്പോ ആ പാട്ട് കേക്കാം. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം അറിയിക്കൂ. ഓ, അറിയിച്ചേക്കണം. അപ്പൊ ശരി എന്നാ, അപ്പൊ പാട്ട് കേക്കാം.
1: ഓക്കെ
0: ഓക്കെ.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭമഴ 4-day sale മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
3: ഹലോ.
4: ഹലോ, നമസ്കാരം മാഡം.
3: ഡയലി സോങ്ങിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഞാൻ ഈ കൊയിലാണ്ടി കൊല്ലത്തു നിന്നും പിഷാരിയാവിന്റെ അടുത്തില്ല, സജി എന്ന് പറഞ്ഞാളാണ്.
3: സജി കൊയിലാണ്ടിയിൽ നിന്നും അല്ലേ?
4: കൊയിലാണ്ടി ആ കൊല്ലം.
3: ആ കൊല്ലം. ആ അപ്പൊ നമ്മുടെ കോഴിക്കോട് ഭാഗം.
4: അതെ, കോഴിക്കോട് ഭാഗം ജില്ലയിൽ.
3: അപ്പൊ കൊല്ലം എന്ന് പറഞ്ഞാൽ മറ്റൊരു നമ്മുടെ ഒരു കൊല്ലം ഡിസ്ട്രിക്ട്. അപ്പൊ പിഷാരിക്കാവ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, വേഗം മനസ്സിലായി. അമ്പലത്തിന് അടുത്താണോ? കോള് കട്ടായി. എന്തൊക്കെയായാലും നമുക്കൊരു ഗാനം കേൾക്കാം, അദ്ദേഹത്തിന് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പ്രിയംവദ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയും യേശുദാസും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വിദക്ഷിണാമൂർത്തി.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാബ്മറ ഫോർ ഡേ സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM-ൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്നത് ഡയലെ സോങ് തത്സമയ ഫോണിംഗ് ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി ഡയൽ ചെയ്യൂ. ഡയൽ ചെയ്യേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി: 04-83-295-300, അല്ലെങ്കിൽ 04-83-295-800. ഡയലേ സോങ്ങിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഡയലേ സോങ്ങിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? ആ ഹലോ, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വല്ലാത്ത കേക്കലാണ് കേൾക്കുന്നത്. വഴിക്കടവിൽ നിന്നും റേഡിയോയുടെ അടുത്ത് നിന്ന് നീങ്ങി നിൽക്കോ. രേഖ, വഴിക്കടവിൽ നിന്ന്. അങ്ങോട്ട് പോരണം, കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി നിന്നോളൂ റേഡിയോയുടെ അടുത്ത്.
3: ഞാൻ പോകുന്നു മാഡം, ഞാൻ പോകുന്നു. മാഡത്തിന്റെ പേരെന്താ?
2: എന്റെ പേര് ശ്രീജ.
3: അതെ,
2: പിന്നെ
3: ഞാൻ കുറെ ആയി വിളിക്കുന്നു. ഞാന് മുന്നി വേമൊരു സാറിന് വിളിച്ചായിരുന്നു, പിന്നെ ചിത്രമഞ്ജരിക്ക് വിളിച്ചായിരുന്നു. അന്ന് ജയമാടത്തിന് കിട്ടി, രണ്ടു പ്രാവശ്യം കിട്ടി ജയമാടത്തിയാണ്. വളരെ സന്തോഷം ഉണ്ടായില്ലേ മാഡത്തോട് ആദ്യമൊരു സംസാരം.
2: അതെ, ആദ്യമായിട്ടാണ് സംസാരിക്കണേ. ഹലോ, ആ പറഞ്ഞോളൂ.
3: മാഡത്തോട് ആദ്യമായിട്ട് സംസാരിക്കുകയാണെന്ന് പറയാം.
2: അതെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ. മഴ ഇപ്പൊ ഒന്ന് കാറ്റൊക്കെ നന്നായിട്ട് വീശണ്ട്. മഴയൊക്കെ പതുക്കെ പെയ്യണോ പെയ്യണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട്.
3: നല്ലൊരു മഴ പെയ്തു ചോർന്നിട്ടേ ഉള്ളൂ.
2: ആണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യാണ്? എന്ത് ചെയ്യാലേക്കാം?
3: വീട്ടമ്മയാണ് മാഡം.
2: ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ.
2: ആ അങ്ങനെ സന്തുഷ്ടമായിട്ട് പോണു.
3: ആ അങ്ങനെ സന്തുഷ്ടമായിട്ട് പോണു. മഞ്ചേരി ഫമ്മാണ് ഏക ഒരു ആശ്രയം.
2: അതെ, ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ മഞ്ചേരി FM ഇങ്ങനെ കേട്ടുകൊണ്ടേ.
3: മഞ്ചേരി ഫമ്മിന്റെ ഒരു ആരാധകയാണ് ഞാൻ കുറെ വർഷങ്ങളായിട്ട്.
2: അപ്പൊ ഞങ്ങൾക്ക് അത് ഏറെ സന്തോഷമാണ്. അങ്ങനെയുള്ളവരോട് വർത്താനം പറയാൻ തന്നെ രസമാണ്.
3: അതെ, മഞ്ചേരി FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും നല്ല അറിവുകളും എല്ലാതും തരുന്നത് മഞ്ചേരി FM കൂടിയാണ്. നമ്മൾ രാവിലെ ആയാൽ അത് വെച്ചിട്ടുള്ള പരിപാടിയുള്ളൂ.
2: ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും.
3: അറിയാൻ പറ്റും എല്ലാ. ഇപ്പൊ ഫുട്ബോൾ കണ്ടില്ലെങ്കിലും
2: ആരാധികയാണ്
3: ഞാന്.
2: ഫുട്ബോൾ മെസ്സിയുടെ ആരാധികയാണ്.
3: മെസ്സിയുടെ ആരാധികയാണ്. പക്ഷേ ഫുട്ബോള് കാണലൊന്നുമില്ല, TV ഇല്ലാത്തോണ്ട് കാണലില്ല. എന്നാലും എനിക്ക് മെസ്സി വളരെ അധികം ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ.
2: ഫുട്ബോൾ ബീറ്റ്സ് കേട്ടാ മതി, 10:30
3: ആ കേക്കലുണ്ട്. ഇന്ന് ഞാൻ കേക്കലുണ്ട്. ഞാൻ ആ പരിപാടി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഇതാട്ടോ. ഞാന് ജയാമേഡ ഉണ്ടായിരുന്നു, നല്ല ഇതാണ്. അവരുടെ എല്ലാ അവതാരകരും നല്ല സൂപ്പറാണ്. എനിക്ക് ഇഷ്ടമാണ് മഞ്ചേരി ഫമ്മയോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും നല്ലൊരു എനർജി കിട്ടുന്ന കാര്യം. അപ്പൊ ഇപ്പൊ അമ്മ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അവിടെ മഞ്ചേരി പങ്കെടുത്തിരുന്നു. അമ്മ സ്റ്റുഡിയോയിലൊക്കെ വന്ന് അമ്മച്ചേച്ചി പരിപാടിയൊക്കെ പങ്കെടുത്തിരുന്നു. അങ്ങാടിപ്പുറത്ത് അമ്മച്ചേച്ചി എന്ന് പറഞ്ഞു. ഞാന് അവരിപ്പോ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പൊ. എന്താച്ചാ, എനിക്ക് എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി മാഡം. അച്ഛൻ മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു, 22 വർഷം കഴിഞ്ഞു. അമ്മ മരിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. ഇപ്പൊ എനിക്കൊരു അമ്മയെ കിട്ടിയ സന്തോഷത്തിലാണ് ഞാന്. എനിക്കിപ്പോ 5 ആങ്ങളമാരാണുള്ളത്. പിന്നെ അച്ഛനും അമ്മയും ചേച്ചി അനിയത്തിയൊന്നുമില്ല. ഞാനൊരു 8 മോളുള്ളൂ. ഞാന് 6-ാമത്തെ ഒരു മോളാണ്.
2: അതെ, 5 ആങ്ങളമാരുടെ പൊന്നാര പെങ്ങളാണ്. അതിപ്പോ ഭാഗ്യം വരെ ഇല്ല കേട്ടോ.
3: ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഭാഗ്യം തന്നെയാണ് മാഡം. നമുക്ക് അവിടെ പറയാനൊരു ഭാഗ്യം തന്നെയാണ് അത്.
2: കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ട് നടന്നോളും.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്കൊരു അസുഖമോ കാര്യങ്ങളൊക്കെ വന്നാലും അവരെ സഹായവും സഹകരണവും ഒക്കെ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ. പിന്നെ എന്റെ അമ്മയ്ക്കും തന്നെ ആണ്, 5 ആങ്ങളമാരാണ് അമ്മയ്ക്കും. അമ്മയ്ക്ക് എനിക്ക് 5 അമ്മാവന്മാരാണ്.

0: അതെ, അതേ പാരമ്പര്യം എനിക്കും കിട്ടി. എനിക്ക് അഞ്ചാങ്ങളമാരാണ്. ചേച്ചി അനിയത്തി, ചേച്ചി അനിയത്തി ഒന്നുമില്ല, ഒരു വിഷമമുണ്ട്.
1: എന്നാലും അഞ്ചേട്ടത്തിമാരുണ്ടല്ലോ.
0: ഓ, അഞ്ചേട്ടത്തിമാരുണ്ട്. അഞ്ചേട്ടത്തിമാര് സൂപ്പർ ഏട്ടത്തിമാരാണ്, കുഴപ്പമില്ല.
1: പിന്നെ എന്ത് വേണം, അഞ്ച് ചേച്ചിമാരുണ്ട്, അഞ്ച് ഏട്ടന്മാരുണ്ട്.
0: ഓ, തീർച്ചയായിട്ടും. അതെ അതെ. അപ്പൊ പിന്നെ എനിക്ക് മേഡത്തോട് സംസാരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് മേഡം. ഞാൻ മേഡത്തെ കേൾക്കുമ്പോ എപ്പോഴും വിചാരിക്കുമെന്ന് മേഡത്തോട് സംസാരിക്കണം എന്തായിരുന്നു, എന്താ ഒരു വഴി. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചു നോക്കിയതാണ്. അപ്പൊ മറ്റൊരു കോളിലായതുകൊണ്ട് പിന്നെ കിട്ടിയ. അപ്പൊ തൽക്കാലം ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടി നീച്ചതാ, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കിയതാ.
1: എന്താണ് സ്പെഷ്യൽ ചായക്ക്?
0: ഉണ്ട് മേഡം, പഴം ഉണ്ട്, പിന്നെ ബേക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും.
1: അതെ.
0: മേഡം വരണോ?
1: ഓ, ഞാൻ വരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോരാം.
0: ഓ, സന്തോഷം സന്തോഷം. എന്നാലും എല്ലാവരുടെ അന്വേഷണം പറയണം കേട്ടോ.
1: പറയാം. അപ്പൊ പാട്ട് ഏതാണെന്ന് കൂടി പറഞ്ഞോളൂ.
0: പാട്ട് പിന്നെ കടുവേറ്റ ആയിക്കോട്ടെ, പാലാപ്പള്ളി ആയിക്കോട്ടെ.
1: ഓ യെസ്, പാലാപ്പള്ളി.
0: എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് മേഡം. ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം. എന്റെ ഏട്ടന്റെ മോളെ സീനിയർ ആയിരുന്നു ഈ അതിൽ നരകര എന്ന്
1: പറഞ്ഞത്.
0: പി എസ് സിക്ക് പഠിച്ചപ്പോ അവര് സീനിയർ ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ഇതിൽ വെച്ച് എനിക്ക് പാട്ടിക്ക് വളരെയധികം ഇഷ്ടമാണ്. എന്താണ് ആ സിനിമയുടെ ഇതൊന്നും എനിക്കറിയില്ല, എനിക്ക് ആ പാട്ട്
1: വളരെയധികം ഇഷ്ടമാണ്.
0: പൃഥ്വിരാജിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നായകനെനിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞാൻ എന്താ പറയാ, അത് വെക്കുമ്പോ ഇവിടെ കൈ തുടങ്ങും.
1: ആയിക്കോട്ടെ, അപ്പൊ
0: കളിച്ചോളൂ.
1: വീട്ടിലെല്ലാവരോടും, അഞ്ചേട്ടന്മാരോടും ഏട്ടത്തിമാരോടും എല്ലാവരോടും അന്വേഷണം അറിയിക്കൂ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മേഡം.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭ മഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: ഹലോ,
4: ഹലോ,
3: ഡാലി സോങ്ങിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: അബ്ദുള്ള.
3: എവിടുന്ന്? റേഡിയോയുടെ അടുത്താണ് നിക്കണേ. കൊറച്ച് വിട്ടിട്ടില്ല, കൊറച്ചും കൂടിയും വിടണം. കൊറച്ചും കൂടി നീങ്ങിക്കോ, നീങ്ങിക്കോ, നീങ്ങിയോ? ഇത്തിരി കൂടി നീങ്ങണം, ഒരു ഇത്തിരി കൂടി നീങ്ങിക്കോളൂ. നീങ്ങിയില്ലേ? ആ, ഇപ്പൊ റെഡിയായി, ഇപ്പൊ ശബ്ദം ശരിയായി. എന്ത് ചെയ്യണു?
4: ഡ്രൈവറായിരുന്നു.
3: ബസ്സില്?
4: പോകുന്നില്ല.
3: എന്താ ബസ്സിൽ പോവാത്തേ? എന്തോ
4: സുഖമില്ല.
3: എന്ത് പറ്റി?
4: വീണോ?
3: എത്ര നാളായി ഇപ്പോ?
4: 5, 6, 7 മാസമായി.
3: 7 മാസമായി. എന്നത്തേക്ക് പോവാൻ പറ്റും എന്ന് പറഞ്ഞു?
4: അതും പറഞ്ഞിട്ടില്ല. ശരിക്കും വേദന ശരിക്കും സുഖമായിട്ടില്ല.
3: ആ, സുഖമായിട്ടില്ല. 1-2 മാസത്തിനകം സുഖമാവുമായിരിക്കും അല്ലേ? അപ്പൊ തിരിച്ചു പോവാം നമുക്ക്. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
4: വീട്ടില് ഭാര്യ, 3 കുട്ടികളാ.
3: കുട്ടികളൊക്കെ?
4: ഒരു ആൺകുട്ടി, 2 പെൺകുട്ടികളും. പെൺകുട്ടികളെ കൊടുത്തി അവരൊക്കെ അവര് കൊടുത്തച്ച വീട്ടില്.
3: വീട്ടില്
4: ആൺകുട്ടി, ആൺകുട്ടി ജിസാനിലാണ്. ജിസാൻ
3: ഗൾഫിലാണ്. അപ്പൊ ഇനി എന്നാ വരിക? മോൻ എന്നാ വരിക?
4: വന്നു പോയിട്ട് 6-7 മാസമായിട്ടുള്ളു. വന്നു പോയിട്ട്?
3: അപ്പൊ വർഷത്തിൽ ഒരിക്കല് വരുവോ?
4: ഇല്ല, 2 വർഷം കൂടുമ്പോ.
3: 2 വർഷം കൂടുമ്പോ വരും.
4: ജിസാനിൽ അവിടെ ഡ്രൈവറാണ്.
3: അപ്പോ നമ്മളുടെ അസുഖമൊക്കെ ഇപ്പൊ വേഗം മാറും. ഇപ്പൊ ഇതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോവാൻ ബസ്സില്. പിന്നെ നാളെ മുഹറം, നോമ്പൊക്കെ ഉണ്ടോ? ഇന്ന് നോമ്പായിരുന്നല്ലേ. അതൊന്നും കുഴപ്പമില്ലാന്ന്. ഇത് മാറിക്കഴിഞ്ഞാ അങ്ങോട്ട് പോവാൻ പറ്റുന്ന, അങ്ങനെയല്ലേ? പോവാൻ പറ്റൂന്നേ. എന്താ അങ്ങനെ പറയണേ? ഒരു അസുഖം വന്നു, അതങ്ങട്ട് മാറിക്കഴിഞ്ഞാ നമുക്ക് പിന്നെ പൂർവാധികം ശക്തിയോടെ നമ്മള് പോണ്ടേ? അസുഖമൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. നമ്മളതിനെ മൈൻഡൊന്നും ചെയ്യണ്ട, അതിന്റെ അതിൻ്റെതായ വഴിക്ക് വിടുക. നമ്മുടെ വേദന മാറിക്കഴിഞ്ഞാ നമ്മൾ ഇറങ്ങുക, കണ്ണും പൂട്ടി. അങ്ങനെയല്ലേ? അല്ലാതെ അസുഖത്തിന് നമ്മൾ അങ്ങനെ പ്രാധാന്യം കൊടുത്ത അസുഖം നമ്മളെ കയറി ഭരിക്കും. അത് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അപ്പൊ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഇക്ക ഓക്കെ ആവും. എന്നിട്ട് ഇക്ക അങ്ങോട്ട് പോകും അല്ലേ? എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് വിളിക്കുകയും വേണം പോയി എന്ന് പറഞ്ഞ്. എന്റെ വീട് മഞ്ചേരി. അങ്ങനെയല്ല, നമ്മുടെ മഞ്ചേരി ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കളും കേട്ടോണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ

0: സന്തോഷാവും ഒക്കെ പോവാന്നറിയാണെങ്കിൽ.
1: ആ
0: അപ്പൊ പോവുമ്പോ എന്നിട്ട് നമ്മളെ ഒന്ന് വിളിക്കുകയും വേണം പോയി എന്ന് പറയാൻ. ഓക്കെ. ആ അപ്പൊ ഏത് പാട്ടാ വേണ്ടേ? ആ അതിലെ ആ യേശുദാസ് പാടിയത്. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം അറിയിക്കൂ. അപ്പൊ നല്ലൊരു ഹാപ്പി മുഹറം നാളത്തേക്ക്. ആ എന്നിട്ട് നമ്മൾ ഇനി വേഗം അസുഖമൊക്കെ മാറി നമ്മൾ വേഗം പോണു.
1: ആ
0: അപ്പൊ ശരി, പാട്ട് കേൾക്കാം. ഓക്കേ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
0: ഹലോ,
2: ഹലോ,
0: ഡയലേ സോങ്ങിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: നമസ്കാരം. റേഡിയോയുടെ അടുത്തുനിന്ന് നീങ്ങിക്കോളൂ. വേഗം നിന്നോളൂ. പതുക്കെ പതുക്കെ. ആ, എനിക്ക് ഇപ്പോഴൊക്കെ ശബ്ദം കേൾക്കണ്ട. റേഡിയോയുടെ ശബ്ദം ഞാൻ കേൾക്കണേ.
2: ഇപ്പൊ
0: ഇനി ഒരിത്തിരി കൂടി നീങ്ങണെന്നാ തോന്നണേ.
2: ഇത്തിരി നീങ്ങണം.
0: ആ, കുറച്ചുകൂടി നീങ്ങിക്കോ.
2: ഒരു ബിൽഡിങ്ങിന്റെ ഇപ്പുറത്തായിട്ട് വന്നു.
0: എന്നാ ഓക്കെ. ആ, ഇപ്പൊ കുഴപ്പമില്ല.
2: ആ,
0: പേര്
2: ശിവൻ. ശിവൻ. ശിവൻ.
0: ശിവൻ.
2: ആ,
0: സ്ഥലം എവിടെയാ?
2: പൂച്ചേങ്ങൽ. പൂച്ചേങ്ങൽ. തൃപ്പനച്ചി.
0: തൃപ്പനച്ചി ഭാഗം. ഇപ്പൊ തൃപ്പനച്ചി ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: അതെ.
0: ആ,
2: ഞങ്ങളവിടെ ഒരു കുറച്ച് ദൂരം പോകണം.
0: ആ, കുറച്ച് പോകണം. ആ, പിന്നെ എന്ത് ചെയ്യുന്നു ശിവൻ?
2: ഞാൻ ടൈലറ.
0: ആ, കുറച്ചു കാലമായോ? സ്വന്തമായിട്ടാണോ അതോ?
2: സ്വന്തമായിട്ട്. സ്വന്തമായിട്ട്.
0: ആ, ഇപ്പൊ കടയിൽ നിന്നാണോ?
2: ആ, കടയിൽ നിന്നാണ്.
0: എങ്ങനെയുണ്ട് വർക്കൊക്കെ?
2: കുഴപ്പമില്ല. വ്യത്യാസം ഇങ്ങനെ പോകുന്നുണ്ട്.
0: ആ, ഇപ്പൊ ഇതിന്റെ ഒക്കെ യൂണിഫോമിന്റെ ഒക്കെ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ടാവും അല്ലേ?
2: ഇല്ല, ഇപ്പൊ യൂണിഫോമിന്റെ വർക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
0: ആ, കുറച്ചും കൂടി ഉണ്ടാവും. ഇനിയിപ്പൊ പ്ലസ് വൺ ഒക്കെ വരികയാണല്ലോ അല്ലേ? പ്ലസ് വൺ ഒക്കെ വരുമ്പോ വീണ്ടും വർക്ക് തുടങ്ങണം.
2: കുറച്ചും കൂടി ഉണ്ടാവും എല്ലാവരും.
0: ആ,
2: പിന്നെ മൂന്നാല് പേരുണ്ട്.
0: മൂന്നാല് പേരുണ്ട്. എത്ര നാളായി തുടങ്ങിയിട്ട്?
2: അയ്യോ, ഇത് ഒരുപാടായി.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഭാര്യണ്ട്, രണ്ട് മക്കള്.
0: കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണോ?
2: ഓ, എല്ലാരും സുഖമായിട്ട്.
0: പഠിക്കുക?
2: അല്ലല്ല, ജോലി. എല്ലാരും
0: ജോലി. എവിടെയാ? നാട്ടിൽ തന്നെയാണോ?
2: ആ, ഒരാള് ബാംഗ്ലൂരാണ്. ഇപ്പൊ നാട്ടിൽ ഹോം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനി ബാംഗ്ലൂരാ.
0: ബാംഗ്ലൂരാണ്. വർക്ക് ഫ്രം ഹോം ആണ് അല്ലേ?
2: ആ, വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ ഒരാള് സ്കൂളിൽ പോവാണ്. ടീച്ചർ
0: എവിടെ?
2: അത് എടവണ്ണപ്പാറ.
0: എടവണ്ണപ്പാറയില്. അവിടെ പോവാണ്.
2: എന്റെ വയസ്സ് അംഗനവാടിയില്.
0: ആ, പോണ്ട്. അപ്പൊ എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ട്.
2: ആ, എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ട്.
0: ആ, ഇന്നിപ്പൊ മുഹറാന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് മുഹറം നാളത്തേക്ക് അല്ലേ മാറി. നാളത്തേക്ക് അവധി മാറി. അപ്പൊ അങ്ങനെയൊക്കെ.
2: പിന്നെ മകന്റെ കാര്യണ്ട്.
0: ആ,
2: ബാങ്ക് പോലാണ്. ബാങ്കില്.
0: ബാങ്കില്. ഓ, പോവാണ്. അങ്ങനെ അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോണു കാര്യങ്ങള്. പിന്നെ ഫുട്ബോളൊക്കെ കാണാറുണ്ടോ?
2: അത്
0: പുലർച്ചെയാണല്ലോ. ഒന്നരക്ക്, നാലരക്ക്, മൂന്നരക്ക് ഒക്കെയല്ലേ
2: സമയം. ശരിയാവില്ല.
0: അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
2: ആറാം തമ്പുരാനിലെ ഒരു പാട്ട്.
0: ഏത് പാട്ടാ?
2: ഹരിമുരളി രമൻ. ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്.
0: ആ, പറഞ്ഞോളൂ.
2: ഷോപ്പിൽ വർക്ക് ചെയ്യുന്നേ സംഗീത, റോബി, ഉണ്ണികൃഷ്ണൻ, രമ്യ പ്രദീപ്.
0: അങ്ങനെ എല്ലാവർക്കും.
2: ഇവിടെ വയസ്സിലും കൂടെ നളിനി.
0: നളിനി. ആ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
2: ഓക്കെ.
0: അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കൂ. വീട്ടിലെല്ലാവരോടും, ഷോപ്പിലെല്ലാവരോടും.
2: ഓക്കെ.
0: ഓക്കെ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM ൽ പ്രിയരെ, നിങ്ങൾ കേൾക്കുന്നത് ഡയലേസോങ്. ഡയലേസോങ്ങിൽ അടുത്ത ശ്രോതാവിനെ സ്വീകരിക്കാം. ഹലോ. ഹലോ, റേഡിയോയുടെ അടുത്ത് തന്നെ വേഗം മാറിക്കോളൂ. ഭയങ്കര ഹലോ ആ ഇവിടെ കേൾക്കുന്നത്. ആ നന്നായിട്ട്. അതേ, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറിക്കോ. മാറണില്ല, മാറിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഒട്ടും കേക്കാൻ പറ്റണില്ല. ശരിക്കും മാറിക്കോ. ആ നെടുങ്ങോട്ടുപുറം. ആ നെടുങ്ങോട്ടൂര്. ആ കുറച്ചും കൂടി അങ്ങോട്ട് റേഡിയോയുടെ അടുത്ത് നിന്ന് നീങ്ങിക്കോ. റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ റേഡിയോയുടെ പ്രശ്നമുണ്ട്. ആ പേരെന്താ? പുഷ്പ. ആ എന്ത് ചെയ്യണു പുഷ്പ? ആ പോയി പോവാണ്. ആ അപ്പൊ ഏത് പാട്ടാ വേണ്ടെന്ന് പറഞ്ഞോളൂ. ഏത് നിമിഷം വേണമെങ്കിലും കട്ടാവും, എന്നിട്ട് നമുക്ക് വർത്താനമൊക്കെ പറയാം. ആ ഏത് പാട്ടാ വേണ്ടേ? ആ ഉണരുമീ ഗാനം അല്ലേ. ആ വേണുഗോപാൽ പാടിയത്. ആ മൂന്നാം പക്കത്തിലെ പാട്ടല്ലേ. ആരൊക്കെയുണ്ട് വീട്ടില്? അത് ഓ എന്റെ അമ്മോ, നല്ല രസമുണ്ട് സംസാരിക്കാനായിട്ട്. കേൾക്കുന്നവർക്ക് നല്ല രസമുണ്ടാവും. എന്താന്ന് വെച്ചാലേ, ഭയങ്കര ഒരു ശബ്ദം റേഡിയോ കൂടെ. അങ്ങ് റേഡിയോ അടുത്ത് നിക്കണതും റേഞ്ചില്ലായ്മ എല്ലാം കൂടി. കൊറേ വിളിച്ചിട്ടാ കിട്ടണേ അല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ആ
0: എന്ത് ചെയ്യുന്നു മക്കളൊക്കെ? ആ ആ എട്ടക്കുട്ടികളാണ്. ആ അപ്പൊ നല്ല രസമുണ്ടാവും അല്ലേ വീട്ടില്. എത്രയായി? ഓ അങ്ങനെ. അപ്പൊ നമുക്ക് ഈ പാട്ട് അങ്ങോട്ട് കേൾക്കണതാ ഏറ്റവും നല്ലത്. ഞാനിങ്ങനെ ഊഹിച്ച വർത്താനം പറയണേ. അപ്പൊ പുഷ്പയെ വളരെ സന്തോഷം വിളിച്ചതില്. എല്ലാവരോടും അന്വേഷണം പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ.

0: ஹலோ ഹലോ ഡയലേ സോങ്ങിലേക്ക് സ്വാഗതം. ഇതാരാണ് ഡയലേ സോങ്ങിൽ?
1: ഇത് നിലമ്പൂരിൽ നിന്നാണ്.
0: നിലമ്പൂരിൽ നിന്ന് ആരാണ് നിലമ്പൂരിൽ?
1: പ്രിയ.
0: പ്രിയ പ്രിയ പ്രിയ എന്നല്ലേ പറഞ്ഞേ?
1: അതെ, പ്രിയ എന്നാണ് പേര്.
0: എന്ത് ചെയ്യണു പ്രിയ?
1: ഞാൻ ടൈലറാണ്.
0: ടൈലറാണ്? എങ്ങനെ, സ്വന്തമായിട്ട്?
1: സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തയ്ക്കുക.
0: വീട്ടിലിരുന്നാണ്. ആരെങ്കിലും സഹായിക്കാനൊക്കെ ഉണ്ടോ?
1: സഹായിക്കാൻ അങ്ങനെയൊന്നുമില്ല, മോളുണ്ട്.
0: അത്രേ ഉള്ളൂ. അതൊന്നും മതിയല്ലോ. മോള് എത്ര പഠിക്കുകയാണോ ഇപ്പോ?
1: മോള് പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പൊ
0: പ്ലസ് ടു കഴിഞ്ഞു. അപ്പൊ അതായത് ഡിഗ്രിക്ക് ഇപ്പൊ ഇത് വന്നു, അലോട്ട്മെന്റ് ഒക്കെ വന്നു തുടങ്ങി അല്ലേ?
1: ഡിഗ്രിക്കല്ല പോകുന്നത്, മോള് ഫാഷൻ ഡിസൈനിങ് എടുത്ത് പഠിക്കാൻ
0: വേണ്ടിട്ടാണ്. എവിടെ?
1: ലിഫ്റ്റില്, നമ്മുടെ കണ്ണൂര്.
0: കണ്ണൂര്.
1: എക്സാം ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്.
0: അപ്പൊ അത് ആവണുള്ളൂ. അതിന്റെ റിസൾട്ട് ആയിട്ടില്ല.
1: റിസൾട്ട് വന്നു, എൻട്രൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് അവിടെ അപ്ലൈ ചെയ്യണം.
0: അപ്പോയിന്റ്മെന്റ്
1: കിട്ടാൻ വേണ്ടിട്ട് നമ്മള്
0: അതാവാനാണ്.
1: ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങള്
0: മോള് മാത്രമേ ഉള്ളൂ?
1: മോളും ഒരു മോനും ഉണ്ട്. മോൻ 6-ാം ക്ലാസ് പഠിക്കുന്നു.
0: അങ്ങനെ
1: അങ്ങനെ പോകുന്നു.
0: പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയും.
1: വേറെ വിശേഷങ്ങൾ പറയാൻ സമയമില്ലല്ലോ, എന്റെ ലാസ്റ്റ് കോൾ അല്ലേ.
0: അതെ, ഞാനത് പറയാൻ വന്നപ്പോഴേക്കും ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞല്ലേ.
1: കുറെ വിശേഷങ്ങളൊന്നും പറയാനോ, അതുകൊണ്ട് നേരം കിട്ടുന്നില്ല.
0: അതെ, ശരിക്കും ലാസ്റ്റ് കോളാണ്. ഇപ്പൊ 52 ആയി. അപ്പൊ ഒരു പാട്ട് കേൾക്കാനുള്ള

0: ഒരു പാട്ട് കുറച്ചൊക്കെ നമുക്ക് ആസ്വദിക്കാം. അത്ര തന്നെ
1: എന്നാലും
0: നമുക്കതല്ല, നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു, അത് വലിയൊരു സന്തോഷമാണ്. മഞ്ചേരി എഫ് എം എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം രാവിലെ തൊട്ട് ഞാനിത് എന്താ പറയാ, ഇത് രാവിലെ ഓണാക്കി വെക്കും. നമ്മള് ടൈലറിങ് അല്ലേ, അപ്പൊ നമുക്കിത് എപ്പോഴും കേട്ടോണ്ടേ
1: ഇരിക്കാമല്ലോ.
0: പിന്നെ അതിന്റെ ഇടയ്ക്ക് ആ 2 മണിക്കുള്ള ഒരു ബ്രേക്ക് സമയം ഉണ്ടല്ലോ, വാർത്തയുടെ സമയത്ത് വേഗം ഫുഡ് കഴിച്ചു വരും,
1: പിന്നെ തുടർനാടകം കേൾക്കാം.
0: തുടർനാടകം കേൾക്കാനും വേണ്ടിട്ടൊക്കെ. അപ്പൊ ആ സമയത്ത് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും.
1: അല്ല, ഭക്ഷണം എല്ലാം ഒരു ചിട്ടയായിട്ട് അങ്ങനെ പോകും, ഇത്
0: കേട്ടോണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ക്ലോക്കിൽ നോക്കേണ്ട ആവശ്യം വരുന്നില്ല, റേഡിയോയിൽ തന്നെ അവര് പറഞ്ഞുതരുമല്ലോ ഓരോ കാര്യങ്ങള്. ചിലപ്പോ ചില കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളും ചിലത് നോട്ട് ചെയ്യാനുള്ളത് അപ്പൊ തന്നെ, എവിടെയാ ബുക്ക് ഇരിക്കണം, ആ ബുക്കിൽ അല്ലെ ഭിത്തിയിലൊക്കെ നോട്ട് ചെയ്ത്, പിന്നെ മനസ്സിലാവില്ല ഇത് ഏതിന്റെ നമ്പറായിരുന്നു, ഇത് ആരുടെ ആയിരുന്നു ഒന്നും മനസ്സിലാവില്ല.
1: ഒരു ബുക്ക് അടുത്ത് സൂക്ഷിച്ചാൽ മതി, അങ്ങനെയാണെങ്കിൽ സുഖമായി.
0: അല്ല, ചിലപ്പോ നമ്മള് ചില സമയത്ത് ചിലരുടെ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, നമ്മള് വിചാരിക്കില്ല, പറഞ്ഞു തരുന്ന വിചാരിക്കില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ നമുക്കൊരു പ്രസീതാന്ന് പറഞ്ഞിട്ടൊരു യോഗ ചെയ്യുന്ന മാഡത്തിന്റെ നമ്പർ, അത് ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് എഴുതേണ്ട ആവശ്യം വന്നില്ല. വിളിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല, ഒരാവേശമാണ്.
1: അപ്പൊ പാട്ട് വേഗം പറഞ്ഞോളൂ.
0: പാട്ട് എനിക്ക് കൽക്കട്ട ന്യൂസ് എങ്ങു നിന്നോ എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണക്കിളി നീയോ എന്നുള്ളൊരു പാട്ടില്ലേ,
1: അതെ ചിത്രയും അത് ബാലകൃഷ്ണൻ കൂടി.
0: എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്.
1: അപ്പൊ നമുക്കത് വേഗം കേൾക്കാതെ കേൾക്കാനുള്ള സമയമുള്ള
0: ആയിക്കോട്ടെ. പിന്നെ ഇത് നമ്മളെ മഞ്ചേരി എഫ് എമ്മില് ഉള്ള എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ ഈ സോങ് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മളെ സംഭാഷണം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, മഞ്ചേരി എഫ് എമ്മിന്റെ എല്ലാ അവതാരകർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: അപ്പൊ ഓക്കെ, വിളിച്ചതിലേറെ സന്തോഷം. ഓക്കെ.

0: പ്രിയപ്പെട്ടവരെ, ഡയലേ സോങ്ങിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഡയലേ സോങ്ങിലേക്ക് വിളിച്ച ഏവർക്കും നന്ദി.
1: FM പ്രധാന വാർത്തകൾ.
0: പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. വെനിസ്വേലയിലെ ഭൂകമ്പത്തിൽ 32 മരണം, 700+ പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ജൂൺ 30 അവസാനിക്കും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്ത മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നാളെ കവടിയാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 73 മുന്നിൽ. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITI IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. പ്രമുഖ നാടക പ്രവർത്തകൻ ആനന്ദ്രജി കൃഷ്ണപിള്ള അന്തരിച്ചു. സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം 5 ഐരൂരുപാറ ലളിതത്തിൽ നടക്കും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
7: സാന്ത്വനത്തിന്റെ കരസ്പർശം, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
6: ശനിയും ഞായറും രാവിലെ 7:50.
7: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: ട്രെയിൻ സമയം.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: NES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന, ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയതാളം.

ഇന്ന് ജൂൺ 25 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ ഔദ്യോഗികമായി നിലവിൽ വന്നത്. സമുദ്രങ്ങളിലൂടെ ചരക്കുകൾ എത്തിക്കുന്നതിൽ നാവികർ നൽകുന്ന സേവനങ്ങളെ മാനിക്കുന്നതിനായി ജൂൺ 25 അതായത് ഇന്ന് അന്താരാഷ്ട്ര നാവിക ദിനവുമായി ആചരിക്കുന്നു, അല്ലെങ്കിൽ ഡേ ഓഫ് ദ സീ ഫെയറേഴ്സ് ആയി ഇന്ന് തന്നെയാണ് ആചരിക്കുന്നത്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി
2: അലോഹ ഹോസ്പിറ്റൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
0: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
0: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
8: ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് 2027 നടക്കുന്നത്. ജനസംഖ്യ, വീടുകളുടെ അവസ്ഥ, സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിലൂടെ സർക്കാരിന് ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ, റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായിക്കും. സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ June 30 വരെയാണ് എന്ന് വാർത്തകളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇതിനെക്കുറിച്ച് മുനിറാമയൂർ പറയുന്നത് കേൾക്കാം.
9: ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിന് തുടക്കമായ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? June 16 മുതൽ ഇതിൽ സെൽഫ് എന്യൂമറേഷന് അഥവാ പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള അവസരം ലഭ്യമാണ്. ഈ 30 വരെയാണ് ഇതിനുള്ള സമയം. ഇതിൽ എങ്ങനെയാണ് പങ്കെടുക്കുക എന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. സെൻസസ് ഡയറക്ടറേറ്റിന്റെ sc.census.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. വിലാസം ഒരിക്കൽ കൂടി പറയാം, sc.census.gov.in. അതിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പരും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. 34 ചോദ്യങ്ങൾക്കാണ് ഇതിൽ മറുപടി നൽകേണ്ടത്. 10-15 മിനിറ്റിനുള്ളിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കുവാൻ പറ്റും. വിവരങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ID കൊടുത്താൽ മതി. ഒരിക്കൽ കൂടി പറയാം, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് തന്നെ വിവരങ്ങൾ കൊടുത്ത് അഭിമാനത്തോടെ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമാകുവാനുള്ള അവസരമാണിത്. sc.census.gov.in എന്ന വെബ്സൈറ്റാണ് ഇതിനായി സന്ദർശിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പരും നൽകുക. 34 ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ടോ, സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന സമയത്ത് അവർക്ക് ഈ ID കൈമാറണം.
1: മഴക്കാലം

0: തണുത്തതൊന്നും കഴിക്കേണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായില്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
8: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
9: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
8: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
9: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിലെത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
6: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
7: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
8: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
9: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
8: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
9: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
8: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
10: ലോകം ഉണരുന്നതും ഉറങ്ങുന്നതും ഫുട്ബോളിനായി. മഴയുടെ കുളിരും മനസ്സിൽ ലഹരിയുമായി നമ്മൾ ഫുട്ബോൾ ലോകത്തിലാണ് കുറച്ച് നാളുകളായി.
11: പോയ വാരത്തിലെ ആവേശമുണർത്തിയ കായിക വിശേഷങ്ങളെല്ലാം ഭ്രമണം ചെയ്യുന്നത് ഫുട്ബോളിനെ തന്നെ. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ടിൽ സ്ഥാനമുറപ്പിച്ച ആദ്യ ടീമായി സഹ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് നേട്ടം സ്വന്തമാക്കിയത്. മെസ്സിയുടെ ഇരട്ട ഗോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 2 goals തോൽപ്പിച്ച് അർജന്റീനയും നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇരട്ട ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 18 goals സ്വന്തമാക്കിയ മെസ്സി ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് മറികടന്നു. ഇറാഖിനെ മറുപടിയില്ലാത്ത 3 goals തകർത്ത് ഫ്രാൻസും നോക്കൌട്ടിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ കൂടുതൽ ഗോൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ 2nd. 27 വയസ്സ് മാത്രം പ്രായമുള്ള എംബാപ്പെ ഇതിനകം 16 goals നേടിയത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി തിളങ്ങിയപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 goals കീഴടക്കി പോർച്ചുഗലും നോക്കൌട്ട് സാധ്യത സജീവമാക്കി. 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരമായി ഇതോടെ റൊണാൾഡോ മാറി. ലോകകപ്പിൽ ഗോളടിക്കുന്ന പ്രായം കൂടിയ 2nd താരവുമായി. 41 വയസ്സും 138 ദിവസവും പ്രായമുള്ളപ്പോഴാണ് നേട്ടം. ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ ബ്രസീൽ 2nd ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 goals തോൽപ്പിച്ച് നോക്കൌട്ട് ഏറെക്കുറെ ഉറപ്പിച്ചു. മാത്യൂസ് കുൻഹ ഇരട്ട ഗോൾ നേടി. വിനീഷ്യസ് ജൂനിയറിന്റെ വകയാണ് 3rd. ബ്രസീലുമായി ആദ്യ കളിയിൽ സമനില പിടിച്ച മൊറോക്കോ സ്കോട്ട്ലൻഡിനെ 1 goals കീഴടക്കി നോക്കൌട്ടിലേക്ക് അടുത്തു. കാനഡ എതിരില്ലാത്ത 6 goals ഖത്തറിനെയും സ്വിറ്റ്സർലൻഡ് 4-1 ബോസ്നിയയെയും കൊളംബിയ 3-1 ഉസ്ബെക്കിസ്ഥാനെയും തോൽപ്പിച്ചു. എതിരില്ലാത്ത 1 goals മെക്സിക്കോ ദക്ഷിണ കൊറിയയെയും പരഗ്വേ തുർക്കിയെയും കീഴടക്കി. ഗ്രൂപ്പ് എഫിൽ സ്വീഡനെതിരെ നെതർലൻഡ്സ് 5-1 വമ്പൻ ജയം സ്വന്തമാക്കി. ആതിഥേയരായ അമേരിക്ക 2-0 ഓസ്ട്രേലിയയെയും

0: കെട്ടുകെട്ടിച്ചു. സ്പെയിൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് സൗദി അറേബ്യയെ തകർത്തുവിട്ടപ്പോൾ ജർമ്മനി 2-1 ഐവറി കോസ്റ്റിനെ കീഴടക്കി. ഇറാൻ ബെൽജിയം മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കി ഞെട്ടിച്ച കേപ് വെർദെ 2 മത്സരത്തിൽ യുറഗ്വയെയും ഞെട്ടിച്ചു. ഇത്തവണ സ്കോർ 2-2 ആയിരുന്നു. നോർവേ സെനഗലിനെയും 3-2 മറികടന്നു. ജോർദാനെ 2-1 തോൽപ്പിച്ച് അൾജീരിയ ആദ്യ ജയം സ്വന്തമാക്കി. ഗ്രൂപ്പ് എച്ചിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ഗോൾരഹിത സമനിലയിൽ ഖാന തളച്ചിട്ടു. ലിസ്റ്റിയെ ക്രിക്കറ്റിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്ക് സ്വന്തം. 11 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സൂര്യവംശിയുടെ മികവിൽ ഇന്ത്യ ത്രിരാഷ്ട്ര പരമ്പരയിലെ കിരീടവും സ്വന്തമാക്കി. ശ്രീലങ്ക എ ടീമിനെ ഇന്ത്യ എ ടീം 66 റൺസിന് കീഴടക്കി. ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരങ്ങളും ആധികാരികമായി സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാനെ തകർത്ത് ഇന്ത്യ. അവസാന മത്സരത്തിൽ 128 പന്തുകൾ ബാക്കി വെച്ച് 9 വിക്കറ്റിനാണ് ഇന്ത്യൻ ജയം. ന്യൂസിലൻഡിൽ നടന്ന FIH നേഷൻസ് കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ടീം ജേതാക്കളായി. ഫൈനലിൽ ന്യൂസിലൻഡിനെ 2-0 മറികടന്നു. 2ാം തവണയാണ് ഇന്ത്യ നേഷൻസ് കപ്പ് നേടുന്നത്. നവനീത് കൌർ, സുനിലിത ടോപ്പോ എന്നിവർ ഗോൾ നേടി. FIH പ്രോ ഹോക്കി ലീഗിൽ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ ഞെട്ടിച്ച് ഇന്ത്യ. 3-1 ഇന്ത്യ ജർമ്മനിയെ കീഴടക്കിയത്. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര 4ാമതായി. 85.69 മീറ്റർ എറിഞ്ഞ നീരജ് കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടി.
1: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി പ്രാക്ടീസ് സ്റ്റഡി ഓഫർ.
2: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
1: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
2: സ്റ്റുഡന്റിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
1: മൈജി പ്രാക്ടീസ് സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: TNT Apply.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
9: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
11: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
12: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഈ മഴ എത്ര ദിവസം നിൽക്കും?
14: 4 ദിവസം നിർത്താതെ പെയ്യും.
15: മൈജി ലാഭമഴ 4-day സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
14: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
16: മഴക്കാലമെത്തി. പലതരം മഴക്കാല രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ പറയുന്നത് കേൾക്കാം.
17: കുട്ടികളിലാവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്ത് ബാധിക്കാൻ പോകുന്നത് ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പോൾ അതിൽ ഒന്ന് ഈ വയറിളക്ക രോഗങ്ങൾ, അതിൽ കുറച്ചും കൂടിയും പ്രശ്നമുള്ളത് ഈ ഡിസെൻട്രി പോലത്തെ, ഷിഗിലോസ് പോലത്തെ കാര്യങ്ങൾ. പിന്നെ അത് കൂടാതെ തന്നെ മഞ്ഞപ്പിത്തം പകരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത്, കാരണം വെള്ളം കണ്ടാമിനേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ. നമുക്ക് ത്രൂ ഔട്ട് ഇയർ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ അത് കൂടുതലായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വെള്ളം ആയിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു മഴക്കാലത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ എലിപ്പനിയാണ്. അപ്പോൾ കുട്ടികളിൽ എലിപ്പനി രോഗമുണ്ടാക്കുന്നത് വളരെ കുറവാണ്, എന്നാലും കുട്ടികളിലെയും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കുട്ടികളിൽ വരില്ല എന്നല്ല, എലിപ്പനി കൂടുതൽ ചിലപ്പോൾ അത് പരിശോധനകൾ നടത്താത്തതുകൊണ്ടായിരിക്കും.

0: രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്തത്. കുട്ടികളാണെങ്കിലും ഈ ഒരു മഴക്കാലത്ത് വെള്ളത്തിലിറങ്ങാനും ചളിവെള്ളത്തിലൊക്കെ കളിക്കാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എലിപ്പനിയുടെ രോഗമാണ് കളിവെള്ളത്തിലുണ്ടായി, അത് അവരുടെ കാലിലെ മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ശരീരത്തിനകത്ത് എത്താനും രോഗമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ശുചിത്വം നന്നായിട്ട് പാലിക്കുക എന്നുള്ളതാണ് അപ്പോഴും ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ഫുട്ബോൾ സീസണാണ്, അതുപോലെ വെള്ളത്തിൽ ഒരുപാട് ഫുട്ബോൾ മത്സരങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഈ ഒരു എലിപ്പനിയുടെ റിസ്ക് നന്നായിട്ട് കണ്ടത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് മൃഗങ്ങളിൽ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ കാണുന്നുണ്ട്. അപ്പോൾ അത് അവർ ഈ മൃഗങ്ങളുടെ യൂറിനിലൂടെയും ഫീസിലൂടെയൊക്കെ അന്തരീക്ഷത്തിൽ വരികയും അത് ഈ വെള്ളത്തിൽ കലരാനുള്ള സാധ്യത മഴക്കാലത്ത് കൂടുതലാണ്. അപ്പോൾ എലിപ്പനിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ രോഗം വന്നതിൽ 14% വരെ മരണനിരക്ക് എലിപ്പനിക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. അസുഖം വരുന്നതിൽ 4% സാധാരണ ഇങ്ങനത്തെ റിസ്ക് ഉള്ള ജോലിയിൽ ഏർപ്പെടുന്നവരല്ല, വീട്ടിൽ തന്നെ അവരവരെ വീട്ടിലെ തൊടിയും പറമ്പും നോക്കുന്ന സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് രോഗം കൂടുതലായിട്ട് വരുന്നത്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഡയറിയ, അതാണ് കൂടാൻ പോകുന്നത്. പിന്നുള്ളത് ഈ ഒരു സെക്കൻഡ് ഫ്ലൂ സീസൺ നമുക്ക് ഇപ്പോഴാണ്, അതായത് ജലദോഷപ്പനി പോലത്തെ അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. പിന്നെ ഉള്ളത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ കൂടെ വരാം. പിന്നെ എലിപ്പനി മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പീക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെങ്കു വരുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട്, അവിടങ്ങളിൽ ഡെങ്കു കൊണ്ടുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാനും അതിൻ്റെ ഒരു ഇത് കൂടാനും സാധ്യത. കാരണം പ്രത്യേകിച്ച് ഈ വർഷവും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നത് മഴ കുറവായിരിക്കും എന്നുള്ളത്, അതുപോലെ ഇടവിട്ടുള്ള മഴയൊക്കെ ആകുമ്പോൾ അവിടെ ഡെങ്കുവിൻ്റെ വ്യാപനം ഭയങ്കരമായിട്ട് കൂടാനുള്ള ഒരു സാധ്യത ഈ വർഷം നമ്മൾ കാണുന്നുണ്ട്.
1: ഈ മഴ എത്ര ദിവസം നിൽക്കും?
2: 4 ദിവസം നീർത്താതെ പെയ്യും.
3: മൈ ജി ലാബ് മഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാപ് മഴ ഫോർ ഡേ സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: കേരളത്തിലെ ഉത്സവങ്ങൾക്കും മറ്റാഘോഷങ്ങൾക്കും അലങ്കാരമായി ഉപയോഗിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി കൃഷിക്കായി എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ച് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ പറയുന്നത് കേൾക്കാം.
7: അതിപുരാതന കാലം മുതലേ നമ്മുടെയെല്ലാം വീട്ടുമുറ്റത്തും നാട്ടിലും കണ്ടുവന്നിരുന്ന ഒരു പൂവായിരുന്നു മല്ലിക അഥവാ ചെണ്ടുമല്ലി. വിവിധ കളറിലും രൂപത്തിലുമുള്ള മല്ലിക ചെടികൾ നമ്മുടെ നാട്ടിലും വീട്ടുമുറ്റത്തും ഉണ്ടായിരുന്നു. മുൻവർഷങ്ങളിലെ മൂപ്പത്തിയ പൂക്കൾ ഉണക്കി സൂക്ഷിച്ച് മഴയുടെ തുടക്കത്തിൽ തന്നെ തൈകൾ പാകി മുളപ്പിച്ച് പറിച്ചു നടുന്നത് നമ്മുടെയെല്ലാം ശീലമായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യ ആഘോഷമായ ഓണത്തെ വരവേൽക്കാനുള്ള 10 മുതൽ 10 ദിവസം പൂക്കളം തീർക്കുന്നതിലെ മുഖ്യ പൂവിനമാണ് മല്ലിക. സ്ഥലത്തിൻ്റെ ലഭ്യതക്കുറവും ജീവിതശൈലികളും തിരക്കിട്ട ജോലികളും അലസതയും മല്ലികയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അന്യ

0: സംസ്ഥാന പൂക്കളുടെ വരവും നമ്മുടെ നാട്ടിലെ നിറസാന്നിധ്യമായിരുന്ന മല്ലിക ചെടികളുടെ സംരക്ഷണം ഇല്ലാതാക്കി. അല്പം സൂര്യപ്രകാശവും നല്ലപോലെ നീർവാർച്ചയും ലഭിക്കുന്ന സ്ഥലം ഉള്ളവർക്ക് സ്വന്തമായി വാണിജ്യാടിസ്ഥാനത്തിലും കൃഷിയാവുന്ന ഒരു കൃഷി ഇനമാണ് മല്ലിക കൃഷി. ഏത് പ്രായത്തിലുള്ളവർക്കും അനായാസം ചെയ്യാവുന്നതും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമായ മല്ലിക കൃഷിക്ക് നമ്മുടെ നാട്ടിലും പ്രിയമേറി വരുന്നു. മല്ലിക കൃഷി എന്ന രീതി, നല്ലപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതുമായ സ്ഥലത്ത് അത്തത്തിന് 55 മുതൽ 60 ദിവസം മുൻപേ മല്ലിക തൈകൾ നടാം. ഇതിനായി ചുരുങ്ങിയത് 6 ഇഞ്ച് താഴ്ചയിൽ നിലം ഇളക്കി കുമ്മായമിട്ട് 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ വീതിയിലും ആവശ്യാനുസരണം നീളത്തിലുമുള്ള തടങ്ങളെടുത്ത് അതിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ചത്, ചാണകപ്പൊടി, FACTയുടെ ഓർഗാനിക് പ്ലസ് എന്നിവ മിക്സ് ചെയ്ത് 30 സെൻറ്റിമീറ്റർ മുതൽ 50 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ 10 മുതൽ 15 ദിവസം വരെ മൂപ്പത്തിയ തൈകൾ പറിച്ചു നട്ട് ഒരാഴ്ചയാകുമ്പോൾ 19:19:19 എന്ന വളം 3 ഗ്രാം വീതം തളിക്കുകയും വേണം. നമ്മുടെ പ്രദേശത്ത് തൈകൾ 30 സെൻറ്റിമീറ്ററിന് പകരം 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ അകലത്തിൽ നടുന്നതാണ് കൂടുതൽ വിളവ് ലഭിക്കാൻ നല്ലതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ 40 മുതൽ 50 സെൻറ്റിമീറ്റർ അകലത്തിൽ തൈകൾ നടാൻ വേണ്ടി ശ്രമിക്കണം.
1: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൾജി ലാബ് മഴ 4-day സെയിൽ.
2: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: Phone 9744555-0424.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: കൊലുംബയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുംബയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കാട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീത പറയുന്നത് കേൾക്കാം.
8: ഒരു ചിന്തയിലൂടെ തുടങ്ങാം. നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ശാരീരികമായി വലിയ അസുഖമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു ക്ഷീണം, എപ്പോഴും ഒരു ടെൻഷൻ, മനസ്സ് ശാന്തമാകുന്നില്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ അവസ്ഥ ഇതാണ്. പഴയകാലത്ത് മനുഷ്യൻ ശാരീരിക അധ്വാനം കൂടുതലായിരുന്നു, പക്ഷെ ഇന്ന് മാനസിക അധ്വാനമാണ് കൂടുതൽ. ശരീരം വിശ്രമിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് വിശ്രമിക്കുന്നില്ല. ഉറങ്ങുമ്പോഴും ചിന്തകൾ തുടരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വ്യക്തി ദിവസവും തോട്ടത്തിൽ വെള്ളമൊഴിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ശ്രദ്ധിച്ചു, ചില ചെടികൾ നന്നായി വളരുന്നു, ചിലത് വാടുന്നു. അദ്ദേഹം ഒരു വിദഗ്ധനോട് ചോദിച്ചപ്പോൾ വിദഗ്ധൻ പറഞ്ഞു, നിങ്ങൾ വെള്ളം നൽകുന്നത് ചെടികൾക്ക് മാത്രമല്ല കളകൾക്കും തന്നെയാണ്. നമ്മുടെ മനസ്സും ഒരു തോട്ടം പോലെയാണ്. നമ്മൾ ഏത് ചിന്തകളെയാണ് പോഷിപ്പിക്കുന്നത്? കളകളായ ഭയം, കോപം, ആശങ്ക ഇവയാണോ, അല്ലെങ്കിൽ നല്ല ചെടികളായ സമാധാനത്തിനെയാണോ, സന്തോഷത്തിനെയാണോ, കൃതജ്ഞതയെയാണോ? നമ്മൾ ഏതിനാണോ വെള്ളം ഒഴിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് വികസിക്കും. നാം ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ പുനർക്രമീകരിക്കുന്നു. മുൻപ് പറഞ്ഞ പോലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നു. പ്രതിദിനം ആശങ്കപ്പെടുന്ന ഒരാളുടെ മസ്തിഷ്കം ആശങ്കയിലേക്ക് കൂടുതൽ പരിശീലിക്കപ്പെടുന്നു. ദിവസവും ധ്യാനം ചെയ്യുന്ന ഒരാളുടെ മസ്തിഷ്കം ശാന്തതയിലേക്ക് കൂടുതൽ പരിശീലിക്കപ്പെടുന്നു. ഇവിടെയാണ് യോഗയുടെ പ്രാധാന്യം. യോഗ വെറും പേശികളെ പരിശീലിപ്പിക്കുന്നതല്ല, മസ്തിഷ്കത്തെയും ശീലങ്ങളെയും പരിശീലിപ്പിക്കുന്നു. ശ്രീ ബി കെ എസ് അയ്യങ്കാർ പറഞ്ഞ പോലെ, യോഗ ഡസ് നോട്ട് ചേഞ്ച് ദ വേ വി സീ തിങ്സ്, ഇറ്റ് ട്രാൻസ്ഫോംസ് ദ പേഴ്സൺ ഹൂ സീസ്. യോഗ ലോകത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാത്രമല്ല മാറ്റുന്നത്, കാണുന്ന വ്യക്തിയെ തന്നെ മാറ്റുന്നു. യോഗ തെറാപ്പിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. യോഗ തെറാപ്പി എന്നത് രോഗചികിത്സയ്ക്ക് പകരം വരുന്ന ഒന്നല്ല, മറിച്ച് ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന ഒരു ശാസ്ത്രീയ സമീപനമാണ്. ഇന്ന് നിരവധി ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും യോഗ സഹായക ചികിത്സാരീതിയായി ഉപയോഗിച്ചു വരുന്നു, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗനിവാരണത്തിന്. ഹൈ ബി പി, പ്രമേഹം, അമിതവണ്ണം, പുറംവേദന, കഴുത്തുവേദന, ആസ്മ, ആങ്സൈറ്റി, ഉറക്കക്കുറവ്, സ്ട്രെസ് തുടങ്ങിയ അവസ്ഥകളിൽ യോഗ സഹായകരമാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഒരു പ്രത്യേക കാര്യം ഓർക്കണം, യോഗ മരുന്ന് നിർത്താനുള്ള ഉപദേശം നൽകുന്നില്ല. യോഗ ആരോഗ്യകരമായ ജീവിതത്തിനാണ് നമ്മളെ സഹായിക്കുന്നത്.

0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
3: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
4: ശുഭചിന്തകളുമായി എഫ് വയലറ്റ്.
5: സൗഹൃദം ഒരു സുഹൃതമാണ്. ഒരു നല്ല സൗഹൃദം ആഗ്രഹിക്കാത്തവർ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം, എന്നാൽ അത് തീർത്തും വിരളമായിരിക്കും. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാണല്ലോ ചൊല്ല്. ഫ്രണ്ട്ഷിപ്പിനെ ഭയത്തോടെ നോക്കിക്കാണുന്നവരും ഒട്ടനവധിയുണ്ട്. വാർത്താമാധ്യമങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടിയ ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ ഷിപ്പ് തകരുന്നത് ഒട്ടും മോശമില്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്നത് വസ്തുതയാണ്. ഇതിന്റെ തെളിവാണ് കുഞ്ഞുങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവരും സമപ്രായക്കാരുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്നത്. ഒരു മുൻപരിചയമില്ലെങ്കിലും ചെറിയ കുട്ടികൾ അമ്മമാരുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ പരസ്പരം സന്തോഷം പങ്കിടുകയും കളിപ്പാട്ടങ്ങൾ പരസ്പരം വച്ചു നീട്ടുന്നതും കാണാം. അധികം താമസിയാതെ ആ കുട്ടികൾ ഊർന്നിറങ്ങി കളികളിൽ ഏർപ്പെടുന്നതും നാം കാണുന്നു. നിഷ്കളങ്കമാണ് അവരുടെ സ്നേഹം. കുഞ്ഞുങ്ങൾ വളർന്ന് മുതിർന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ പഴയ സൗഹൃദ രീതി മാറുന്നു. ഈ ഘട്ടത്തിൽ സുഹൃത്ത് ഒരു തുണയായി എപ്പോഴും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും അത്തരം ഒരു സുഹൃത്തിനെ എവിടെയും കാണുന്നില്ലല്ലോ എന്നോർത്ത് മനസ്സ് ഉഴറുന്നതും നാം അറിയുന്നു. ഒരു കല്യാണം, ഒരു വിരുന്ന്, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷങ്ങൾ, ഇവയിലൊക്കെ

0: പങ്കെടുക്കാൻ ഒരു ഉത്തമ സുഹൃത്ത് കൂടെ വേണം. അവയെക്കുറിച്ച് വിലയിരുത്താനും അഭിപ്രായങ്ങളും അനുഭൂതികളും പങ്കുവെച്ച് നിറയെ പൊട്ടിച്ചിരിക്കാനും ആർത്തുല്ലസിക്കാനും കുടുംബത്തിൽ പറ്റില്ല. അതിന് സുഹൃദയം ഉള്ള ഒരാൾ വേണം, സുഹൃത്തുക്കൾ തന്നെ വേണം. ആ ഇടപെടൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നു, അതിന് ഊടും പാവും നെയ്യുന്നു. ഇവിടെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഉന്നത ശ്രേണി നാം തിരിച്ചറിയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലൂടെ മനസ്സിന്റെ അരിപ്പയിൽ നാം അറിയാതെ സുഹൃത്തുക്കൾ ഊർന്നു പോകുന്നത് നാം അറിയും. പല ഘട്ടങ്ങളിലൂടെ വല്ലതും തടഞ്ഞാൽ ഭാഗ്യം. എന്നാൽ അത് അത്ര എളുപ്പമല്ലാത്തപ്പോൾ നാം അറിയാതെ നമ്മളിൽ കടന്നുകൂടിയവർക്ക് മനസ്സിന്റെ ഒരു കോണിൽ മാർക്കുകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആർക്കും 100-ൽ 100 കിട്ടിയെന്ന് വരില്ല, അവർ മാർക്കിട്ടാൽ നമുക്കും കിട്ടില്ലെന്ന് സമാധാനിക്കണം. തമ്മിൽ ഭേദം തോമ്മൻ എന്ന പഴമൊഴി ഇടപെടലുകളിൽ സൂക്ഷിക്കാം. ഇത്രയും പറഞ്ഞത് സൗഹൃദം എന്നും സൗഹൃദം മാത്രമായി സൂക്ഷിക്കുകയും ഇടപെടലുകൾ തീർത്തും സുതാര്യമായിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതുകൊണ്ടാണ്. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട, ഇത് പഴമൊഴി. കണ്ണാടിക്ക് വില കൂടിയിരുന്ന കാലത്ത് കണ്ടുവച്ച സൂത്രപ്പണിയൊന്ന് കരുതി ആരും ഇതിനെ പുച്ഛിച്ച് തള്ളേണ്ട കാര്യമില്ല. മുഖശ്രീ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടിക്ക് അപ്പുറം നല്ല സുഹൃത്ത് എന്ന കണ്ണാടി ഒരു വ്യക്തിക്ക് കൂടിയേ തീരൂ. നമ്മുടെ ശ്രീയും അശ്രീയും വ്യക്തിത്വവും ഒന്നായി അളന്നു കുറിച്ചു വയ്ക്കുന്നവനാണ് നല്ല സുഹൃത്ത്. നമ്മുടെ കഴിവും കഴിവുകേടും യഥാസമയം നമ്മെ അറിയിക്കുന്നു, നല്ല കാര്യങ്ങളിൽ കഴിവ് വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു, മാർഗങ്ങൾ ആരാഞ്ഞ് നമ്മെ ആ വഴിക്ക് നയിക്കുന്നു. ആശയും നിരാശയും ഒരുപോലെ പങ്കുവെക്കുമ്പോഴും അതിൽ ആമഗ്നരാകാതിരിക്കാൻ സുഹൃത്തിന്റെ ഹൃത്ത് എന്നും നാം അറിയാതെ നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കും. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുള്ളവൻ എന്നു തന്നെയാണ് അർത്ഥം. ഇത് പറയുമ്പോൾ ആരും സുഹൃത്തിന് അടിപ്പെട്ട് കഴിയണം എന്നല്ല, സുഹൃത്ത് വേണം, പക്ഷെ അത് നമ്മുടെ പരിധിക്കുള്ളിലാകാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം.
1: പ്രിയരെ, ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.
1: പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100-ഓളം പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. തിരുവനന്തപുരത്തെ മന്നൂർക്കോണം, ചെറുവക്കോണം, ചീറ്റിപ്പാറ ഉന്നതികൾ മന്ത്രി KA തുളസി സന്ദർശിച്ചു. മേഖലയിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനവും വികസന പദ്ധതികളുടെ പുരോഗതിയും വിലയിരുത്തുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം. കുടുംബശ്രീ പ്രസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയോജനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സമന്വയം 2026 ഏകദിന ശില്പശാല അടിമാലിയിൽ നടന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നാളെ കവടിയാറിൽ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസാനം June 30 അവസാനിക്കും. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം. പ്രമുഖ നാടക പ്രവർത്തകൻ ആലന്തര ജി കൃഷ്ണപിള്ള അന്തരിച്ചു. സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം 5 ഐരൂരപ്പാറ ലളിതത്തിൽ നടക്കും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും.
2: FM പ്രധാന വാർത്തകൾ.
3: കൃപയാ ആരാധ്യ.

0: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 1607 മംഗലാപുരം തിരുനെൽവേലി എക്സ്പ്രസ് 5:19 2215 പുനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:39 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം.
1: വായിക്കുന്നത് ശ്രീജാറാവു. നമസ്കാരം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ബോധവൽക്കരണ പരിപാടികൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. മക്കരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കായി ലഹരി മുക്ത സന്ദേശം നൽകിക്കൊണ്ട് സംസാരിച്ച ജില്ലാ കളക്ടർ സമൂഹത്തെ ലഹരി മുക്തമാക്കുന്നതിനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ ഓരോരുത്തരും സജീവ പങ്കാളികളാകണമെന്ന് ആഹ്വാനം ചെയ്തു. നശാമുക്ത് ഭാരത് അഭിയാനും ഓപ്പറേഷൻ തൂഫാനും ഫലപ്രദമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ തിരഞ്ഞെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ രഹസ്യമായി കൈമാറുന്നതിനായി പ്രത്യേക രഹസ്യ വിവര ശേഖരണ ബോക്സുകൾ സ്ഥാപിക്കും. ഇതോടെ നാട്ടുവൃത്താന്തം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി.
3: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയിയെ ആപ് സുൻതേ ഹേ ഹിന്ദി പാട്ട്. അധ്യാപിക ഹേ പ്രമീള കുമാരി PL. ഛാത്രായം ഹേ കൃഷ്ണപ്രിയ ഓർ ജനിത.
4: നമസ്തേ ബച്ചോ.
5: നമസ്തേ ടീച്ചർ.
4: തോ ആജ് കി കക്ഷാ മേ ഹമാരി ജോ കഹാനി ഹൈ ഛട്ട്പട്ട് ഓർ നട്ട്കട്ട് ഉസ്കി ആഖരി ഭാഗ് പഠേംഗേ. തോ പഹലേ ജോ ഹൈ പാഠ് കി ഓർ ചൽതേ ഹൈ, ഠീക് ഹൈ. സർദിയാ അഭി ശുരു നഹി ഹുയി ഥി, മൌസം സാഫ് ഥാ. ചട്ടകീലി ധൂപ് നിക്ലി ഹുയി ഥി, ദോനോ ഭായ് മസേ മേ ദോഡ്തേ ചലേ ഗേ. നാലാ പാർ കിയാ, ഭാഗ് പാർ കിയാ, കേത് പാർ കിയാ, ബർഗദ് കോ ഭി പീച്ചേ ഛോഡ് ദിയാ. ലേക്കിൻ പോക്കർ തക് പഹുഞ്ചതേ പഹുഞ്ചതേ ദോനോ ഥക് ഗേ ഓർ രുക് ഗേ. കപ്ഡേ സൂഖ് ഗേ ഛോട്ടേ ഛട്ട്പട്ട് നേ ഹാഫ്തേ ഹുയേ ലേക്കിൻ ഖുഷ് ഹോതേ ഹുയേ കഹാ ഹാ ബഡേ വാകൈ കപ്ഡേ തോ സൂഖ് ഗേ. നട്ട്കട്ട് നേ ഭി ഖുഷ് ഹോകർ കഹാ. തോ ജനത ആ പഡിയേ.
5: സർദിയാം അഭി ശുരു നഹി ഹുയി ഥി, മൌസം സാഫ് ഥാ, ചട്ടകീലി ധൂപ് നിക്ലി ഹുയി ഥി, ദോനോ ഭായി മസേ മേ ധോട്ടേ ചലേ ഗയി. നാലാ പർ കിയ, ബാഗ് പാർ കിയ, കേത് പാർ കിയ, ബർഗദ് കോ ഭി പീച്ചേ ഛോഡ് ദിയ, ലേക്കിൻ പോക്കർ തക് പഹുഞ്ചതേ പഹുഞ്ചതേ ദോനോ ഥക് ഗയി ഓർ രുക് ഗയി.
4: കൃഷ്ണപ്രിയ വായിക്കൂ.
6: കപ്പടേ സൂഖ് ഗയി ചോട്ടേ ചട്ട്പട്ട് നേ ഖുഷ് ഹോത്തേ ഹുയേ കഹാ. കപ്പടേ തോ സൂഖ് ഗയേ, നട്ട്കട്ട് നേ ഫി ഖുഷ് ഹോകർ കഹാ.
4: ദോനോ ബച്ചേ ജോ ഹേ ദോഡ് രഹേ ഥേ. തോ സർദിയോ അഭി ശുരു നഹി ഹുയി ഥി, മൌസം തോ ബഹുത് ഹി സാഫ് ഥാ, മത്ലബ് അച്ഛാ മൌസം ഥാ. ഓർ ചട്ട്കീലി സി ധൂപ് ജോ ഹേ നിക്ലി ആയി ഥി, ഓർ ദോനോ ഭായ് ബഡേ ഹി മസേ സേ ദോഡ്തേ ദോഡ്തേ ഉനോനേ ഹാർ വോ നസാര പാർ കിയ ജോ റോസ് ദേഖ്തേ ചൽത്തേ ഥേ ജബ് സ്കൂൾ ജാത്തേ ഥേ. ക്യാ ക്യാ പാർ കിയ? നാല പാർ കിയ, ബാഗ് പാർ കിയ, ഖേത് പാർ കിയ, ബർഗദ് കോ ഭി ഉനോനേ പാർ കർക്കേ പീച്ചേ ഛോഡ് ദിയ. ഓർ ഇസ് തരഹ വോ കഹാ തക് പഹുഞ്ച് ഗയേ? പോക്കർ തക് പഹുഞ്ചതേ പഹുഞ്ചതേ ദോനോ ഭായ് ജോ ഹൈ ഥക് ഗയേ ഓർ വോ രുക് ജാത്തേ ഹൈ. തോ ഝട്ട്പട്ട് ജോ ഹൈ കഹതാ ഹൈ കി ദേഖോ ഛോട്ടേ ഹമാരേ കപ്ഡേ ജോ ഹൈ സൂഖ് ഗയേ ഹൈ, ഹമാരേ കപ്ഡേ സൂഖ് ഗയേ ഹൈ, ബഹുത് ഖുഷ് ഹോകർ കഹതാ ഹൈ. ഓർ ഛോട്ടാ ഭി കഹതാ ഹൈ ഹാ വാകൈ. വാകൈ മത്ലബ് ക്യാ ഹോതാ ഹൈ? ഹാ സഹീ ഹൈ. എന്നുവെച്ചാ ശരി എന്ന് നമ്മൾ പറയണം. ശരിയാണ്, നമ്മള് ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നട്ട്കട്ട് നെ ഭി ഖുഷ് ഹോകർ കഹാ, നട്ട്കട്ടും വളരെ സന്തോഷമായിട്ട് പറഞ്ഞു. അപ്പോ രണ്ടുപേരും ഓടുകയാണ്. വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. തണുപ്പ് തുടങ്ങിയിട്ടില്ല. സർദി എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പ് കാലം. തുടങ്ങിയിട്ടില്ല. വളരെ നല്ലൊരു കാലാവസ്ഥ. മോസം എന്ന് പറഞ്ഞ കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. ക്ലിയർ ആയിട്ടൊരു കാലാവസ്ഥയായിരുന്നു.

0: വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾ ഇങ്ങനെ വളരെ രസകരമായി ഓടി ഓടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെന്നും കണ്ടിരുന്ന കാഴ്ചകളെല്ലാം അവർ ഓരോന്നായിട്ട് എന്താണ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓട കഴിഞ്ഞു, പിന്നെ ബാഗ് കഴിഞ്ഞു, ഖേത്ത് കഴിഞ്ഞു, അവസാനം അവർ എവിടെ വരെ എത്തി, പോക്കർ വരെ എത്തി. അങ്ങനെ എത്തിയപ്പോഴേക്കും അവർ രണ്ടുപേരും തളർന്നു പോയി. തളർന്നപ്പോ അവിടെ അവര് നിന്നു. അങ്ങനെ മൂത്ത കുട്ടിയായ ഝട്ട്പട്ട് വളരെ സന്തോഷത്തോടെ പറയാണ്, നോക്കൂ നമ്മുടെ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്ന്. ഇളയാളും അത് ശരിവച്ചു. അഗ്ലി ഭാഗ് ദേഖത്തെ ഹെ തഭി നട്ട്കട്ട് കോ പോക്കർ കിനാരെ ഏക് ചിക്നി ഗിട്ടി ദിഖായി പടി നട്ട്കട്ട് നെ ഉസേ ഉഠാ ലിയ ഓർ തിർച്ചേ ഹോക്കർ ഉസേ ഇസ് തരാ ഫേങ്കാ കി ഗിട്ടി പാനി കി സത്ത് പർ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗൈ ദേഖാ ദേഖി ഝട്ട്പട്ട് നെ ഭി ഏക് ഗിട്ടി ഉഠാകർ ഫേങ്ക് ദി ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേ ഗുട്ടുപ് ഹോ ഗൈ ബഡെ തുംകോ ഗിട്ടി പെരാനാ നഹീ ആതാ ഹാ ഛോട്ടേ തും സിഖാ സക്തേ ഹോ പഠിയേ ആപ്
1: തഭി നട്ട്കട്ട് കോ പോക്കർ കിനാരെ ഏക് ചിക്കനി ഗിട്ടി ദിഖായി പടി നട്ട്കട്ട് നെ ഉസേ ഉഡാ ലിയ ഓർ തിർച്ചേ ഹോക്കർ ഉസേ ഇസ് തരഫ് ഫേങ്കേ കി ഗിട്ടി പാനി കി സത്ത് പർ ഉച്ചൽതി ഹുയി
0: തോ ബച്ചോ ദേഖോ കി ദോനോ ജോ ഹേ അഭി പോക്കർ കെ കിനാരെ പഹുഞ്ച് ഗയേ ഹേ ഓർ വോ ദോനോ ഥക്കർ രുക് ഗയേ ഹേ തോ ഉസി ബീച്ച് ജോ ഹേ നട്ട്കട്ട് നെ കിനാരെ സേ ഉസേ ഏക് ചിക്നി ഗിട്ടി ദിഖായി പടി ചിക്നി ഗിട്ടി പതേ ക്യാ ഹോതാ ഹേ ചിക്നി ഗിട്ടി എന്ന് വെച്ചാൽ വളരെ മിനുസമുള്ള ചെറിയ കല്ലിനെയാണ് ഗിട്ടി എന്ന് പറയണത്. ചിക്നി എന്ന് പറഞ്ഞാൽ എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള മിനുസമുള്ള അങ്ങനത്തെ ഒരു കല്ല് അവൻ കണ്ടു. നട്ട്കട്ട് നെ ഉസേ ഉഠാ ലിയ ഓർ തിർച്ചേ ഹോക്കർ ഉസേ ഇസ് തരം ഫേങ്കാക്കി ഗിട്ടി പാനിക്ക് സത്ത് പർ ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗൈ അപ്പൊ എന്ത് ചെയ്തു ആ കല്ല് കണ്ടതും അവന് അതിനെ ഇങ്ങനെ എറിയാൻ തോന്നി. ഒരു പ്രത്യേക രീതിയിൽ എറിയുമ്പോഴേക്കും ഈ കല്ല് ചെന്ന് വീണ് വെള്ളത്തിൽ ഇന്നിങ്ങനെ പാനി എന്ത് ചെയ്യും തെറിക്കും. ഉച്ചല്ല മീൻസ് എന്താണ് പുറത്തു വയ്ക്കും. ആ ഇതിങ്ങനെ ചെയ്യാൻ അവന് വളരെ ഇഷ്ടമായിരുന്നു. ദേഖാ ദേഖി ജട്ട്പട്ട് നെ ഭി ഏക് ഗിട്ടി ഉഠാകർ ഫേങ്ക് ദി ഇതേ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ജട്ട്പട്ടും അതുപോലെ ഒരു ഗിട്ടി ഒരു കല്ലെടുത്തിട്ട് ഇതുപോലെ എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനിമേ ഖുട്ടു പോകൈ പക്ഷെ അവൻ എറിഞ്ഞ കല്ലങ്ങ് വെള്ളത്തില് താന്നുപോയി. ഇതുപോലെ വെള്ളം തെറിപ്പിച്ചിട്ടില്ല, വെള്ളത്തിലങ്ങ് താന്നുപോയി. ഇവിടെ തുംകോ ഗിട്ടി പേരാനാ നെഹിയാഥ ഹാ ചോട്ടേ തും സിഖാ സക്തേ ഹോ അപ്പോഴാണ് നട്ട്കട്ട് ഝട്ട്പട്ടിനോട് ചോദിക്കുകയാണ് ഇവിടെ തുംകോ ഗിട്ടി പേരാനാ നെഹിയാഥ ഈ കല്ലിനെ ഇങ്ങനെ പേരാനാ മീൻസ് എന്താണ് വെള്ളത്തിൽ ഇങ്ങനെ തെറിപ്പിച്ച് വെള്ളം തെറിപ്പിക്കാൻ അറിയില്ല, ആ രീതി നിനക്ക് അറിയില്ലേ. അപ്പോ ഝട്ട്പട്ട് പറയാണ് ഇല്ല കുഞ്ഞാ എനിക്ക് അറിയില്ല, എന്നെ പഠിപ്പിച്ചു തരാവോ. ക്യൂ നെഹി അബിലോ എന്തുകൊണ്ട് പറ്റില്ലാതെ ഇപ്പൊ പഠിപ്പിക്കാം. നട്ട്കട്ടിനെ ധ്യാൻ സെ നീച്ചേ ദേക്കറെ ഗിട്ടി ഉഠായി ഓർ ഝട്ട്പട്ട് കോ ദിഖാത്തെ ഹുയേ പോല ഇപ്പൊ തന്നെ പഠിപ്പിക്കാലോ എന്ന് പറഞ്ഞിട്ട് താഴെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി കല്ലുകളെയൊക്കെ നോക്കിയിട്ട് ഒരു ചെറിയ കല്ലവൻ എടുത്തു. ഝട്ട്പട്ട് കോ ദിഖാത്തെ ഹുയേ പോല അതിനെ ഝട്ട്പട്ടിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഗിട്ടി ഐസി ലോ ജോ ജാദാ ഭാരി ഓർ കുർദൂരി നാ ഹോ കല്ല് എങ്ങനത്തെ എടുക്കണം, വളരെ ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല മിനുസമുള്ള കല്ല് വേണം എടുക്കാൻ, അല്ലാതെ റഫായിട്ടുള്ള വെയിറ്റ് ഉള്ള കല്ല് എടുക്കരുത്. ഹൽക്കി ഓർ ചിക്നി ഹോ ഹൽക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റ് ആയിട്ടുള്ള, ചിക്നി എന്ന് പറഞ്ഞാൽ മിനുസമുള്ള കല്ല് എടുക്കണം. ഓർ ഉസേ ഇസ് തര ഫെങ്കോ എന്നിട്ട് അതിനത് ഇങ്ങനെ എറിയണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ലേക്കിൻ അപ്തക് ഝട്ട്പട്ട്കാ ധ്യാൻ ബഡ് ചുക്കാത്ത പക്ഷേ ഝട്ട്പട്ടിന് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു. അവന്റെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറി. പോക്കർക്ക് പാനി പർ തേർത്തി ബത്തക്കോക്കോ ധ്യാൻ സെ ദേഖ് രഹാഥ അവന്റെ ശ്രദ്ധ എങ്ങോട്ടേക്ക് പോയി, കുളത്തില് നീന്തി കളിക്കുന്ന താറാവുകളിലേക്ക് പോയി. തോ ബച്ചോ അഭി ആജ് ജോ ഭാഗ് ലിയ ഉസ്മേ ക്യാ ആപ്കോ കോയി ശങ്ക ഹേ
2: നഹീ ജീ
0: തോ മേ ക്യാ കുച്ച് പ്രശ്ന പൂച്ച് സക്തി ഹൂ
2: ഹാ
0: തോ ദോനോ ഭായിയോ കെ ബീച്ച് കിത്നേ ഉമ്ര കി ഫറക് തി
2: ദോ സാൽ
0: ദോനോ ഭായി കൈസേ സ്കൂൾ തക് ജാതേ ഥേ
2: പൈദൽ
0: പൈദൽ ജാതേ ഥേ നട്ട്കട്ട് ജബ് പാനി മേ ഗിരാ ഉസേ കിസ്നേ ബച്ചായ ഝട്ട്പട്ട് നെ ബച്ചായ ഝട്ട്പട്ട് കോ തേർന ആതാ ഥാ
2: ഹാ
0: കിസ്കോ തേർന നഹീ ആതാ ഥാ
2: നട്ട്കട്ട്
0: നട്ട്കട്ട് കോ ഝട്ട്പട്ട് നെ നട്ട്കട്ട് സേ ക്യാ സിഖാനേ കോ കഹാ
1: കാഗസ് കെ നാ ബനാനേ സിഖായേ
0: ഹാ ഓർ നട്ട്കട്ട് കോ ക്യാ സീഖ്നാ ഥാ
2: നട്ട്കട്ട് കോ തേർന സിഖായേ
0: തോ അന്ത് മേ ദോനോ കെ കപ്ഡേ ഭി സൂഖ് ഗയേ ഓർ ദോനോ ഖുശ് ഹോകർ ഗർ ജാ രഹേ ഥേ തോ ക്യാ ആപ്കോ യേ പാർട്ട് അച്ഛാ ലഗാ
2: ഹാ
0: കഹാനി അച്ഛി ലഗി
2: ബഹുത് അച്ഛാ
0: തോ ഇസ്കേ കുച്ച് നയേ ശബ്ദ ആപ് ലോഗോ കോ ഡൂണ്ട് നിക്കാൽനാ ഹേ പാർട്ട് സേ ഉസ്കാ അർത്ഥ് മേ ബതാഉംഗി നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആദ്യമായിട്ട് കാണുന്ന പരിചയപ്പെട്ടിട്ടില്ലാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുക, അതിന്റെ അർത്ഥം പറഞ്ഞു തരാം.
2: സർദിയ
0: സർദി സർദിയ മത്ലബ് ഠണ്ടി യാനിക്ക് കോൾഡ് മീൻസ് വിന്റർ സീസണിനെയാണ് സർദിയ എന്ന് പറയുന്നത്. തണുപ്പ് കാലത്ത്

0: ാണ് സർദിയ എന്ന് പറയുന്നത്.
1: ചിക്നി ഗിഡ്ഡി,
0: ചിക്നി ഗിഡ്ഡി, ഗിഡ്ഡി ഏക് തരഹ കി പത്തർ ഹോത്തി ഹൈ, ഛോട്ടി പത്തർ ഹോത്തി ഹൈ. ചിക്നി മത്ലബ് ബഹുത് മുലായം സി ഛോട്ടി സി പത്തർ കോ ചിക്നി ഗിഡ്ഡി കഹത്തി ഹൈ. വളരെ ചെറിയ മിനുസമുള്ള കല്ലുകളെയാണ് ചിക്നി ഗിഡ്ഡി എന്ന് പറയുന്നത്.
1: തിർച്ചി ഹോക്കർ,
0: തിർച്ചി എന്ന് പറഞ്ഞാൽ ബെൻഡ് ആവുക. ആ കല്ല് എറിയാൻ നേരത്ത് നട്ട്കട്ട് ഇങ്ങനെ തിർച്ചി ആയി, മീൻസ് ബെൻഡ് ആയിട്ടാണ് എറിഞ്ഞത്. ആ രീതിക്ക് എറിഞ്ഞത് കൊണ്ടാണ് ആ കല്ല് അങ്ങനെ പോയി വീഴുന്നതും വെള്ളം തെറിച്ചതും. അതിനെയാണ് തിർച്ചി മീൻസ് ബെൻഡ് ആവുക. തോ ബച്ചോ ആഗെ ഹം ജോ ഹൈ ഇസ് പാർട്ട് സംബന്ധിത ഗതിവിധി കരേംഗേ ജഹാ പർ ജോ ഹൈ കഹാനിക്ക് പാത്രോ കി വിശേഷതായ പഹചാൻ കെ തും ലോഗോ കോ സഹി മിലാൻ കർണാ ഹൈ. ഠീക്ക് ഹൈ, തോ ദേഖിയേ ഏക് തരഫ് ജോ ഹൈ ദോനോ കഥാപാത്ര നട്ട്കട്ട് ഓർ ഝട്ട്പട്ട് കാ നാം ദിയ ഹൈ, ദൂസരി ഓർ കുച്ച് വാക്യ ദിയ ഹൈ, ആപ്കോ സഹി മിലാൻ കർണാ ഹൈ. തോ പഹല ദേഖ്.

0: अभी तक आप सुन रहे थे हिंदी पाठ। अध्यापिका थे प्रमीला कुमारी पीएल, छात्राएं थी कृष्णप्रिया और जनिता। इसी के साथ आज का हिंदी पाठ यहीं समाप्त होता है। नमस्कार।
1: ആകാശവാണി ഇപ്പോൾ ഒരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. കുമാറിന്റെ വരികൾക്ക് രോചക് കോലിയുടെ സംഗീതത്തിൽ ആത്തിഫ് അസ്ലം, തുളസി കുമാർ എന്നിവർ പാടിയത് ചിത്രം സത്യമേവ ജയതേ.

0: ചലച്ചിത്ര ഗാനം ഇനി 5:40 കേൾക്കാം. ആകാശവാണി ഇപ്പോൾ
1: തുടിതാളം പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് തൃക്കാര്യൂർ സുരേഷ് മാരാരും സംഘവും.

തുടിതാളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് തൃക്കാരിയൂർ സുരേഷ് മാരാരും സംഘവും. പങ്കെടുത്തവർ വലവൂർ വിനോദ് മാരാർ, തൃക്കാരിയൂർ സതീഷ്, കറുകടം സന്തോഷ്, കൂടുമഠം കൃഷ്ണകുമാർ, കൊടുങ്ങൂർ ഉണ്ണികൃഷ്ണൻ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈശ്വര ജഗദീശ്വര എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ജയരാജന്റെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ കൃഷിയുടെ പൈതൃകം ഞാറ്റുവേലകളിൽ അധിഷ്ഠിതമാണ്. അതിൽ മുഖ്യമായിരുന്നു തിരുവാതിര ഞാറ്റുവേല. മണ്ണും വിണ്ണും പുതുനാമ്പുകളെ സ്വാഗതം ചെയ്യുന്ന ഉർവരകാലം. തിരുവാതിര ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഴഞ്ചൊല്ലുകളാണ് കൃഷിയുടെ ജൈവസത്ത മനസ്സിലാക്കിയിരുന്ന പൂർവികർ രൂപപ്പെടുത്തി.

0: ഉർവരമായ മണ്ണിൽ ചെറുനാമ്പുകൾ വിരിയുന്ന ഐശ്വര്യവത്തായ ആ പഴമയുടെ സ്മൃതികൾ പേറുന്ന തിരുവാതിര ഞാറ്റുവേലയുടെയും മറ്റ് ഞാറ്റുവേലകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ജ്യോതിഷ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം പി ഗിരീഷ്.
1: ഞാറ്റുവേലകളിലെ പ്രധാനിയാണ് തിരുവാതിര ഞാറ്റുവേല. മലയാളിയുടെ കാർഷിക ചക്രം രൂപപ്പെടുത്തിയത് തന്നെ ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയാണ്. ഞായറിന്റെ, അതായത് സൂര്യന്റെ വേളയാണ് ഞാറ്റുവേലയായി മാറിയത് എന്ന് വേണം കരുതാൻ. സൂര്യൻ ഏത് നക്ഷത്രത്തിനൊപ്പമാണ് കാണപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരുകൾ ഞാറ്റുവേലകൾക്ക് നൽകിയിരിക്കുന്നത്. സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിനു നേരെ കാണുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല. ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ അളവിനെയും കാർഷിക വിളകളുടെ വളർച്ചയെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാറ്റുവേലകൾ കുറിച്ചിട്ടുള്ളത്. ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ നടുന്നതിനും തണ്ട് നട്ടുമുളപ്പിക്കുന്ന എല്ലാ ചെടികൾക്കും തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും ഉത്തമം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് നടുന്നതിന് ഏറ്റവും യോജിച്ച സമയം തിരുവാതിര ഞാറ്റുവേലയാണ്. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത തിരുമുറിയാതെ മഴ പെയ്യും എന്നുള്ളതാണ്. മഴയും വെയിലും ഒരുപോലെ കിട്ടുന്ന സമയമാണിത്. അതിനാൽ തന്നെ കാർഷിക ജോലികൾക്ക് ഉത്തമമാണ് ഈ കാലം. മഴയ്ക്ക് മുന്നേ തന്നെ തിരുവാതിര കൃഷിക്ക് വേണ്ട നടീൽ വസ്തുക്കൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ഇടവമാസത്തിലെ കനത്ത മഴയും അതിനെ തുടർന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും എക്കൽ മണ്ണ് ഒലിച്ച്

ചു കൃഷിയിടങ്ങളിൽ വന്നടിയുന്നു. ഈ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അന്നത്തെ കൃഷിയുടെ ഏറ്റവും വലിയ വളം. 101 മഴയും 101 വെയിലും ലഭിക്കുന്ന തിരുവാതിരയിൽ വിരലൊടിച്ചു കുത്തിയാലും മുളക്കുമെന്നാണ് പഴമൊഴി. തിരുമുറിയ മഴ പെയ്യും, തിരുവാതിര എവിടെ പോയി? തിരുവാതിരയിൽ തിരുതകൃതി, തിരുവാതിരയിൽ നിറച്ചു നടണം നടുതലകൾ തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു. ഓരോ ഞാറ്റുവേലയിലും എന്തു നടണം, എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ നമ്മുടെ പഴയകാല കർഷകർ സൂചന നൽകിയിട്ടുണ്ട്. സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മേടം 1-ാം തീയതിയോട് അടുപ്പിച്ച് അശ്വതി ഞാറ്റുവേല തുടങ്ങുന്നു. മേടം 10-ന്, അതായത് 10-ാം ഉദയത്തിന് തെങ്ങും തയ്യും വാഴക്കന്നും നട്ട് വെള്ളം കോരണം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അശ്വതി ഞാറ്റുവേല സമയത്ത് ഇരിപ്പുനിലങ്ങളിൽ 1-ാം വിളയായി നെൽകൃഷി ചെയ്യാം. കിഴങ്ങുകൾ നടാം, വിത്ത് തേങ്ങ സംഭരിക്കാം, കുരുമുളക് കൃഷിക്കായുള്ള താങ്ങുകാലുകൾ പിടിപ്പിക്കുവാനും ഈ കാലം അനുയോജ്യമാണ്. ഭരണി ഞാറ്റുവേല കാലം കരനെല്ല് വിതയ്ക്കാനും മധുരക്കിഴങ്ങ് വള്ളി നടാനും പയർ തുടങ്ങിയവയുടെ കൃഷിക്കും അനുയോജ്യമാണ്. അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും പിഴക്കില്ല. ഭരണിയിലിട്ട വിത്തും ഭരണിയിലിട്ട നെല്ലിക്കയും കേമം എന്ന ചൊല്ലും പ്രസിദ്ധമാണല്ലോ. വിതയ്ക്കാൻ ഭരണി, പാകാൻ മകീര്യം, പറിച്ചു നടാൻ തിരുവാതിര എന്ന ചൊല്ലിൽ തന്നെയുണ്ട് ഓരോ ഞാറ്റുവേലയുടെയും പ്രത്യേകതകൾ. ഈ അറിവിലാണ് നമ്മുടെ പൂർവികർ കൃഷി ചെയ്തിരുന്നത്. കാർത്തിക ഞാറ്റുവേലയിൽ ഇരിപ്പുനിലങ്ങളിൽ 1-ാം വിളയായി തയ്യാറാക്കിയിരിക്കുന്ന പൊടിഞ്ഞാറ് നടാം. ഇഞ്ചി, മഞ്ഞൾ, വെണ്ട, വഴുതിന, കയ്പ, കുമ്പളം തുടങ്ങിയവയുടെ കൃഷിയും ഈ അവസരത്തിൽ ചെയ്യാം. കാർത്തിക ഞാറ്റുവേലയിൽ കാശോളം വിത്ത് എന്നാണ് പഴമൊഴി. രോഹിണി ഞാറ്റുവേല തേങ്ങ പാകുന്നതിനും തെങ്ങ് വളം ചേർത്ത് തടം കോരുന്നതിനും നല്ല സമയമാണ്. പച്ചക്കറികൾക്ക് വളപ്രയോഗം നടത്തുന്നതിനും തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, പൈനാപ്പിൾ, റബ്ബർ തുടങ്ങിയവയുടെ തൈകൾ നടുന്നതിനും നല്ല സമയമാണ് മകീര്യം ഞാറ്റുവേല. പുണർദം ഞാറ്റുവേല ദിവസങ്ങളിൽ തിരുവാതിര ഞാറ്റുവേല പോലെ തന്നെ ഉത്തമമാണ്. ഈ ഞാറ്റുവേലകളിൽ ലഭിക്കുന്ന മഴയും തുടർന്ന് ഉറവ പൊട്ടി മണ്ണിലേക്ക് ലഭിക്കുന്ന ജലവും വിളകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. പൂയം ഞാറ്റുവേലയിൽ മൂപ്പുകൂടിയ നെല്ലിനങ്ങൾ 2-ാം വിളയ്ക്കായി ഞാറിടാം. എന്നാൽ നടാൻ പാടില്ലതാനും, പൂയത്തിൽ നട്ടാൽ പുഴുക്കേട് എന്നാണ് ചൊല്ല്. സുഗന്ധവ്യഞ്ജന വിളകൾക്ക് വളം ചേർക്കുന്നത് ഈ ദിവസങ്ങളിൽ വളരെ നല്ലതാണ്. ആയില്യം ഞാറ്റുവേല ദിവസങ്ങളിൽ നെല്ലിന് വളപ്രയോഗത്തിനും പറ്റിയ അവസരമാണ്. കപ്പ, ചേന, ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാം. മകം ഞാറ്റുവേല എള്ള്, ഉഴുന്ന്, മുതിര മുതലായ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഞാറ്റുവേലയാണ്. കരനെല്ല് കൃഷി ചെയ്യുന്ന പ്രദേശത്ത് കൊയ്ത്തിനു ശേഷം എള്ളു കൃഷിയും ചെയ്യാം. പൂരം ഞാറ്റുവേലയിലെ ഇരിപ്പുനിലങ്ങളിൽ 1-ാം വിളയുടെ കൊയ്ത്തിനു ശേഷം 2-ാം വിളയ്ക്കായി നിലമൊരുക്കാം. ഉത്രം ഞാറ്റുവേലയിൽ 2-ാം വിളയായി നെൽകൃഷിയും ആരംഭിക്കാം. അത്തം ഞാറ്റുവേലയിൽ 2-ാം വിളയ്ക്ക് വേണ്ടത്ര ജലം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ എള്ള്, മുതിര എന്നിവയുടെ കൃഷി ആരംഭിക്കാം. കൂടാതെ കുരുമുളക് ചെടിയുടെ വള്ളികൾ താങ്ങുകാലുകളോട് ചേർത്ത് കെട്ടാം. ചിത്തിര ഞാറ്റുവേലയിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നതിനും തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാണ്യവിളകൾക്ക് വളം ചേർക്കുന്നതിനും കാവത്ത്, കിഴങ്ങ് എന്നിവയുടെ വിളവെടുക്കുന്നതിനും അനുയോജ്യമാണ്. ചോതി ഞാറ്റുവേലയിൽ പയറ് കൃഷി ചെയ്യുന്നതിനും 2-ാം വിളയായ നെല്ല് വളം ചേർക്കുന്നതിനും അനുയോജ്യമാണ്. ഈ ഞാറ്റുവേലയിൽ മഴയുടെ ലഭ്യത ഗണ്യമായ കുറവ് വരാം. അതുകൊണ്ട് തന്നെ ചോതി വർഷിച്ചാൽ ചോറ്റിന് പഞ്ഞമില്ല എന്നാണ് പറയുക. വിശാഖം ഞാറ്റുവേലയിൽ കൃഷിസ്ഥലം കിളച്ച് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശ്രമം നടത്തണം. അനിടം ഞാറ്റുവേലയിൽ വേനൽക്കാല പച്ചക്കറിക്കുള്ള നേഴ്സറി തയ്യാറാക്കാം. തൃക്കേട്ട ഞാറ്റുവേലയിൽ നെല്ലിനുണ്ടാകാൻ സാധ്യതയുള്ള ചാഴി ശല്യത്തിനെതിരെ പ്രതിവിധി മാർഗങ്ങൾ സ്വീകരിക്കാം. മൂലം ഞാറ്റുവേല മുണ്ടകൻ കൊയ്ത്തിന് അനുകൂല സമയമാണ്. പൂരാടം ഞാറ്റുവേല കാലത്ത് വേനൽ നന ആരംഭിക്കണം. ഉത്രാടം ഞാറ്റുവേല സമയം പയർ, വെള്ളരി, മത്തൻ, കുമ്പളം, ചീര എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ്. കൂടാതെ വേനൽക്കാല പച്ചക്കറി കൃഷിക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുകയും വേണം. തിരുവോണം ഞാറ്റുവേല കാലയളവിന് ശേഷം പാടത്ത് പച്ചക്കറി കൃഷിക്ക് ഉത്തമമല്ല. അവിട്ട ഞാറ്റുവേലയിൽ വിത്ത് തേങ്ങ സംഭരിക്കാം. ചതയം ഞാറ്റുവേലയിൽ ചേന, കാവത്ത്, കിഴങ്ങ് തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ കാലമാണ്. ഏകദേശം 4 മുതൽ 17 വരെയുള്ള പൂരുട്ടാതി ഞാറ്റുവേല കാലത്ത് വിളകളെല്ലാം നനയ്ക്കണം.

0: കാട്ടാതിഞ്ഞാറ്റുവേല പുഞ്ചക്കൊയ്ത്ത് നടത്താനും വിത്ത് തേങ്ങ സംഭരിക്കാനും പറ്റിയ കാലമാണ്. രേവതി ഞാറ്റുവേലയിൽ ഒന്നാം വിളക്കായി ഉഴുതിട്ട നിലം വീണ്ടും ഉഴുതിട്ടാൽ തുടർവർഷത്തെ കൃഷിയിലെ വിളവ് വർദ്ധിപ്പിക്കും. ശുദ്ധമായ ആരോഗ്യത്തിന് പരിരക്ഷ നൽകുന്ന ഭക്ഷണത്തിനും കൃഷിരീതികൾക്കുമാണ് എന്നും പ്രഥമ പരിഗണന നൽകേണ്ടത്. അതിനാൽ പരമ്പരാഗതവും ആധുനികവുമായ കൃഷിരീതികളെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം.
1: തിരുവാതിര ഞാറ്റുവേലയുടെയും മറ്റ് ഞാറ്റുവേലകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ജ്യോതിഷ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം പി ഗിരീഷ്.

എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

0: ಆಕಾಶವಾಣಿ പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ വിദ്യ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ

0: a spent of $48 billion in India. Mr. Modi met the CEO of Amazon, Andy Jassy, in New Delhi. In a social media post, the Prime Minister said that the investment will create new opportunities for the youth. He added, it shows the growing interest across the world to invest in India. In the ICC Women's T20 World Cup, India will take on Bangladesh in Group A clash at the Emirates Old Trafford at Manchester today. The match is scheduled to begin at 7 p.m. Indian time. And that is the end of this news bulletin.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9:59
2: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുവർണ. രക്തദാനം എന്നത് മാനവികതയുടെ അടയാളവും മഹത്തായ ജനസേവനവുമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച രക്തദാതാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രക്തദാനത്തിന്റെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. പാലാ മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയാബിനു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജിത പ്രകാശ് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ പ്രിയ, മുനിസിപ്പൽ കൌൺസിലർ ബിജി ജോജോ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ശ്രീജിത് ബാബു, പാലാ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP അഭിലാഷ്, പാലാ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ TR ബിജു എന്നിവർ സംസാരിച്ചു. വായന മാസാചരണത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. കഞ്ഞിക്കുഴി മൌണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വായന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് നിർവഹിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തെ ഉയർന്ന തലത്തിൽ എത്തിച്ചത് PN പണിക്കർ ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനൌപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന നിലയിൽ ഗ്രന്ഥശാലകൾ കേരള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ചരിത്രപരമായ നേതൃത്വമാണ് നൽകിയത്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അധ്യക്ഷത വഹിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന PN പണിക്കരുടെ സന്ദേശം എക്കാലത്തും പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഥാകൃത്ത് K രേഖ വായന ദിന സന്ദേശം നൽകി. ജാതി മതഭേദങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനും സാംസ്കാരികമായി ഉയരാനും കേരള സമൂഹത്തിന് കഴിഞ്ഞതിനു പിന്നിൽ വായനയിലൂടെ സ്വാംശീകരിച്ച മൂല്യങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് അവർ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ വായന ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനമായ ദേശീയ സെൻസസിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സംസ്ഥാന മുൻ സെൻസസ് ഡയറക്ടർ ഷീല തോമസ് നിർദ്ദേശിച്ചു. സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥിതി വിവര ശേഖരണമായ സെൻസസിൽ നൽകുന്ന വിവരങ്ങൾ സുരക്ഷിതമാണ്. മുൻകാലത്തെ ഉദ്യോഗസ്ഥരെയും സർക്കാർ സംവിധാനങ്ങളെയും മാത്രം ആശ്രയിച്ച് നടത്തിയിരുന്ന സെൻസസ് നൂതന സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ ഇപ്പോൾ എല്ലാവർക്കും അനുഭവവേദ്യമാകുകയാണ്. അതുകൊണ്ട് സ്വയം വിവരങ്ങൾ നൽകുന്ന സെൽഫ് എന്യൂമറേഷന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം, ഷീല തോമസ് പറഞ്ഞു. വെള്ളൂരിലെ കേരള റബ്ബർ ലിമിറ്റഡിന്റെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ ഷീല തോമസ്, ജില്ലാ സെൻസസ് ഓഫീസറായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സോളി ആന്റണിയുടെയും മറ്റ് സെൻസസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് സെൽഫ് എന്യൂമറേഷൻ നടത്തിയത്. സംസ്ഥാന സെൻസസ് ഡയറക്ടറുടെ ഉപഹാരം ADM കൈമാറി. അഡീഷണൽ ജില്ലാ സെൻസസ് ഓഫീസർ PA അമാനത്ത്, മാസ്റ്റർ ട്രെയിനർ MR, സെൻസസ് ചാർജ് ഓഫീസർ വൈക്കം തഹസിൽദാർ PR അഭിലാഷ്, സെൻസസ് ഡയറക്ടറേറ്റ് പ്രതിനിധി CT സാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. June 11 അരുവിത്തുറ സെയിന്റ് ജോർജ് കോളേജിൽ വെച്ച് വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി ഭക്ഷ്യസുരക്ഷാ പരിശീലന ക്ലാസും ഭക്ഷ്യസുരക്ഷാ ക്വിസും നടത്തി. ക്വിസ് മത്സരത്തിൽ അരുവിത്തുറ സെയിന്റ് ജോർജ് കോളേജ് 1st സ്ഥാനവും ആലുവ സെയിന്റ് സേവിയേഴ്സ് കോളേജ് 2nd സ്ഥാനവും നേടി. ഭക്ഷ്യ സംരംഭകർക്കായി സെമിനാറും നടത്തി. June 12 കോട്ടയം കാരിത്താസിൽ നിന്ന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാരും അണിനിരന്ന വാക്കത്തൺ കോട്ടയം DYSP KS അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ AA അനസ്, കാരിത്താസ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സൈജു പുതുപ്പറമ്പിൽ

സംസാരിച്ചു. കോട്ടയം താലൂക്ക് ഓഫീസും BCM കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ദേശീയ സെൻസസ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. BCM കോളേജിൽ നിന്ന് ആരംഭിച്ച റാലി തിരുനക്കര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സമാപിച്ചു. ജില്ലാ വൃത്താന്തം.

0: ജലസംരക്ഷണം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു ജനകീയ മുന്നേറ്റമാണ്. സുജലം ഭാരത് ആപ്പ് വഴി നിങ്ങളുടെ ഗ്രാമത്തിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകൂ. തോടുകൾ വൃത്തിയാക്കൽ, കുളങ്ങൾ പുനരുദ്ധരിക്കൽ തുടങ്ങിയ കൂട്ടായ പ്രവർത്തനങ്ങൾ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാം. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമങ്ങൾക്കും വ്യക്തികൾക്കും ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനും ഇത് വഴിയൊരുക്കുന്നു. ഒത്തൊരുമിക്കാം ജലസമൃദ്ധിക്കായി.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടിയടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496569321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ കാവാലം നാരായണ പണിക്കർ എഴുതിയ കവിത രാവണഘട്ടം. 6:15 ഉദയഗീതം എൻ ജസീല പാടിയത്. രചന വള്ളക്കടവ് റഷീദ്. സംഗീതം രാജു വലിയശാല. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന കിളിമഞ്ചാരോ യാത്രാവിശേഷങ്ങൾ കേൾക്കാം, 1-ാം ഭാഗം. 10:15 രാഗാമൃതം, പാലക്കാട് ശ്രീറാം പാടിയ കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, ബാലചന്ദ്രൻ പിള്ള പങ്കെടുക്കുന്നു.

നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.

0: സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യാഃ വാർത്താഃ. അദ്യ സംവിധാന ഹത്യാ ദിവസഃ ആചര്യതി. ആപാതകാലകാലേ ലോകതാന്ത്രിക മൂല്യാനാം രക്ഷയന്ത്രിഭ്യഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ശ്രദ്ധാഞ്ജലിഃ സമർപ്പിതാ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ വൈശ്വിക സമസ്യാനാം മധ്യേ ദൃഢതര സഹയോഗസ്യ ആവാഹനം കുർവന് ദക്ഷിണ കൊറിയ ദേശസ്യ ജേജു മഞ്ചേ വസുധൈവ കുടുംബകം ഇത്യസ്യ ഉദ്ഘോഷശ്ച അകരോത്. ഭാരതസ്യ ബ്രിക്സ് 2026 ഇത്യസ്യ അധ്യക്ഷതായാഃ അന്തർഗതം ഗുരുഗ്രാമനഗരെ ബ്രിക്സ് ഊർജാമന്ത്രിണാം സമ്മേളനം ആരഭത. വെനെസ്വേലാദേശെ ഏകസ്യാനന്തരം അപ്രത്വേന പ്രബല ഭൂകമ്പഃ ആഗതഃ യേന ബഹൂനി ഭവനാനി പതിതാനി ദേശേന ആപാതകാലസ്യ ച ഘോഷണാ കൃതാ. ദക്ഷിണാഫ്രിക്കാദേശഃ പ്രഥമവാരം ഫീഫാ വിശ്വചഷക ക്രീഡായാഃ നോക്കൌട് ഇതി ചരണം പ്രതി അഗച്ഛത്. മോണ്ടേരി നഗരെ ദക്ഷിണകൊറിയാദേശം 1-0 പരാജയത്. അപ്പിച്ച് അദ്യ സായങ്കാലേ മാഞ്ചെസ്റ്റർ നഗരെ ICC മഹിളാ T20 വിശ്വചഷക ക്രിക്കറ്റ് ക്രീഡായാഃ ഗ്രൂപ്പ് എ ക്രീഡായാം ഭാരതം ബംഗ്ലാദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ സംവിധാന ഹത്യാ ദിവസഃ ആചര്യതി. പഞ്ചസപ്തത്യുത്തരൈകോനവിംശതിതമെ വർഷേ ജൂൺ മാസസ്യ പഞ്ചവിംശേ ദിനാങ്കേ യദാ ഭാരതസ്യ സംവിധാനസ്യ പദദലനം ജാതം തദാ കിം ജാതമിതി ഏതദ് ദിനം സ്മരയതി. ആപാതകാലേ ആധിക്യേന പീഡിതായ പ്രത്യേകസ്മൈ ജനായ ശ്രദ്ധാഞ്ജലിം ദാതും അപി ഏഷഃ ദിവസഃ അസ്തി. ഉപരാഷ്ട്രപതിഃ സിപി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൃഹമന്ത്രി അമിതഷാഹ അദ്യ ആപാതകാലസ്യ കാലെ ലോകതാന്ത്രിക മൂല്യാനാം രക്ഷണാർത്ഥം ദൃഢതയാ സ്ഥിതേഭ്യഃ സർവേഭ്യഃ ശ്രദ്ധാഞ്ജലിം അർപ്പിതവന്തഃ. സാമാജിക പ്രസാര മാധ്യമേ പ്രധാനമന്ത്രിണാ മോദിനാ ഉക്തം യത് ആപാതകാലഃ സംവിധാനസ്യ ഉപരി പ്രത്യക്ഷഃ ആക്രമണഃ ആസീത്. സഃ അവദത് യത് അവസരേസ്മിൻ നാഗരിക സ്വാതന്ത്ര്യസ്യ നിലംബനം അഭിവ്യക്തി സ്വാതന്ത്ര്യസ്യോപരി പ്രതിബന്ധഃ രാജനൈതിക നേതൃണാം പത്രകാരാണാം സാമാജിക കാര്യകർത്തൃണാം ച വന്ദനം അഭവത്. ഭാജപേതി ദലേന അദ്യ ആപാതകാലസ്യ വിഷയെ കോൺഗ്രസ് പക്ഷസ്യ ഉപരി പ്രഹാരം കുർവതാ ഭാരതീയ ഇതിഹാസസ്യ കൃഷ്ണോധ്യായഃ ഇത്യുക്തം. നവദേഹലിനഗരസ്യ പാർട്ടി മുഖ്യാലയെ പ്രസാരമാധ്യമാൻ സംബോധയൻ ഭാജപേതി ദലസ്യ വരിഷ്ഠ നേത രവിശങ്കര പ്രസാദ അവദത് യത് ആപാതകാലസ്യ താത്കാലിന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിവര്യായാഃ ആസന്ദം രക്ഷിതും ന്യായപാലികായാഃ ഉപരി ആക്രമണം ജാതം. പ്രസാരമാധ്യമാനി പീഡിതാനി. വിപക്ഷസ്യ നേതാരഃ കാരാവാസിനശ്ച കൃതാഃ. ആപാതകാലേ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിവര്യസ്യ ഭൂമികായാഃ പ്രശംസാം കുർവന് ശ്രീപ്രസാദഃ അവദത് യത് മോദിവര്യഃ ഗുജറാത്തതഃ ഉത്തരഭാരതം യാവത് ഉല്ലേഖനീയരൂപേണ പ്രയത്നാൻ അകരോദിതി.
2: जुडिशरी के खिलाफ बेशर्मी, संपादक पत्रकारिता के कॉम्प्रोमाइज करने के लिए दबाव, विपक्षियों को जेल में बंद करना और गलत तरीके से इमरजेंसी लगाना. मैं इमरजेंसी के अंडरग्राउंड में प्रधानमंत्री की भूमिका की तारीफ करूंगा. सरदार के रूप में जितना अंडरग्राउंड को उन्होंने गुजरात से लेकर उत्तर भारत को जो संगठित किया था वो कमाल था. और आज अपने ट्वीट में उन्होंने उस काले अध्याय को याद किया है कि देश की जनता ने कितनी हिम्मत दिखाई.
1: പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സംവിധാന ഹത്യാ ദിവസസ്യ അവസരെ പൂർവ പ്രധാനമന്ത്രിണ അടൽ ബിഹാരി വാജ്പേയി വര്യേണ ലിഖിതായാഃ കവിതായാഃ പംക്തയഃ പഠിതാഃ. സാമാജിക പ്രസാരമാധ്യമേ ശ്രീമോദി അവദത് യത് ഏഷ കവിത ന കേവലം പംക്തി സംഗ്രഹഃ അപിതു ആപാതകാലേ ലോകതന്ത്രസ്യ ഉപരി ആരോപിതായാഃ വേദ

0: वर्धिष्यते। क्रीडा भारतीय समयानुसारं सायं सार्ध सप्तवादने आरप्स्यते। प्रियः श्रोतारः, मुख्यवार्ताः पुनरेकवारम्। अद्य संविधान हत्या दिवसः आचर्यते। आपत्कालकाले लोकतांत्रिक मूल्यानां रक्षयन्त्रिभ्यः प्रधानमन्त्रिणा नरेन्द्रमोदिना श्रद्धांजलिः समर्पिता। विदेश कार्यमंत्री डॉ एस जयशंकरः वैश्विक समस्यानां मध्ये दृढतर सहयोगस्य आवाहनं कृतवान्। भारतस्य ब्रिक्स 2026 इत्यस्य अध्यक्षतायाः अन्तर्गतं गुरुग्राम नगरे ब्रिक्स ऊर्जा मंत्रिणां सम्मेलनम् आरभत। वेनेजुएला देशे एकस्यानन्तरं अपरत्वेन प्रबलः भूकम्पः आगतः। इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്ക് ദേശം പാർട്ടി, BJP, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
2: സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.

0: സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 ദിനകം അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwydsocialmedia@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. 1 ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 20ാമത് കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷത്തോളം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പ് രോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
0: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11ാമത്

0: യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ ഐസിസി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹി റിലേ. ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM പരിപാടികൾ തുടരും.

0: ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണമാണ് ഇതുവരെ കേട്ടത്. തുടർന്ന് കേൾക്കാം വാർത്തകൾക്ക് ശേഷം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UK സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യമന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യൂറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടതും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതുമായ 10 രാജ്യസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പാർലമെന്റ് മന്ദിരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 മുതൽ 29 വരെ സീഷെൽസ് സന്ദർശിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 2015 ഇതിനു മുൻപ് പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്യും. കൂടാതെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അടിവരയിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വൻ ആയുധവൽക്കരണത്തിനും ഉയർന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും സമൂഹമാധ്യമ യുഗത്തിന് അനുയോജ്യമായ രാഷ്ട്രീയത്തിനുമാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്നും പറഞ്ഞു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് താങ്ങാനാകുന്നതും വിശ്വസനീയവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക സാമൂഹിക പുരോഗതിക്കും മനുഷ്യ വികസനത്തിനും ഊർജ്ജം നിർണായകമാണ്. ഭാവിക്ക് അനുയോജ്യമായ ഊർജ്ജമേഖല കെട്ടിപ്പടുക്കുന്നതിനായി ഇന്ത്യ പുനരുപയോഗ ഊർജ്ജശേഷി, സ്മാർട്ട് ഗ്രിഡ് അടിസ്ഥാന സൌകര്യങ്ങൾ, ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ഖട്ടർ വ്യക്തമാക്കി. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 164 പേർ മരിച്ചു. 971 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടു. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയാനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഷെഡ്യൂൾ H2 കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടും. വാക്സിനുകൾ, ആന്റി മൈക്രോവെയിലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. ഇന്ത്യയിൽ $48 ബില്യൺ റെക്കോർഡ് നിക്ഷേപം നടത്താനുള്ള ആമസോണിന്റെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ആമസോൺ CEO ആന്റി ജാസിയുമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ നിക്ഷേപം യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു.

0: സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധരീതികളാണ് രാജ്യത്തിന്റെ സുരക്ഷയെ ഇനി നിർവചിക്കുകയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ബഹിരാകാശ ഗവേഷണം എന്നിവ ഭാവി സുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കും. ന്യൂഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് ഇന്ത്യ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നേ സഞ്ചരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36 പകരം 32 അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോ വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാറിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിൽ ആകാശമാണ് പരിധിയെന്ന് ഇന്ന് ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം UK ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഗോയൽ പറഞ്ഞു.
2: We see the United Kingdom Free Trade Agreement as helping our industry also evolve, go up the ladder, compete with businesses in the United Kingdom wherever we compete with them, complement businesses in the United Kingdom where we can work together in global value chains, supporting each other's economy, and together becoming a force multiplier to support the global economy.
0: വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണത്തിന്റെ നഷ്ടപരിഹാര തുകയിൽ വർദ്ധനവ് വരുത്തുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകേണ്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെടും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കുന്നതിനായി ചേർന്ന വകുപ്പുതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും എക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. തുർക്കിയെ USA പാരാഗ്വേ ഓസ്ട്രേലിയ മത്സരങ്ങൾ രാവിലെ 7:30. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 5 കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. 2026 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അപേക്ഷ ക്ഷണിച്ചു. ദേശീയ അവാർഡ് പോർട്ടൽ വഴി അടുത്ത മാസം 10 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ മന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും എക്വഡോർ ജർമ്മനി

ജർമ്മനിയെയും നേരിടും. ഐ സി സി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം, ബിജു നാരായണൻ എന്നിവർ ആലപിച്ച ഗാനം ചിത്രം ദോസ്ത്.

0: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയേണ്ട. സുജലം ഭാരത് ആപ്പ് നിർദ്ദേശിക്കുന്ന ശോഷണക്കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തു.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത്.
1: ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ലോകത്താകമാനം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി. ഉഗ്രപ്രഹരശേഷിയുള്ള മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും വിപണനവും ഉപയോഗവും വ്യാപകമാകുന്നു. പ്രായ ലിംഗഭേദമില്ലാതെ എല്ലാ വിഭാഗം ആളുകളിലും പിടിമുറുക്കുന്ന ഈ മഹാവിപത്തിനെതിരെ മാതൃകാ പ്രവർത്തനത്തിനായുള്ള ഈ ദിനാചരണത്തിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിവുള്ളതാണല്ലോ. സമ്പൂർണ്ണ സാക്ഷരതയെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുമൊക്കെ മേനി നടിക്കുന്ന ഇവിടെ ദിനംതോറും പുറത്തുവരുന്ന വാർത്തകൾ എത്ര ഭയാനകമാണ്. ലഹരി മാഫിയാ സംഘങ്ങൾ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലോ ഉള്ളിൽ തന്നെയോ അവരുടെ ശൃംഖല വ്യാപിപ്പിച്ച് കുട്ടികളെ വലയിലാക്കി തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇത്തരക്കാരുടെ വലയിൽ കുടുങ്ങുന്ന കുട്ടികൾക്ക് പിന്നീട് ഒരിക്കലും മോചനമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതും ഒരു യാഥാർത്ഥ്യം. വ്യക്തിപരമായി മയക്കുമരുന്നിന് അടിമയായി ജീവിതം നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ക്രമേണ ഈ രാജ്യദ്രോഹികളുടെ വിപണന ശൃംഖലയിലെ കണ്ണിയായി മാറുകയും ചെയ്യുന്നു ഇത്തരക്കാർ. അതിലൂടെ കുടുംബത്തിനും നാടിനു തന്നെയും അപകടകാരികളായി മാറുകയും ചെയ്യുന്നു. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയുടെ വിജയത്തിൻ്റെ ആഘോഷമായാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം ആചരിച്ചു വരുന്നത്. ചൈനയിലെ ക്വിങ് രാജകുടുംബത്തിലെ പണ്ഡിതനായ ഉദ്യോഗസ്ഥൻ ലിൻ സിസു ലഹരി വിൽപ്പനയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു.

0: ചെയ്തു. ബ്രിട്ടീഷുകാർ ചൈനയിൽ വ്യാപകമായി കറുപ്പ് വിറ്റ് ധനസമ്പാദനം നടത്തി. ഇതിനെതിരെ നടപടി നിർദ്ദേശിച്ച ഈ ഉദ്യോഗസ്ഥനെ ചക്രവർത്തി ഇംപീരിയൽ കമ്മീഷണറായി നിയമിച്ചു. കറുപ്പ് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 500 ജീവനക്കാരെ ഉപയോഗിച്ച് 1839 June 3 ആരംഭിച്ച കറുപ്പ് വേട്ട June 26 സമ്പൂർണ്ണ വിജയമായി അവസാനിപ്പിച്ചു. അതിശക്തമായ എതിർപ്പുകളും ഭീഷണികളും അതിജീവിച്ച് മുഴുവൻ കറുപ്പുകളും നിർവീര്യമാക്കി കടലിൽ തള്ളി. വിജയകരമായ ഈ നടപടിയിൽ അദ്ദേഹത്തെ ദേശീയ നായകനായി ചൈന വാഴ്ത്തി. ലിൻസസു എന്ന മനുഷ്യൻ്റെ നടപടികളുടെ വിജയദിനമായ June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി 1988 മുതൽ ആചരിച്ചു വരുന്നത്. മാതാപിതാക്കൾ കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുകയും കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന ചെറിയ മാറ്റവും പഠനത്തിലെ ഉത്സാഹക്കുറവും അകാരണമായ നിഷേധ പ്രകടനവും ഒക്കെ ശ്രദ്ധിക്കുകയും പ്രസ്തുത വിവരം അധ്യാപകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യണം. കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം. സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് പരിശോധിക്കുകയും കയ്യിൽ എന്തെങ്കിലും പാരിതോഷികങ്ങളോ പൈസയോ കണ്ടാൽ ഉറവിടമന്വേഷിച്ച് കണ്ടെത്തണം. കുടുംബം ഒരു പാഠശാലയായതിനാൽ കുട്ടികളുമായി തുറന്നു സംസാരിക്കുകയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളും കാര്യക്ഷമമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി മാതൃകാപരമായ സന്ദേശത്തോടുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കി സിലബസിൽ ഉൾപ്പെടുത്തണം. എക്സൈസ്, പോലീസ് തുടങ്ങി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും പൊതുസമൂഹത്തിൻ്റെ സഹകരണത്തോടെ അധ്യാപകരെ ഒപ്പം കൂട്ടിയുള്ള പ്രതിരോധ നടപടി നടപ്പിലാക്കുകയും കേസിൽ ഉൾപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുകയും രാസലഹരികളുടെ ഒക്കെ ലഭ്യതയും തടഞ്ഞ് ഈ മഹാവിപത്തിൽ നിന്നും തലമുറകളെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. എഴുത്തും വായനയും സർവോപരി സ്നേഹമാണ് ലഹരി. ആത്മാർത്ഥമായ സമർപ്പിത ചൈതന്യത്തോടെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഞാൻ അപകടകാരിയായ ലഹരിയെ അകറ്റി നിർത്തും, ഇത് സമൂഹത്തോടുള്ള എന്റെ കടമയാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ. സുഭാഷിതം ഇനി നാളെ രാവിലെ 5:55 കേൾക്കാം. മൗലവി സുഹൈബ് VP അവതരിപ്പിക്കുന്നു.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു SS സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ 4:56. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ രേണുക. Commerce and Industry Minister Piyush Goyal has said India-UK Comprehensive Economic and Trade Agreement will act as force multiplier to support the global economy. Addressing the India Global Forum IGF UK-India Week in London today, Mr. Goyal said Free Trade Agreement FTA with the United Kingdom is the most comprehensive agreement that India has entered into so far. The minister reached the UK on a 3-day visit to review the preparedness of both countries for the implementation of the India-UK Comprehensive Economic and Trade Agreement CETA, which will enter into force from 15th of next month. Mr. Goyal added that the agreement will further integrate both countries into global value chains and open new avenues for economic cooperation and growth.
4: Partnership with UK is taking many more dimensions. So now we have a very highly strategic partnership, whether it comes to technology, investments, defense, and critical minerals, our shared objective to fight against terrorism, our effort to bring global peace and stability, our joint effort in several multilateral fora to bring good practices which will make it equal for all countries to do business in a fair and equitable manner.
3: Venezuela's acting president Delcy Rodriguez has said that 164 people have died and 971 others were injured after a pair of powerful quakes hit the country. Last night, 7

ആകാശവാണി മഞ്ചേരി FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.